ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 19, മലയാള വർഷം 1201, മിഥുനം 26.

2026 ജൂലൈ 10 വെള്ളിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ വിജയൻ.
1: ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ജീവിതത്തെ കരഗതമായ ഒരു അവസരമായി കാണേണ്ടതാണ്. അത് പാഴാക്കി കളയാനുള്ളതല്ല. ജീവിതം ഒരു അവസരമാണെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം. ജീവിതമെന്നാൽ ആ ലക്ഷ്യബോധത്തിലേക്കുള്ള പുരോഗതിയായിരിക്കണം. സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രകൃതി അതൃപ്തിയുടേതാണ്. അതൃപ്തി ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമങ്ങൾക്ക് ഉത്തേജനശക്തിയാവേണ്ടതാണ്. ഒരു മഹനീയാദർശത്തിൻ്റെ പിൻബലമുള്ള ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നതിനുള്ള ഇച്ഛാശക്തിക്ക് മൂർച്ച കൂട്ടുന്നതാവണം ജീവിതം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ പടവുകളും ദിശാബോധത്തോടെ ഓരോ ചുവടും അർത്ഥപൂർണമായി ആലോചിച്ച് ലക്ഷ്യബോധത്തിലേക്ക് എത്തേണ്ടതാണ്. ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ അവയിലേക്ക് നയിക്കുന്ന മാർഗത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതാണ്. ഓരോ പ്രവൃത്തിയുടെയും വിജയം നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമാണ്, അല്ലാതെ വെറും ഭാഗ്യം കൊണ്ട് മാത്രമല്ല. ഓരോ പ്രവൃത്തി മാർഗത്തിലും അപ്രതീക്ഷിത വിഘ്നങ്ങളും പരാജയങ്ങളുമുണ്ടാവും. പക്ഷേ അവയൊന്നും നമ്മെ തളർത്താതെ മുന്നോട്ടു പോകുവാനുള്ള ഇച്ഛാശക്തി നമുക്ക് വേണം. വിവേകാനന്ദ സ്വാമികൾ ഉദ്ഘോഷിച്ച പോലെ ഇരുമ്പുകൊണ്ടുള്ള മാംസപേശികളും ഉരുക്കിൻ്റെ ശക്തിയുള്ള നാടികളുമാണ് നമുക്കാവശ്യം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാനുബോധ്യത, ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്ന സ്വാമികളുടെ ഗർജനം ലോകത്തെയാകെ പിടിച്ചുകുലുക്കി. എല്ലാ അർത്ഥത്തിലും അവനവൻ്റെ ശക്തിയെ തിരിച്ചറിയുക. ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവൃത്തിയിലേർപ്പെടുക. ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈശ്വരൻ സഹായിക്കുക പരിശ്രമശാലികളെയാണ്. വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസവും ബലവും ദൗർബല്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇച്ഛാശക്തിയുള്ളവനാണ് ജീവിതത്തിൽ വിജയിക്കുക. മനുഷ്യൻ കാലക്രമേണ ബാഹ്യപ്രകൃതിയെ കീഴടക്കി കഴിഞ്ഞു. പക്ഷേ ജീവൻ്റെ ഉദ്ഭവം ഇന്നും അവനൊരു കീറാമുട്ടിയായി കിടക്കുന്നു. തീർച്ചയായും അവൻ അതിൻ്റെ രഹസ്യം ഏതു നിമിഷവും കണ്ടുപിടിക്കും. പക്ഷേ മനുഷ്യൻ അവൻ്റെ തന്നെ പ്രകൃതിയെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. അവൻ്റെ തന്നെ ആത്മബലത്തെ തിരിച്ചറിയുകയും അതിൻ്റെ അനന്തമായ സാധ്യതകളെ പ്രകടമാക്കുകയും ചെയ്യുക എന്നത് ഒരു വെല്ലുവിളിയാണ്. തൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അവനവൻ തന്നെയാണ് ഉത്തരവാദിയും യജമാനനും. അവനവൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഗുണകരമായ സേവനങ്ങളും സഹായങ്ങളും ഉതകും വിധത്തിലുള്ള പ്രവൃത്തികളിലേർപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ അവനവൻ്റെ ഉള്ളിലെ അനന്തമായ ആത്മീയ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവനവനു വേണ്ടിയും മറ്റുള്ളവർക്കു വേണ്ടിയും പ്രവർത്തിക്കണം. ഇവിടെയാണ് രാമകൃഷ്ണ മിഷന്റെ മുദ്രാവാക്യമായ ആത്മനോ മോക്ഷാർത്ഥം ജഗത്ഹിതായജയുടെ പ്രസക്തി. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ പറയുന്ന പോലെ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അപരന് സുഖത്തിനായി വരേണം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ വിജയൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

0: Led government has scientifically increased border infrastructure by 400%. Referring to the Vibrant Villages program, the Home Minister said that under the initiative, efforts are being made to prevent migration, create jobs and ensure 100% implementation of government welfare schemes. The BJP has announced the names of Sukhendu Sekhar Roy, Sushmita Dev and Prakash Chigbaraik as its candidates for the Rajya Sabha by-polls in West Bengal. The by-polls to these seats will be held on the 24th of this month. The three leaders recently quit the All India Trinamool Congress and joined the BJP. Former Iranian Supreme Leader Ayatollah Ali Khamenei has been laid to rest at the Imam Reza Shrine in Mashhad as thousands of supporters gathered to pay their final farewells. His eldest son, Sayyid Mustafa Khamenei, performed the ritual prayers. Ayatollah Ali Khamenei was killed in US-Israeli strikes on 28th of February this year, triggering a widespread conflict across the West Asia region. In the FIFA World Cup, France stormed into the semi-finals after defeating Morocco 2-0 in the first quarter-final in Boston, USA. The teams were goalless at half-time, but France took control in the second half, with Kylian Mbappe scoring this in the 60th minute and Ousmane Dembele doubling the lead in the 66th minute. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ തലശ്ശേരി എ ഉമ്മറും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സൈമർ ദി വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻ സാച്ചിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. മനുഷ്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ജിരിയകൾ അഥവാ വെള്ളക്കുഴികൾ. അവതരണം അഞ്ജു പി അർജുനൻ. 7:10 ഗാന്ധിമാർഗം, മഹാത്മാഗാന്ധിയും ഖീറ സത്യാഗ്രഹവും. അവതരണം അഞ്ജു പി അർജുനൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂരോട് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ. ലോക ജനസംഖ്യാ ദിനചിന്തകൾ. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ RCH ഓഫീസർ ഡോക്ടർ ഷീജ സംസാരിക്കുന്നു. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് സുലോചന കടവല്ലൂർ. 9:30 സംഗീത കച്ചേരി. മോഹൻ ആർ കൃഷ്ണ പാടിയ കൃതികൾ. ആര്യദത്ത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, ഗോപിനാഥലയ മുഖർശംഖ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ണവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അറബനമുട്ട്, ഉമ്മർ വെള്ളാനിക്കരയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. മേഘയുടെ തിരോധാനം ഒരന്വേഷണം 8-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, കെ ജി ജയൻ പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ, എ ആർ ഷേഖ് മുഹമ്മദും സംഘവും പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം.

0: പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് അഞ്ജന രാഹുൽ ദിനേശ്യം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പച്ചക്കറി ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ രശ്മിത പി കെ സംസാരിക്കുന്നു. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഭാഗം 2 ബോട്ടണി, അവതരിപ്പിക്കുന്നത് രഞ്ജിനി വി എസ്. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ നിയമവും നീതിയും. 10:00 സംഗീത സാധകം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്തെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. തലശ്ശേരി എ ഉമ്മറും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: തലശ്ശേരി എ ഉമ്മറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
2: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ ക്ലോക്ക് ടവർ തകർന്നു വീണു. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. 1888 ബ്രിട്ടീഷ് അധികൃതർ നിർമ്മിച്ച ഈ കെട്ടിടം കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയതാണ്. കല്ലാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 പേരുടെ കൂടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ മരണം 6. 2 പേർക്ക് കൂടിയുള്ള തിരച്ചിൽ തുടരുന്നു. കേന്ദ്ര സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ അനുവദിച്ചു. 200 കോടി രൂപ കൂടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. മുംബൈയിൽ കനത്ത മഴയിൽ നദിയിൽ നിന്ന് മിരിച്ചുകയറിയ വെള്ളത്തിൽ HPCL ബോട്ടിലിംഗ് പ്ലാന്റിന്റെ മതിൽ തകർന്ന് 3000 പാചകവാതക സിലിണ്ടറുകൾ ഒലിച്ചുപോയി. പാതാൾഗംഗ നദിക്ക് സമീപത്തെ പ്ലാന്റിന്റെ മതിലാണ് തകർന്നത്. ഇൻസ്റ്റഗ്രാമിലെ ചിത്രങ്ങളും റീൽസും അനുമതിയില്ലാതെ മറ്റൊരാൾക്ക് AI ഉപയോഗിച്ച് മാറ്റം വരുത്താൻ അനുവദിക്കുന്ന മെറ്റയുടെ പുതിയ ഫീച്ചറിനെതിരെ കേന്ദ്രം. സ്വകാര്യതാ ലംഘനം നടന്നു എന്ന് പരാതി ലഭിച്ചാൽ പുതിയ ഫീച്ചർ ഇന്ത്യൻ നിയമങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കുമെന്ന് IT മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. മൂന്നാഴ്ച പിന്നിട്ട വെടിനിർത്തൽ ധാരണാപത്രം അവഗണിച്ച് തുടർച്ചയായ 2 ദിവസവും ഇറാന്റെ തെക്കൻ തീരത്തും കിഴക്കൻ പ്രവിശ്യകളിലും US ബോംബാക്രമണം നടന്നു. ഇതിന് തിരിച്ചടിയായി ഖത്തർ, കുവൈത്ത്, ബഹ്റിൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചു. ആണവോർജം, സമുദ്രസുരക്ഷ, അപൂർവധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപ്രധാന കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇന്നത്തെ പോരാട്ടം സ്പെയിനും ബെൽജിയവും തമ്മിൽ. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് ഇന്ത്യൻ സമയം രാത്രി 12:30. ഏഷ്യൻ U23 അത്ലറ്റിക്സിൽ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീം സ്വർണം നേടി. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ചരിത്രത്തിലാദ്യമായി വനിതാ ടെസ്റ്റിന് വേദിയാകുന്നു. ഇന്നാരംഭിക്കുന്ന ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് മത്സരമാണ് ചരിത്ര പുസ്തകത്തിൽ ഇടം നേടുക. സ്റ്റേഡിയത്തിൽ ആദ്യ പുരുഷ ടെസ്റ്റ് അരങ്ങേറിയതിന് 142 വർഷങ്ങൾക്ക് ശേഷമാണ് വനിതാ ടെസ്റ്റ് മത്സരം നടക്കുന്നത്.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
8: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം,
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
8: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
10: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
11: ചൊവ്വ വ്യാഴം ശനി

0: ഈ ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ആകാശവാണി തൃശൂർ, അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ഏത് ഗുപ്ത സാമ്രാജ്യ ഭരണാധികാരിയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്? ഏത് ഗുപ്ത സാമ്രാജ്യ ഭരണാധികാരിയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.

ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEB യുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരമറിയിക്കുക. തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടിവീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ടു പോകണം. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കണം.

പുലരിപ്പൂക്കളിൽ ഇന്ന് രാവിലെ 7:05 കേൾക്കാം ഹരിതം. മനുഷ്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ജിരിയകൾ അഥവാ വെള്ളക്കുഴികൾ. അവതരണം അഞ്ജു P. അർജുനൻ.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് ഗുപ്ത സാമ്രാജ്യ ഭരണാധികാരിയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം കേൾക്കാം രാവിലെ 7:55. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ

അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാൻഡിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ജി സി സി വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി

തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എം പിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എം പിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതി രഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3 തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. ഐജി അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100-ലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് കെ ജയന്ത് MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ 1 ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു.
എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി

0: ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ എം ടെക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം പതിമൂന്ന് വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഏകവിംശതി ശതാബ്ദ്യാഃ ഭാരതം വികസിത ഭാരതം ഭവിതും സങ്കൽപബദ്ധം വർത്തതെ. തേനോദീരിതം യത് സാമ്പ്രതം ഭാരതം താദൃശഃ ദേശഃ യഃ അധിക വികാസേ വിശ്വസിതി. വിഗത ദ്വാദശ വർഷേഷു സ്വസ്യ തൃതീയം ഓസ്ട്രേലിയ ഭ്രമണം ഹെട്രിക് ഇതി വിജ്ഞാപയത തേന പ്രതിപാദിതം യത് ഏഷഃ പ്രവാസഃ ഭാരത ഓസ്ട്രേലിയ സംബന്ധാനാം അപൂർവ ഗമിതാം സൂചയതി. അത്രാവസരെ ഓസ്ട്രേലിയാ ദേശസ്യ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അപ്പി തത്ര ഉപസ്ഥിതഃ ആസീത്. തേന തത്രത്യം ജനസമൂഹം വീക്ഷ്യ ഏഷാ സഹഭാഗിത ദൃഢതര ഇത്യുക്തം. അസ്മാത് പുരാ ഉഭയോ ദേശയോര നേതൃഭ്യാം മെൽബൺ നഗരെ തൃതീയ ഭാരത ഓസ്ട്രേലിയ വാർഷിക ശിഖര സമ്മേളനെ ഭാഗം ഗൃഹീത്വാ ശിഷ്ടമണ്ഡലസ്തരീയ ദ്വിപാക്ഷികീ വാർത്ത വിഹിത. ഹിന്ദ പ്രശാന്ത ക്ഷേത്രെ ശാന്തിം സ്ഥിരതാം ച സ്ഥാപയിതും ദ്വാഭ്യാം നേതൃഭ്യാം രക്ഷാ സുരക്ഷാ സഹയോഗ് സംയുക്ത ഘോഷണാപത്രേ ഹസ്താക്ഷരം വിഹിതം.
2: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. फ्रेंड्स, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
1: വാർത്താഹരാൻ സംബോധയൻ പ്രധാനമന്ത്രി ന്യഗാദീത് യത് ഭാരത ഓസ്ട്രേലിയ ദേശാഭ്യാം പരമാണു ഊർജാക്ഷേത്രേ ഐതിഹാസിക സഹയോഗ സാധിത. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ പ്രത്യപാദയത് യത് ഏക സുരക്ഷിത സമൃദ്ധശ്ച സീമാപ്രാന്ത അഥ ജാഗ്രത സമാജ സംഭൂയ ഏവ ദേശം സുരക്ഷിതം വിധാതും ശക്നുവന്തി. ഗൃഹമന്ത്രിണാ ഹ്യഃ നവദെഹല്യാം ആരക്ഷക അധീക്ഷകാണാം സമ്മേളനെ സംഭാഷണം കുർവത പ്രതിപാദിതം യത് വൈബ്രന്റ് വില്ലേജസ് ഇത്യസ്യ ക്രാന്തികാരി ഉപക്രമസ്യ അന്തർഗതം സീമാപ്രാന്തേഭ്യഃ പലായനം അപാകർത്തും പ്രത്യഗ്രവൃത്യവസരാണാം ക്രിയാന്വയനം വിധീയത്തെ. ശ്രീഷാഹ സവിശേഷം പ്രാവോചത് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ കുശല നേതൃത്വേ കേന്ദ്ര പ്രശാസനേന സീമാവർത്തി അവസനരചനാസു വൈജ്ഞാനിക രീത്യ ചതുഃശത് പ്രതിശതം യാവത് അഭൂതപൂർവോ വികാസോ വിഹിതഃ. ദേശേ ദ്രുതഗത്യ പ്രവർധമാനസ്യ സഹായക പ്രജനന പ്രൗദ്യോഗികീ ക്ഷേത്രസ്യ വിവിധാസു അനിയമിതതാസു വർധമാനാം ചിന്താം വീക്ഷ്യ രാഷ്ട്രീയ മഹിളാ ആയോഗേന ഏക ഉച്ചസ്തരീയ വിശേഷജ്ഞ സമിതിഃ നിർമിത. അത്രാവധേയം യത് ഇയം സമിതിഃ മഹിളാനാം പ്രജനനാധികാരാണാം പ്രതിഷ്ഠായാഃ സുരക്ഷായാശ്ച സംരക്ഷണം കരോതി. തത്രൈവ IVF ചികിത്സാലയാനാം AIT കേന്ദ്രാണാം അഥ യുഗ്മകോശാനാം നിയന്ത്രക തന്ത്രാണാം പ്രാസംഗിക വിധാനാം ച വ്യാപകം പുനരീക്ഷണം വിധാസ്യതി. സംയുക്ത രാജ്യ അമേരിക്ക ബുഷഹർ പരമാണു ഊർജ സംയന്ത്ര പാർശ്വേ വൈമാനിക ആക്രമണം കൃതവാനിതി ഇറാനേന ആരോപിതം. ഇറാനസ്യ പ്രശാസനിക വാർത്താ സംസ്ഥയാ സംസൂചിതം യത് ഏതത് ആക്രമണം അമേരിക്കാദേശസ്യ സേനാദ്വാരാ സ്വ ആക്രമണാനി സമാപനസ്യ ഹോരാനന്തരമേവ ജാതം. ഇതഃ പ്രാഗ് അമേരിക്കാദേശേന ഇറാൻ ദേശസ്യ ഉപരി നൂതനാനി വായു ആക്രമണാനി കൃതാനി. यदा तु तेहरान देशः पश्चिम एशियायाम् अमेरिका

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റൽ ഇല്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കാർഷിക സർവകലാശാല വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടുനിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയാം. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കുന്നതിനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക. തെങ്ങിൽ കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ട് കുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. മഴക്കുറവ് അനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങളുണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങും നൽകുക എന്നിവയും ചെയ്യുക. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റ് അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ ആവശ്യാനുസരണം നനയ്ക്കുകയും ചെയ്യുക. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിലെ ആവശ്യാനുസരണം നനച്ചു കൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ചക്കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവ ഉണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന, മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവള പ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. പൂമഴിയുടെ കുറവ് കാരണം കാപ്പിയിൽ മോശം കായ്പിടുത്തവും വിളക്കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. തേയില കൃഷിയിൽ ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നു.

0: ചെയ്യുന്നതിനും പച്ചില ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872370773.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
8: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: മെഡിസപ് ആനുകൂല്യങ്ങൾ.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഫോൺ 8078788881.
9: മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഝിരിയകൾ അഥവാ വെള്ളക്കുഴികൾ. പ്രിയ ശ്രോതാക്കളെ, ജലം ജീവന്റെ അടിസ്ഥാനമാണ്. മനുഷ്യന്റെ നിലനിൽപ്പിനും കൃഷിക്കും ജൈവവൈവിധ്യത്തിനും ശുദ്ധജലം അനിവാര്യമാണ്. ആധുനിക ജലവിതരണ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിനു മുൻപ് പ്രകൃതിദത്ത ജലസ്രോതസ്സുകളെ ആശ്രയിച്ചായിരുന്നു നമ്മുടെ ജീവിതം. അത്തരം പരമ്പരാഗത ജലസ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ടവയാണ് ഝിരിയകൾ അഥവാ വെള്ളക്കുഴികൾ. ഝിരിയകൾ എന്നത് ഭൂഗർഭജലം സ്വാഭാവികമായി ഉറവയായി പുറത്തുവരുന്ന ചെറിയ ജലസ്രോതസ്സുകളാണ്. മധ്യ ഇന്ത്യയിലെ വനപ്രദേശങ്ങളിലും ആദിവാസി മേഖലകളിലും ഇവ വ്യാപകമായി കാണപ്പെടുന്നു. പ്രകൃതിദത്തമായി വെള്ളം ലഭിക്കുന്ന ഇത്തരം കുഴികളിൽ നിന്ന് കുടിവെള്ളവും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളവും ജനങ്ങൾ ശേഖരിച്ചുവരുന്നു. തലമുറകളായി ഇവ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും അവിടുത്തെ സമൂഹത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വാഭാവികമായി അരിച്ചിറങ്ങി ലഭിക്കുന്നതിനാൽ ഈ വെള്ളത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഝിരിയകൾ കുടിവെള്ളത്തിന്റെ പ്രധാന ആശ്രയമായിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഝിരിയകൾ വലിയ സഹായമാണ്. കടുത്ത വേനലിലും ഛത്തീസ്ഗഡിലെ ഉദന്തി സീതാനദി ടൈഗർ റിസർവിലെ വന്യജീവികൾക്ക് കുടിനീരുണ്ട്. പരമ്പരാഗത ജലസ്രോതസ്സായ ഝിരിയകൾ കുൽഹാഡിഘാട്ട് റേഞ്ചിൽ ഏകദേശം 3000 അടി ഉയരത്തിലുള്ള മണൽ നീരുറവകളിൽ നിന്ന് കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കുകയും നീരാടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. റിസർവിൽ 800-ൽ ഝിരിയകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മണൽ അടരുകൾ കുഴിച്ചുണ്ടാക്കിയ പരമ്പരാഗത ജലസംഭരണികളാണ് ഇവ. വർഷം മുഴുവൻ ജലലഭ്യത ഉറപ്പാക്കാൻ സൗരോർജ്ജമുപയോഗിച്ച് വെള്ളം പമ്പു ചെയ്ത് നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി പരമ്പരാഗത ജലസ്രോതസ്സുകൾ എങ്ങനെ സഹായകമാകുന്നു എന്നതിന്റെ മാതൃകയാണ് ഝിരിയകൾ. പുഴകളും മറ്റും വറ്റിയ സാഹചര്യത്തിൽ വെള്ളത്തിനായി വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങുന്നത് ഉദന്തി സീതാനദിയിലെ സ്ഥിരം പ്രതിസന്ധിയാണ്. ഇന്ന് പരമ്പരാഗത ജലസ്രോതസ്സുകൾ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. വനനശീകരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം, ഖനന പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, മാലിന്യ നിക്ഷേപം എന്നിവ മൂലം നിരവധി ഝിരിയകൾ നശിക്കുകയും വറ്റിപ്പോവുകയും ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും മഴയുടെ ലഭ്യതയിലുണ്ടായ മാറ്റങ്ങളും ഈ ജലസ്രോതസ്സുകളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഝിരിയകളെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജലസ്രോതസ്സുകൾക്ക് ചുറ്റുമുള്ള വനങ്ങൾ സംരക്ഷിക്കുക, മാലിന്യ നിക്ഷേപം തടയുക, മഴവെള്ള സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കുക, പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക.

0: തുടങ്ങിയ നടപടികൾ സ്വീകരിക്കണം. സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനങ്ങളും കൈകോർക്കുമ്പോൾ മാത്രമേ ഇത്തരം പരമ്പരാഗത ജലസ്രോതസ്സുകളെ ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കാൻ കഴിയൂ. ഇന്ന് ലോകം ജലക്ഷാമത്തിന്റെ ഭീഷണി നേരിടുമ്പോൾ നമ്മുടെ പൂർവികർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് സൃഷ്ടിച്ച ജലസംരക്ഷണ സംവിധാനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഝിരിയകൾ പോലുള്ള പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നത് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക മാത്രമല്ല, ഭൂഗർഭജലത്തിന്റെ പുനരുജ്ജീവനത്തിനും ജൈവവൈവിധ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും സഹായകമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനെ ഝിരിയകൾ അഥവാ വെള്ളക്കുഴികൾ, ഇതേക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
3: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
6: മഹാത്മാഗാന്ധിയും ഖൈറ സത്യഗ്രഹവും.
0: ബ്രിട്ടീഷ് ആധിപത്യത്തിനു കീഴിൽ ശ്വാസം മുട്ടിയ ഒരു ജനതയ്ക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ തന്നെ പുതുഭാവിക്കായി ഒരു ജനതയെ വളർത്തിയെടുക്കുകയായിരുന്നു ഗാന്ധിജി. പ്രതിരോധം ഏതുവിധത്തിലായിരുന്നാലും മാർഗം അഹിംസയിലൂടെയായിരിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ ഗ്രാമീണരായ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിൽ കണ്ട് അവയ്ക്ക് പ്രതിവിധി കാണുന്നതിൽ അദ്ദേഹം ശ്രദ്ധയൂന്നി. മഹാത്മജിയുടെ സമരരീതികൾ ശത്രുക്കളുടെ പോലും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയവയായിരുന്നു. സത്യഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം, ബഹിഷ്കരണം, നിരാഹാരം എന്നീ സമരമുറകളിലൂടെ അദ്ദേഹം തന്റെ ലക്ഷ്യങ്ങളിലെത്തി. സത്യത്തിനുവേണ്ടിയുള്ള ഉറച്ച പോരാട്ടങ്ങളായിരുന്നു അവ. രക്തം ചിന്തിയുള്ള ആക്രമണങ്ങളെക്കാൾ മാതൃകാപരമാണ് ഈ രീതികൾ എന്ന് അദ്ദേഹം തന്റെ അനുയായികളെ ബോധ്യപ്പെടുത്തി. ആധുനിക രീതിയിലുള്ള കർഷക സമരങ്ങൾ ഇന്ത്യയിൽ ഉദയം കൊണ്ടത് 20-ാം ശതകത്തിന്റെ 2-ാം ദശകത്തിലാണ്. യുപി, ബീഹാർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഇക്കാലത്തെ കാർഷിക പ്രക്ഷോഭങ്ങളുടെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അവയെല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമരത്താൽ പ്രചോദിതമായിരുന്നു എന്നതാണ്. കർഷക സമരങ്ങൾ ദേശീയ പ്രസ്ഥാനത്തെ തിരിച്ചും സ്വാധീനിച്ചു. ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കർഷകരെ ഉണർത്തേണ്ടതിന്റെ നിർണായക പ്രാധാന്യം ഗാന്ധിജി മനസ്സിലാക്കിയിരുന്നു. ബീഹാറിലെ ചമ്പാരനിലും ഗുജറാത്തിലെ ഖെയ്റയിലും അദ്ദേഹം നേരിട്ടു തന്നെ ചില കർഷക പ്രക്ഷോഭങ്ങൾ നയിച്ചു. മിത സ്വഭാവം പുലർത്തുന്ന ഒരു കർഷക പ്രസ്ഥാനത്തിനാണ് ഗാന്ധിജി രൂപം നൽകിയത്. യോഗങ്ങൾ, പ്രകടനങ്ങൾ, ഒപ്പുശേഖരണം, സത്യഗ്രഹം എന്നിവയായിരുന്നു അതിന്റെ മുഖ്യ പ്രക്ഷോഭണ രീതികൾ. സർക്കാരിന് നൽകേണ്ടിയിരുന്ന ചൌക്കീദാരി നികുതിയും ഭൂനികുതിയും സർക്കാരിന് നൽകരുതെന്ന മുദ്രാവാക്യത്തിനു കീഴിലാണ് പ്രധാനമായും കർഷക സമരങ്ങൾ സംഘടിപ്പിച്ചത്. 1917 ചമ്പാരൻ സത്യഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. കനത്ത നികുതിയും ചൂഷണവും മൂലം ദുരിതത്തിലായ ചമ്പാരനിലെ നീലം കർഷകർക്കു വേണ്ടിയായിരുന്നു അത്. അഹിംസാമാർഗം ചമ്പാരനിൽ വിജയം കണ്ടതിനുശേഷം 1918 ഗുജറാത്തിലെ ഖെയ്റയിൽ സമരത്തിന്റെ സാഹചര്യമുണ്ടാകുന്നത്. നാടെങ്ങും പടർന്നുപിടിച്ച പ്ലേഗ് രോഗവും വരൾച്ചയും മൂലം ഗുജറാത്തിലെ കർഷകർ ഏറെ ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ കൃഷി നഷ്ടത്തിലായെങ്കിലും ഭൂനികുതി നൽകാൻ കർഷകർ നിർബന്ധിതരായി. നിയമപ്രകാരം സാധാരണ ഉൽപാദനത്തിന്റെ 1/4 താഴെയാണ് വിളവ് എങ്കിൽ കർഷകർക്ക് ഇളവിന് അർഹതയുണ്ടായിരുന്നു. നികുതി ഇളവ് അനുവദിക്കാത്തതിൽ പ്രതിഷേധമാരംഭിച്ച ഖെയ്റയിലെ കർഷകരോട് മുന്നോട്ടുള്ള സമരത്തിൽ ഗാന്ധിജിയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ഖെയ്റ സമരത്തിൽ ഗാന്ധിജിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. തുടർന്ന് ശ്രീയുത്ത്

0: അമൃതലാൽ തക്കർ, ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യ, ശ്രീയുത് ശങ്കർലാൽ പാരഖ്, അനസൂയ ബഹൻ, മഹാദേവ് ദേശായി തുടങ്ങിയവരും ഖെയ്റാ സമരം നയിക്കാൻ ഗാന്ധിജിക്ക് പിന്തുണയുമായെത്തി. അഹമ്മദാബാദിൽ നിന്നും വഡോദരയിൽ നിന്നും സമരത്തിൽ അണിചേരാനെത്തിയവരെ ഗാന്ധിജി നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഖെയ്റാ സമരം ഗുജറാത്തിലെ കർഷകരുടെ മാത്രം അനിവാര്യതയായിരുന്നു. നികുതി നൽകാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് കയ്യേറ്റം ചെയ്ത ഭൂമിയിലെ വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി സമരക്കാരോട് ആഹ്വാനം ചെയ്തു. ഇതേ തുടർന്ന് മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ നിലങ്ങളിൽ നിന്ന് ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ തുടങ്ങി. ഈ സമരരീതിക്കെതിരെ ഗവൺമെന്റിന്റെ നടപടിയുണ്ടായി. സമരക്കാരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് ജനങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ആരെങ്കിലും സങ്കടം അനുഭവിക്കുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യാതെ ഒരു സമരം അവസാനിക്കുന്നത് പാണ്ഡ്യയ്ക്ക് ഇഷ്ടവുമല്ലായിരുന്നു. ജയിലിനെ കുറിച്ചുള്ള ഭയം നീങ്ങുന്നത് ജനങ്ങളിൽ ഏറെ ഉത്സാഹമുളവാക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള സമരക്കാർക്ക് ചുരുങ്ങിയ കാലത്തെ തടവ് ശിക്ഷ ലഭിച്ചു. അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അനുഗമിച്ചിരുന്നതായി മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഈ സംഭവത്തിനു ശേഷം മോഹൻലാൽ പാണ്ഡ്യ ടുൺഗ്ലി ചോർ അഥവാ ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുകയുണ്ടായി. നികുതി അടയ്ക്കാത്തതിനാൽ വരുന്ന ഏത് ഭവിഷ്യത്തും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ കർഷകർ തയ്യാറായിരുന്നു. ഈ അവസ്ഥയിൽ നികുതി നൽകാൻ കഴിയുള്ളവർ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നികുതി പിരിവിനെ പ്രതിരോധിച്ചു. ഗുജറാത്തിലെ കർഷകർക്ക് ഈ സമരം പുതിയൊരു അനുഭവമായിരുന്നു. അതിന്റെ വിജയത്തിനായി അവർ ഏതു വിധേനയും സഹകരിച്ചു പോന്നു. കൂട്ടത്തിൽ സമ്പന്നരായ കർഷകർ തങ്ങളുടെ സകല സമ്പത്തും സമരപ്രവർത്തനങ്ങൾക്കായി ത്യജിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ പണം സമരത്തിനാവശ്യമായ വസ്തുക്കളിൽ ഏറ്റവും അപ്രധാനമാണെന്ന് ഗാന്ധിജി അവരെ ബോധ്യപ്പെടുത്തി. സത്യഗ്രഹ പ്രവർത്തകർക്ക് ലളിത ജീവിതം നയിക്കേണ്ടതെങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തുവാനും ഗാന്ധിജി ഈ അവസരം വിനിയോഗിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചിട്ടയായ ജീവിതം നയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റം വരികയും ചെയ്തു. സമരത്തിന്റെ തുടക്കത്തിൽ ജനങ്ങൾക്കിടയിലെ യജമാന ഭയം അഥവാ പേടി മാറേണ്ടത് വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. തങ്ങൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നുമാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നത് എന്നതിനാൽ അവർ തങ്ങളുടെ യജമാനന്മാരല്ല ദാസന്മാരാണെന്ന് കർഷകരെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ആ ഭയം മാറ്റിയെടുക്കുന്നതിനൊപ്പം വിനയവും മര്യാദയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമരരീതി പരിചയപ്പെടുത്തുന്നത് ഗാന്ധിജിക്ക് ഏറെ ശ്രമകരമായിരുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം വിനയം എന്നത് അതാതവസരത്തിൽ പ്രദർശിപ്പിക്കാൻ അഭ്യസിപ്പിച്ചിട്ടുള്ള ബാഹ്യമായ വാങ്മാർദ്ദവമല്ല, സഹജമായ സൗമ്യതയും ശത്രുക്കൾക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹവുമാണ്. സത്യഗ്രഹിയുടെ സകല പ്രവൃത്തിയിലും ഇത് സ്പഷ്ടമായിരിക്കണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിലും ജനങ്ങൾ സമരപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് കർഷകർക്കെതിരെ മർദ്ദനങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. അവരുടെ കന്നുകാലികളും ഭൂമിയും തുടങ്ങി സകല ജംഗമ വസ്തുക്കളും പിടിച്ചെടുത്തു. കൊയ്യാതെ അവശേഷിച്ച വിളകളും ജപ്തി ചെയ്തു. ഇത് ജനങ്ങളെ കുറച്ചെങ്കിലും പരിഭ്രാന്തരാക്കി. മോഹൻലാൽ പാണ്ഡ്യയുടെ അറസ്റ്റിനു ശേഷമുള്ള കുറച്ചുകാലം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അനുകൂല നടപടികളൊന്നും ഉണ്ടാകാഞ്ഞത് ജനങ്ങളെയെന്ന പോലെ ഗാന്ധിജിയെയും നിരാശനാക്കി തുടങ്ങിയിരുന്നു. സമരം അവസാനിപ്പിക്കേണ്ടതെങ്ങനെ എന്നതിൽ ഉപായം അന്വേഷിക്കവെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മറുപടിയുണ്ടാകുന്നത്. നികുതി അടയ്ക്കാൻ കഴിവുള്ളവർ അതടയ്ക്കുന്നതോടെ മറ്റുള്ളവരെ പിരിവിൽ നിന്നും ഒഴിവാക്കാമെന്ന് ഗവൺമെന്റ് രേഖാമൂലം എഴുതി നൽകി. എന്നാൽ ഗാന്ധിജിക്ക് ഇതിൽ സംതൃപ്തിയുണ്ടായില്ല. കാരണം നികുതി നൽകാൻ കഴിയാത്ത സാധുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ആശങ്കകളുണ്ടായി. സത്യഗ്രഹം വിജയം കണ്ടു എന്നതിൽ പൂർണമായി സന്തോഷിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞില്ലെങ്കിലും സത്യഗ്രഹ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം ഗുജറാത്തിലെ കർഷകർക്കിടയിൽ ഒരു ഉണർവുണ്ടാക്കി. അവരെ സംബന്ധിച്ച് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കമായിരുന്നു ഖെയ്റാ സത്യഗ്രഹം.
1: മഹാത്മാഗാന്ധിയും ഖെയ്റാ സത്യഗ്രഹവും പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഗാന്ധിമാർഗം. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

ഇന്ന് രാവിലെ 7:50 ആരോഗ്യക്കുറിപ്പുകൾ. ലോക ജനസംഖ്യാ ദിനചിന്തകൾ. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ RCH ഓഫീസർ ഡോക്ടർ ഷീജ സംസാരിക്കുന്നു.

0: ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
1: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്ന് അറിയോ?
0: ഇല്ല.
1: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
0: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
1: അതെന്താ?
0: ഞാൻ കഴിഞ്ഞ കുറെ നാളായി സൈമൺസ് കൺ ആശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
4: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: മാള കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITIയിൽ 17 വിവിധ NCVT അംഗീകൃത കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം തൊട്ടടുത്തുള്ള ITIയിലെത്തി ഈ മാസം 13 തീയതിക്കകം സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നടത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0480283127, മൊബൈൽ നമ്പർ 9995121251. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. ലാൻഡ് ലൈൻ നമ്പർ 0480283127, മൊബൈൽ നമ്പർ 9995121251. ദേശമംഗലം ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ എന്നീ 2 വർഷത്തെ NCVT മെട്രിക് കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം 13 തീയതിക്കകം സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നടത്തണം. പ്രവേശനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് 0488427944 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0488427944. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും CBC പാറ്റേൺ പദ്ധതി പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 ആരംഭിച്ചു. August 31 വരെയാണ് പദ്ധതിയിലൂടെ കുടിശ്ശികകൾ തീർപ്പാക്കാൻ അവസരമുള്ളത്. പദ്ധതി പ്രകാരം വായ്പാ തുകയ്ക്ക് അനുസൃതമായി 15% മുതൽ 50% വരെ പലിശയിളവ് ലഭിക്കും. ലോൺ തുകയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഇളവുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ പാലസ് റോഡിലുള്ള ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487233869. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487233869. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് ദേശമംഗലം പഞ്ചായത്തിൽ സിറ്റിംഗ് നടത്തുന്നു.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
1: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
0: ഫോൺ 9387168444.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തിരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3-ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതികവിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCC കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: സെക്ഷൽ വയലൻസ് കണ്ടിന്യൂസ് ടു ബി യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് വാർ, ഓഫ് ടെററിസം, ടോർച്ചർ ആൻഡ് പൊളിറ്റിക്കൽ റിപ്രഷൻ ടു സബ്ജുഗേറ്റ് കമ്മ്യൂണിറ്റീസ്, സപ്രസ് ഡിസെന്റ് ആൻഡ് ഇൻഫ്ലിക്ട് ഹ്യൂമൻ സഫറിംഗ്. ദിസ് കണ്ടിന്യൂസ് അമിഡ് എ തൈവിംഗ് കൾച്ചർ ഓഫ് ഇംപ്യൂണിറ്റി. വി സ്ട്രോങ്ലി കണ്ടെംസ് സച്ച് ഹെയ്നസ് ആക്ട്സ്.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം.

0: ഇന്നലെ നടന്ന തെരച്ചിലിൽ മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
2: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2nd പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60th മിനിറ്റിൽ എംബാപ്പയും 66th മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2nd ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4th 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി US സൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ.

0: പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ:
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: സഹപ്രായോജകർ: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഗാനസന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ദീപുവിന് എല്ലാ ആശംസകളും നേരുന്നു. പാലക്കാട് നിന്നും അച്ഛൻ ഗോപൻ, അമ്മ ആശ എന്നിവരും കുടുംബാംഗങ്ങളും. മറ്റൊരു സന്ദേശം: നാളെ ജൂലൈ 11 വിവാഹിതരാകുന്ന കസ്ന കബീർ, ഷഹദ് ഷെരീഫ് എന്നിവർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു ആചാരി തിരുവത്ര. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഗാനം കേൾക്കാം. മൂടുപടം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി ആലപിച്ച ഗാനം.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കര.

0: റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ്, ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിജിറ്റൽ ലാംഗ്വേജ് ലാബിൽ ഇംഗ്ലീഷ് വിഷയം കൈകാര്യം ചെയ്യുവാൻ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ താൽക്കാലിക ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള പരീക്ഷയും കൂടിക്കാഴ്ചയും ഇന്ന് രാവിലെ 10 ഫിസിക്സ് വകുപ്പിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് GECTCR.AC.IN എന്ന സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം GECTCR.AC.IN. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കാഫോൾഡ് ട്രെയിനികളുടെ 60 ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10 ജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത +2. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 22. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമനാഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15 രാവിലെ 11 തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 04872250751 എന്ന നമ്പറിലോ 9074335626 എന്ന മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04872250751 മൊബൈൽ നമ്പർ 9074335626. ഡൽഹി സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1979 ഒഴിവുണ്ട്. ഇതിൽ 1417 ടീച്ചർമാരുടേതാണ്. ഈ മാസം 16 അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് DSSSB.delhi.gov.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി DSSSB.delhi.gov.in. തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10 പാസ്സായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, അസം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-58 ഇടയിലാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9497920183. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9497920183. ഈ മാസം 22 അപേക്ഷ സമർപ്പിക്കാം. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി. അഷ്ടപതി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.

0: സമർപ്പിക്കുന്നു ആരോഗ്യ കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
2: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
1: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
3: ഫോൺ 7025131119.
0: ആരോഗ്യ കുറിപ്പുകൾ. ലോക ജനസംഖ്യാ ദിന ചിന്തകൾ പങ്കുവയ്ക്കുന്നത് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ RCH ഓഫീസർ ഡോക്ടർ ഷീജ.
4: ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ജനസംഖ്യ വർദ്ധനവിൻ്റെയുള്ള കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ ജനന നിരക്ക് കൂടുക, അതുപോലെ മരണനിരക്ക് കുറയുന്നത്, ഫെർട്ടിലിറ്റി റേറ്റ് കൂടുന്നത്, പിന്നെ മൈഗ്രേഷൻ. ഇതിൽ മരണനിരക്ക് കുറയുക എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ആരോഗ്യ സൂചനയാണ്. എന്നിരുന്നാലും ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളിലെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് തന്നെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയെ ജനസംഖ്യ വർധനവ് വിപരീതമായിട്ട് തന്നെ ബാധിക്കും. അതുപോലെ ആ രാജ്യത്തിന്റെ വിഭവ സമാഹരണം, ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം, പല കാര്യങ്ങളെയും ഈ ജനസംഖ്യ വർധനവ് ബാധിക്കും. കുടുംബം കെട്ടിപ്പടുക്കുമ്പോൾ ആ വീട്ടിലെ അംഗസംഖ്യ കൂടുന്നതനുസരിച്ച് അവിടുത്തെ സാമ്പത്തികമായ ആ ഭദ്രത കുറയുന്നു, അതുപോലെ അംഗങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ സിനേറിയോ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2024 ജനന നിരക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2025 2026 ഇതുവരെയുള്ളതും കുറവാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അബോർഷൻ റേറ്റ് കൂടുന്നു. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഗർഭം ധരിക്കുക, ഹിഡൻ പ്രഗ്നൻസി, പ്രഗ്നൻസി ഉണ്ടെന്ന് അറിഞ്ഞു പോലുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഗർഭം. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയ കുഞ്ഞുങ്ങൾക്ക് വളരെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ താൽക്കാലിക മെത്തേഡ് ഉപയോഗിച്ച് ഗർഭനിരോധനം നടത്തുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. താൽക്കാലികമായിട്ട് ഗർഭനിരോധനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായിട്ടും സാധാരണക്കാർക്ക് അറിയുന്നതും കോണ്ടമാണ്. സ്ത്രീകളിൽ ബാരിയർ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കോൺ ജെല്ല് അല്ലെങ്കിൽ സിലിക്കോൺ സ്പോഞ്ച് ആണ്. അതിന് സ്പേമിനെ നശിപ്പിച്ച് കളയാനുള്ള ആക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഹോർമോണൽ മെത്തേഡാണ് താൽക്കാലിക മെത്തേഡ്. ആ ഹോർമോൺ മെത്തേഡിൽ ടാബ്ലറ്റ് ഉണ്ട്. ഈ ടാബ്ലറ്റ് ദിവസവും കഴിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ട്. 3 മാസത്തിലൊരിക്കൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഗർഭനിരോധനം തടയാൻ സാധിക്കും. അടുത്ത ഗർഭത്തിന് 3 മാസം മുമ്പ് നിർത്തുകയാണെങ്കിൽ ഗർഭധാരണം ഇതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഗർഭിണി ആവാനും സാധിക്കും. ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് IUCD, ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. 5 വർഷത്തേക്കും 10 വർഷത്തേക്കുള്ള കോപ്പർട്ടി ഇന്ന് ലഭ്യമാണ്. ഈ കോണ്ടം നമ്മുടെ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം തൊട്ടുള്ള മുകളിലേക്കുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഉണ്ട്. 2-ൽ കൂടുതൽ കുഞ്ഞ് വേണ്ട എന്നുള്ള തീരുമാനമായിട്ട് വരുന്ന ദമ്പതികൾക്ക് പെർമനന്റ് മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. 2 മെത്തേഡാണ് മെയിൻ ആയിട്ട്. 1 ട്യൂബക്ടമി, മറ്റേത് വാസക്ടമി. ട്യൂബക്ടമി സാധാരണയായി പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാം. അതുപോലെ സിസേറിയൻ സെക്ഷനോടൊപ്പം തന്നെ ട്യൂബക്ടമി ചെയ്യുന്നു. അതിന് പോസ്റ്റ്പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മള് കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്രസവം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ലാപ്രോസ്കോപ്പി സ്റ്റെറിലൈസേഷൻ മെത്തേഡും നിലവിലുണ്ട്. സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭധാരണം പുരുഷന്മാരിലൂടെ തടയാൻ വേണ്ടി അവിടെ വാസ്റ്റ് ഡിഫറൻസ് ലൈഗേറ്റ് ചെയ്യുന്നു. അത് ഇപ്പോൾ വേദനയില്ലാത്ത, സൂചിയില്ലാത്ത സുരക്ഷിതമായ മാർഗമായി NSV പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ ഡെലിവറി പോയിന്റിലും ലഭ്യമാണ്. ഇനി ജനങ്ങൾക്ക് ഇതിന്റെ സേവനം ലഭിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റായ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ വന്ന് അവിടുത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം ടീമിനോട് ആരുമായി ബന്ധപ്പെട്ടാലും ഇതിനെപ്പറ്റിയുള്ള കൃത്യമായി ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീടാന്തരം വരുന്ന ആശാപ്രവർത്തകരുമായി നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അവരും നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും തരുന്നത് ആയിരിക്കും. ഈ തവണത്തെ വേൾഡ് പോപ്പുലേഷൻ ഡേറ്റ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മതിയായ ഇടവേള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്നതാണ്. അപ്പോ ഈ ഒരു സന്ദേശം പ്രാവർത്തികമാക്കാൻ

0: താൽക്കാലിക ഗർഭനിരോധന മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനുള്ള എല്ലാ സേവനങ്ങളും ആരോഗ്യ വകുപ്പിൽ നിന്ന് എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
1: ലോക ജനസംഖ്യാ ദിനചിന്തകൾ പങ്കുവച്ചത് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ RCH ഓഫീസർ ഡോക്ടർ ഷീജ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: തൃശ്ശം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ആകാശവാണി തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമിനിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
6: പ്രായോജകർ
7: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
6: www.accountantsacademy.in.
8: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
9: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
10: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
4: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഏത് ഗുപ്ത സാമ്രാജ്യ ഭരണാധികാരിയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം സമുദ്രഗുപ്തൻ. ശ്രദ്ധേയമായ സൈനിക നേട്ടങ്ങളും തന്ത്രപരമായ നയതന്ത്രവും സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന വിശേഷണത്തിന് അർഹനാക്കി. സൈനിക നേട്ടങ്ങൾക്ക് പുറമെ കലയുടെയും സംസ്കാരത്തിൻ്റെയും സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഏത് ഗുപ്ത സാമ്രാജ്യ ഭരണാധികാരിയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം സമുദ്രഗുപ്തൻ. ശ്രദ്ധേയമായ സൈനിക നേട്ടങ്ങളും തന്ത്രപരമായ നയതന്ത്രവും സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന വിശേഷണത്തിന് അർഹനാക്കി. സൈനിക നേട്ടങ്ങൾക്ക് പുറമെ കലയുടെയും സംസ്കാരത്തിൻ്റെയും സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഇനി ഇന്നത്തെ ചിന്താവിഷയം. കർത്തവ്യത്തോടുള്ള ഭക്തിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആരാധന. കർത്തവ്യത്തോടുള്ള ഭക്തിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആരാധന.

0: ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

FM 101.5 MHz-ൽ ഇന്ന് രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. FM 101.1 MHz-ൽ ആകാശവാണി തൃശൂർ. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: ഇന്ന് പാട്ടോർമകളിൽ സുലോചന കടവല്ലൂർ എഴുതിയ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. സുലോചനയുടെ കത്ത് ഞാൻ വായിക്കാം. പ്രിയമുള്ള ആകാശവാണിക്ക്, കാലം എത്ര ദൂരം സഞ്ചരിച്ചാലും ചില വഴികൾ മനസ്സിൽ മായാതെ കിടക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ കത്തെഴുതുന്ന സമയം പുറത്ത് മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. ജൂണിലെ മഴ നനഞ്ഞ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി തുടങ്ങി. പ്രവേശനോത്സവത്തിന് പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ സ്കൂൾ കാലമാണ് മനസ്സിലേക്കെത്തുന്നത്. പ്രഭാതത്തിലെ സ്കൂൾ ബെല്ലിന്റെ ശബ്ദം, മഴ നനഞ്ഞ മുറ്റം, അസംബ്ലിയിൽ ഒരേ സ്വരത്തിൽ ചൊല്ലിയ പ്രാർത്ഥന, ക്ലാസ്സിനുള്ളിൽ ഒളിച്ചുവെച്ച ചെറുചിരികൾ എല്ലാം ഇന്നും മനസ്സിന്റെ കോണുകളിൽ പൊടി പിടിക്കാതെ കിടക്കുന്നു. 1984 ജൂൺ മാസത്തിലാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ എത്തുന്നത്. 4ാം ക്ലാസ് വരെ വീടിനടുത്തുള്ള LP സ്കൂളിലായിരുന്നു. പെരിങ്ങോട് സ്കൂൾ എനിക്ക് പുതിയൊരു ലോകമായിരുന്നു. തൊട്ടടുത്ത 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം എനിക്കുമന്ന് പ്രവേശനോത്സവമായിരുന്നു. 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മഴയോട് മത്സരിക്കുന്നത് കേട്ട് ഞാൻ ക്ലാസ്സിലിരിക്കും. കർക്കശക്കാരായ അധ്യാപകർക്കിടയിൽ നിന്ന് കുട്ടികളെ ഒരുപോലെ പരിഗണിക്കുന്ന ഞങ്ങളുടെ രാമചന്ദ്രൻ മാഷെ പരിചയപ്പെടുന്നത് ആ വർഷമാണ്. കുട്ടികൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സംസ്കൃതം മാഷ്. മാഷിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ ബാച്ചിലെ കുട്ടികളാണ് ഞങ്ങൾ. മാഷ് എന്നും ഞങ്ങളെ ഓർക്കുമെന്ന് അതിയായി ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും കാണുമ്പോൾ പഴയ ആ സ്നേഹം ഒട്ടും കുറയാതെ മാഷ് ഇന്നും പ്രകടിപ്പിക്കാറുണ്ട്. മഴയിൽ കുതിർന്ന ഒരു ദിവസം അവസാന പീരീഡിൽ ലെതർ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നു. തണുത്ത കാറ്റ് വീശുന്ന ആ വൈകുന്നേരം ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലെ പാട്ടുകാരനായ ദേവരാജനോട് പാട്ടുപാടാമോ എന്ന് ചോദിച്ചു. കുഞ്ഞു ദേവരാജൻ ഹിമം സിനിമയിലെ ഗോമേതകം കണ്ണിലേന്തി രാപ്പാടി പാടി രാത്രിഗാനം എന്ന ഗാനം ആലപിച്ചു. ടീച്ചറും ഞങ്ങളും ആ ഗാനം ആസ്വദിച്ച് ഒരു യുഗം തന്നെ തീർത്തു. അന്നത്തെ ദിവസത്തിനുശേഷം ആ ഗാനം പിന്നീട് എവിടെയും കേൾക്കാനായില്ല. റേഡിയോയിലെ ചലച്ചിത്ര ഗാനങ്ങളും വാർത്തകളും കേൾക്കാൻ അടുത്തുള്ള വീടുകളിൽ പോയിരിക്കുമായിരുന്നു. പരിപാടികൾ കേട്ടുകഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ വക വഴക്കും കേൾക്കും. എന്നാലും ആ പോക്ക് തുടർന്നിരുന്നു. 10ാം ക്ലാസ് എത്തിയപ്പോൾ ഒരു ബന്ധു സമ്മാനിച്ചതുവഴി എനിക്കും ഒരു റേഡിയോ കിട്ടി. അതിരില്ലാത്ത സന്തോഷമായിരുന്നു അന്ന്. പിന്നീട് കേട്ട പരിപാടികളിലൊക്കെ എന്റെയുള്ളിലെ 5ാം ക്ലാസ്സുകാരി ഹിമം എന്ന സിനിമയിലെ ഗോമേതകം കണ്ണിലേന്തി എന്ന പാട്ടിനായി കാത്തിരുന്നു. പക്ഷേ കേട്ടില്ല. ആകാശവാണിയിലെ പാട്ടോർമകൾ കേൾക്കുമ്പോഴും എന്നെങ്കിലും ആ പാട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. ഇന്ന് ആ പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കാലത്തിന്റെ പുസ്തകത്തിൽ എത്രയോ അധ്യായങ്ങൾ വന്നുപോയി, ചില അധ്യായങ്ങൾ തീരുന്നില്ലല്ലോ. സ്നേഹപൂർവം, സുലോചന കടവല്ലൂർ. സുലോചന കടവല്ലൂരിനോട് നമുക്കൊന്ന് സംസാരിക്കാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇത് തൃശ്ശൂർ ആകാശവാണിയുടെ പാട്ടോർമകൾ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. കടവല്ലൂരിലുള്ള സുലോചനയല്ലേ?
1: അതെ.
0: നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോ
1: കുഴപ്പമില്ല.
0: അതെയോ?
1: ഞാനൊരു കത്തെഴുതും, അത് തെരഞ്ഞെടുത്തു പറയുമ്പോഴും ഒരു സന്തോഷം.
0: ഞങ്ങൾക്കും നല്ല പുതിയ ശ്രോതാക്കളെ പരിചയപ്പെടുമ്പോഴും സന്തോഷം തന്നെ. സ്കൂൾ ജീവിതത്തെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടുള്ള ഒരു കത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലെ രാമചന്ദ്രൻ മാഷിനെയും പിന്നെ അതുപോലെ തന്നെ ലെതർ ടീച്ചറെ ഒക്കെ കുറിച്ച് എഴുതിയത് വായിച്ചു.
1: എല്ലാവർക്കും കൂടുതൽ ഓർക്കാനൊരു ഇതുണ്ടാവും, നമുക്ക് സ്കൂൾ ജീവിതകാലമാണല്ലോ.
0: അതെ അതെ. അന്ന് ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോ അല്ലേ ആ കുട്ടി പാടിയ പാട്ടാണ് ഈ പാട്ടോർമകളിലൂടെ കേൾക്കേണ്ടത് അല്ലേ?
1: അതെ അതെ. ഞങ്ങളൊരു സഹപാഠി കൂടിയാണ്, അവൻ നന്നായി പാട്ടുപാടുകയായിരുന്നേ. അപ്പൊ ഞങ്ങളിങ്ങനെ സ്കൂളുകളില് ഒഴിവ് സമയത്ത് മാഷ് ടീച്ചർ ഇങ്ങനെ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ അന്ന് അവൻ പാടിയ പാട്ടാണത്. അപ്പൊ ഞാനിങ്ങനെ എന്നും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുമോ വിചാരിക്കും, അതൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല.
0: ആ പാട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല അല്ലേ?
1: പറ്റിയിട്ടില്ല. അന്ന് ചെറുപ്പകാലത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലും റേഡിയോ ഇല്ലേ.
0: അപ്പൊ
1: ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ടൊക്കെയാണ് റേഡിയോ കേൾക്കുക. അപ്പൊ അമ്മ ഇങ്ങനെ വഴക്ക് പറയും, ഇങ്ങനെ റേഡിയോ കേട്ട് നടന്നോ, പള്ളിയിൽ ബാങ്ക് കൊടുക്കുമല്ലോ. അത് കേൾക്കുമ്പോ ഞങ്ങളിങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോകും. അപ്പൊ ആ ഊണ് കഴിക്കണ സമയത്ത് അടുത്ത വീട്ടിൽ പോയിരിക്കണേനാണ് അമ്മ വഴക്ക് പറയണതേ. പക്ഷെ ഞങ്ങളെന്ന് വെച്ചാൽ ഈ പാട്ടൊന്ന് കേൾക്കാലോ. പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
0: പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ടൊന്നും പാടില്ല, കേൾക്കാൻ നല്ല ഇഷ്ടമാണ്.
0: പിന്നെ
1: ഞങ്ങൾക്കൊരു റേഡിയോ കിട്ടിയപ്പോ ഞങ്ങള് സന്തോഷമായി. എന്നും അതിങ്ങനെ ആ റേഡിയോ കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. അത്ര ഇഷ്ടമായിരുന്നു ആകാശവാണി.
0: അതൊരു ബന്ധു.

0: സമ്മാനിച്ചതാണെന്നൊക്കെ കത്തിൽ
1: എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ എൻ ചേച്ചി എല്ലാം കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലാണേ. അപ്പൊ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ അമ്മാവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഓർഡർ റെഡിയായിരുന്നു. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയില് ചാലിശ്ശേരിയില് ചെറിയൊരു ഗ്രാമമാണ് ആലിക്കര എന്ന് പറയും. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഏരിയയാണോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് കടവല്ലൂർ വന്നപ്പോ ഞങ്ങൾ കൂട്ടുകുടുംബായിരുന്നു. അപ്പൊ കൂട്ടുകുടുംബാകുമ്പോ റേഡിയോ ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ എനിക്ക് റേഡിയോ കിട്ടി. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.
0: അതെന്താണ്?
1: ഞങ്ങളുടെ വീടിന്റെ ഫാമിലി സുഹൃത്തുക്കളാണ്. അവിടുത്തെ മോള് ഖത്തറിലാണ്, അവ ദീപ എന്നാ അവളുടെ പേര്. അപ്പൊ അവള് എനിക്ക് റേഡിയോ കൊണ്ടു തന്നു. അപ്പൊ ആ റേഡിയോയിലാണ് ഇപ്പൊ എല്ലാ പരിപാടികളും കേൾക്കുന്നത്. അപ്പൊ അത്രയും സന്തോഷത്തിലാണ്. ഞാൻ കൊറേ ദിവസമായി വിചാരിക്കുന്നത് എന്താ എന്റെ കത്ത് മാത്രം തെരഞ്ഞെടുക്കാതെ.
0: നമുക്ക് ഒരുപാട് കത്തുകൾ വരുന്നുണ്ടല്ലോ, എന്താ ചെയ്യുന്നേ?
1: ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പണികളുടെ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്, അഡ്മാന്ന് പറയാ. അവിടെ സോൾഡറിംഗ് ആയിട്ട് വർക്ക് ചെയ്യാം.
0: അപ്പൊ നിങ്ങൾ അവിടെ ജോലി സ്ഥലത്ത് റേഡിയോ കേൾക്കാറുണ്ടോ?
1: ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല.
0: അവിടെ മുതലാളിയോട് പറയൂ ഒരു നല്ല റേഡിയോ മേടിച്ചു വെക്കാൻ, പരിപാടിയും കേൾക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയെ അതൊരു തടസ്സാവില്ലല്ലോ.
1: അതിങ്ങനെ കേൾക്കല്ലേ.
0: അതെ അതെ. ആ സുലോചനയുടെ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞില്ല?
1: എന്റെ വീട്ടില് ഞാന്, ഭർത്താവ്, മക്കള്, പിന്നെ എനിക്ക് കൂടെ ഒരു അനിയത്തി ഉണ്ട്. അപ്പൊ അനിയത്തി വിവാഹം കഴിച്ചിട്ടില്ല, അപ്പൊ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അവളും ഉണ്ട്. പിന്നെ മാതൃഭൂമിയിലാണ് മോള് കോഴിക്കോട് ജോലി ചെയ്യുന്നു
0: അല്ലെ.
1: മോൻ ഗ്രാഫിക് ഡിസൈനറാണ്. അത് 4 വർഷം ഇവിടെ തൃശ്ശൂര് ആർട്സ് കോളേജില് കഴിഞ്ഞിട്ടിപ്പോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം. ഹസ്ബൻഡ് പെയിന്റിങ്ങിനൊക്കെ പോണ ആളാണ്.
0: അങ്ങനെ സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ. പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: എനിക്കും വളരെ സന്തോഷം.
0: ശരി.
2: ആയിരത്തി തൊള്ളായിരത്തി 1983 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹിമം. പ്രേം നസീർ, ശങ്കർ, ഷാനവാസ്, ശ്രീപ്രിയ, സുമലത എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. പാട്ടോർമകളിൽ ഹിമം എന്ന ചിത്രത്തിലെ ബിച്ചു തിരുമല എഴുതി ശ്യാം ഈണം പകർന്ന ഗാനം നമുക്കിന്ന് ആസ്വദിക്കാം. പാടിയത് കെ ജെ യേശുദാസും പി ജയചന്ദ്രനും.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് സുലോചന കടവല്ലൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
0: ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. യൂസുഫലി കേച്ചേരി എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, രാധിക തിലക് പാടിയ ഗാനം ആദ്യം. ചിത്രം കുഞ്ഞിക്കൂനൻ,

0: ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം. റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ചേച്ചി,
0: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
0: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു.
0: പണിയിൽ നിന്നല്ല,
1: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: സ്നേഹസാഗരം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, സുരേഷ് പീറ്റ് സംഗീതം നൽകി. അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം ഇനി കേൾക്കാം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: യേശുദാസ് പാടിയ ഗാനം ചിത്രം അഗ്രജൻ. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം അന്ന. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

சங்கமம். രഞ്ജിനി ഹരി പാടിയ ഗാനം കേൾക്കാം, ചിത്രം കളഭം. എസ് രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രാജു സിംഗിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം സ്നേഹപൂർവം അന്ന.

യൂസഫലി കേച്ചേരി, എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിൽ നിന്നും ഒരു ഗാനം. ചിത്രം ഭീഷ്മാചാര്യ, ഗായകർ യേശുദാസ്, ചിത്ര

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ മോഹൻ ആർ കൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആര്യദത്ത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, ഗോപിനാഥലയ മുഖർശംഖ്. ആദ്യം വാരിദളലോചന എന്നാരംഭിക്കുന്ന ലളിതാദാസർ കൃതി, ആരഭിരാഗം ആദിതാളം.

അടുത്തത് ശുഭപന്തുവരാളി രാഗത്തിൽ കൈലാസപതി എന്നാരംഭിക്കുന്ന ലളിതാദാസർ കൃതിയാണ് അടുത്തത്. ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് മോഹൻ ആർ കൃഷ്ണന്റെ സംഗീത കച്ചേരി. ആര്യ ദത്ത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, ഗോപി നാദലയ മുഖർ ശംഖ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
3: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
5: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയുമൊക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
6: നമസ്കാരം
5: സാർ. എന്താണ് ഏനൽ ഫിഷർ?
6: ഏനൽ ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടുകീറും, അതായത് അതിന്റെ കാരണങ്ങള് മലം വളരെ കട്ടി പിടിച്ച് ഒരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത്

0: വളരെ ശക്തമായിട്ട് രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ട് കീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ട് കീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്ക്ടർ മസിൽസ് ഉണ്ട്. ഇന്റേണൽ ഏണ്ട സ്പിങ്ക്ടർ എന്നും എക്സ്റ്റേണൽ ഏണ്ട സ്പിങ്ക്ടർ എന്നും പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇന്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഇന്റേണൽ സ്പിങ്ക്ടറിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റായിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത് അതായത് ഫിഷർ ഉണ്ടാകുന്ന മ്യൂക്കോസയിലോട്ട് രക്തഓട്ടം കുറയുകയും ഫിഷറ് ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും. അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മോശം പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും ടൈറ്റ്, അത് വളരെ സ്ട്രെച്ച് ചെയ്യും. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ മലദ്വാരം വീർത്താൽ മാത്രമല്ല അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിൻ്റെ വേദനയുടെ മൂല കാരണം.
1: സർ, മലദ്വാരത്തിലുണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ സൈഡിലെ മലദ്വാരത്തിൻ്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം, ഒരു അതിൻ്റെ ഒരു ഓപ്പണിംഗ് തൊലിയുടെ അവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ കവറിങ് മ്യൂക്കോസയ്ക്കകത്തും ഉള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോഷണൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീല് ചെയ്യുകയും ചെയ്യും. നമ്മളൊരു വാഷർ പൈപ്പിൻ്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാകുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും ഈ ഏനൽ കുഷൻസ് ഇതോട്ടുള്ള രക്തഓട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാകുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലം പോകുമ്പോൾ അതിൽ ഒരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകും. അത് മാത്രമല്ല, അത് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്. അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിലുള്ള ഇപ്പം അങ്ങനെ വലിയ ഇത് വലുതായി വലുതായി വെളി ചാടി നിൽക്കുന്നതാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, അതിനൽ ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിൽ അവിടെ പരുവെന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അപ്പം ഇതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയ നല്ല വേദനയായിരിക്കും, ഫിസ്റ്റുല എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം.
1: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധവും ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ വിള്ള ഒരു ചെറിയൊരു ഫിഷ് വിള്ളൽ വീ വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇന്റേണൽ സ്പിങ്ക്ടർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പോൾ അതിനകത്തുള്ള രക്തഓട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോശം പോകുമ്പോൾ മലദ്വാരം വികസിക്കുമ്പം ഈ ഇന്റേണൽ സ്പിങ്ക്ടർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പം മല ഉരഞ്ഞു പോകുമ്പം ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോഷം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോഷം പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും. അതാണ് എൻ്റെ പ്രധാന ലക്ഷണം. ചിലപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിന്റെ പ്രധാന ലക്ഷണങ്ങൾ.
1: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
0: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണമാണ്, പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പം ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിൽ അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ചാർജ് ചിലപ്പം ചൊറിച്ചിലുണ്ടാക്കും. അതിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഓവറായിട്ട് ഇതിൻ്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം ചൊറിച്ചിലുണ്ടാകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷേ എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടി ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവാം. കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റുലയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ

0: കുറവാണെങ്കിലും അയാൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ അയാൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്നും വരാം. അപ്പോൾ അങ്ങനെ വരുന്നത് അത് നമുക്ക് ചിലപ്പം ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പോൾ അതിനെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസറും റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിയിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിയിൽ നിന്നാണെങ്കിൽ മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിൻ്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും പൊട്ടിക്കഴിഞ്ഞാൽ, ഫിഷർ ചെറിയ രീതിയിൽ ബ്ലഡ് വരാം. ഫിഷറിന് പെയിനാണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ ഫിഷറിന്.
1: സർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് മലദ്വാര സംബന്ധമായ രോഗങ്ങളുള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്?
0: ഇതിന് വാസ്തവത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ പല രോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ കുറേ കഴിച്ചു കഴിയുന്നു, ഉടനെ മലദ്വാരത്തിൽ വേദന പറയുന്നു, അല്ലെങ്കിൽ ബിരിയാണി ചിക്കൻ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില മുട്ട കഴിക്കുമ്പോഴും ഇതൊക്കെ രോഗികൾ പലരും പറഞ്ഞിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലെയർ അപ്പ് ആവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇത് കഴിച്ച് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം, പിന്നെ ഫിഷർ ഉള്ളത് ചിലപ്പം വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്താവാം, അങ്ങനെ പല കാരണങ്ങൾ കാണും. ഇത് പൊതുവെ അങ്ങനെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഭക്ഷണം, അതായത് നമ്മൾ ഫൈബർ നാര് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്ന ഒരു മലബന്ധമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സർ, ഈ ഫിഷറിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിന്റെ ചികിത്സ വസതി വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിന്റെ ബേസിക് അസുഖത്തിന്റെ അത് അസുഖം കൂട്ടുന്നത് ആ ഇന്റേണൽ സ്പിൻഡർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു അത് വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലദ്വാരം അങ്ങ് റിലാക്സ്ഡ് ആവും. കാരണം ഇന്റേണൽ സ്പിൻഡർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്പിൻഡർ നമ്മുടെ എക്സ്റ്റേണൽ സ്പിൻഡറാണ് മെയിനായിട്ടും ഉള്ള സ്പിൻഡർ എങ്കിൽ ഇന്റേണൽ സ്പിൻഡറിന് ഒരു ഫംഗ്ഷനുണ്ട്. പക്ഷേ ഇന്റേണൽ സ്പിൻഡറാണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്റേണൽ സ്പിൻഡർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് അത് അതിനെ മുറിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയിപ്പോകും. അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോഴും ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു, നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല, വേദന അപ്പോഴെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസാരമായൊരു ഇതേ ഉള്ളൂ. പക്ഷെ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിൻഡറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ചു കളയും, അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ആ മുറിവ് തയ്ച്ചു വിടുന്നു, അത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു സർജറിയാണത്. ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യൻ്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്, അതായത് ഇന്റേണൽ സ്പിൻഡറിനെ റിലാക്സ് ചെയ്യുന്നതാണ്, റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫെഡിപ്പീൻ കണ്ടെയ്ൻ ഉള്ള ഓയിൻമെന്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫെഡിപ്പീൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിൻമെന്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിൻമെന്റിലാളാക്കി പുരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണ്? വേദന സംഹാരി. വേദന സംഹാരികളാണ് ഇതിന്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഫിഷർ കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക് ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും സർജറി വേണ്ടി വരും. അല്ലാതെ കുറേ ആളുകൾക്കും നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിൻമെന്റ്സുകളും ഇതൊക്കെ പരട്ടി പോകാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിന്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്റ്റ് തന്നെ ഉള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ റിട്ടൻ്റോ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റാണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്റ്റ് കിട്ടും. ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിൻഡർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നാലും കുറച്ച് ഭാഗം വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിൻ്റെ ഒരു ആശ്വാസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്.
1: സർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ് അതായത് നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ റോ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത് ടോയ്ലറ്റ് ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇത്രയേ ഉള്ളു തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഫിഷർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വരാതൊക്കെ എന്നാൽ ഒഴിവാക്കുക എന്നല്ല.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെ

0: കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിൻ്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്നവണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ദീപൻ ചാറ്റർജി സംഗീതം നൽകി, MG ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം കാക്കക്കുയിൽ.

0: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് രഘുനാഥ് സേത്തിന്റെ സംഗീതം. ചിത്രയുടെ ആലാപനം ചിത്രം ആരണ്യകം.
3: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 145 രൂപ കൂടി 13,275 രൂപയ്ക്കും, പവന് 1,160 രൂപ കൂടി 1,06,200 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഇന്നുച്ചയ്ക്ക് 12:10 അറബിനമുട്ട്, ഉമർ വെള്ളാനിക്കരയും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ എന്താണ് പോളി എൻഡോക്രൈൻ മെറ്റാബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS? ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹിറ്റ്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
2: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ

ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്ര ഗാനങ്ങൾ CS അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ. ആയിരത്തി തൊള്ളായിരത്തി 1992 പുറത്തിറങ്ങിയ മണിരത്നം ചിത്രമായ റോജ അതുവരെയുള്ള ഗാനാസ്വാദന രീതികളെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പുരസ്കാരമടക്കം 3 ദേശീയ അവാർഡുകൾ ലഭിച്ച ഈ ചിത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു മനോഹരമായ ഗാനങ്ങളും ഗാനാവിഷ്കാരങ്ങളും. റോജ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര ഗാനരംഗത്തെത്തിയ AR റഹ്മാന് 2 ഓസ്കാർ അവാർഡുകളടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈരമുത്തു AR റഹ്മാൻ ടീമൊരുക്കിയ ഈ ഗാനം ആലപിച്ചത് ഉണ്ണിമേനോനും സുജാതയുമാണ്. വർഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നിത്യഹരിതമായി നിൽക്കുന്ന ഈ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

1977-ൽ പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് സലിൽ ചൗധരി ഈണമിട്ട ഗാനമാണ് തുമ്പി തുമ്പി തുള്ളാൻ വായോ. ബേബി സുജാതയും അമ്പിളിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം 70-കളിലെ ഗൃഹാതുര സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ്. കുട്ടികളുടെ സദസ്സുകളിലെല്ലാം ഏറെ പ്രിയതരമായിരുന്ന ഈ ഗാനം വർഷങ്ങൾക്ക് ശേഷം വയലിൻ തന്ത്രികളിൽ ഇതാ പുനർജനിക്കുകയാണ്.

1982 പുറത്തിറങ്ങിയ മൂന്നറാംപിറൈ എന്ന ചിത്രത്തിനുവേണ്ടി ഇളയരാജ ഒരുക്കിയ സാന്ത്വന സംഗീതം, കണ്ണൈ കലൈമാനേ എന്ന ഗാനം തമിഴ് ഗാനാസ്വാദകർക്ക് എന്നും പ്രിയപ്പെട്ട ഒന്നാണ്. കമൽഹാസനും ശ്രീദേവിയും അഭിനയിച്ച ഈ ഗാനചിത്രീകരണവും ഏറെ ശ്രദ്ധേയമാണ്. കണ്ണദാസൻ രചിച്ച ഇളയരാജയുടെ, കെ ജെ യേശുദാസിന്റെ ഈ നിത്യഹരിതഗാനം വയലിൻ ആവിഷ്കാരത്തിൽ നമുക്ക് ആസ്വദിക്കാം.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കമലദളം എന്ന ചിത്രത്തിലെ ഏതാനും ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്.

കമലദളം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇപ്പോൾ രാജശില്പി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ, ആലാപനം ചിത്രം.

രാജശില്പി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സർഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവി ബോംബെ. യേശുദാസ് പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഇതുവരെ കേട്ടത് അർബനമുട്ട്. അവതരിപ്പിച്ചത് ഉമ്മർ വെള്ളാനിക്കരയും സംഘവും.
1: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി T.Siddiq പറഞ്ഞു. തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മിച്ചും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാർ വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ

0: പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദു കൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണം അനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൗണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
0: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണസജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും 1 പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിന്യമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാരു ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
0: അടുത്ത 2 മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 വർദ്ധിച്ച് 1,06,200, ഗ്രാമിന് 13,275 ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് വി എം സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ

0: പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ഐഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ.പി. അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ. പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.
2: നമ്മളിൽ മിക്കവരും കേട്ടിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. മുമ്പ് ഇതിനെ PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കാലക്രമേണ ഇത് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഇത് ശരിക്കും ഒരു പ്രത്യേകതരം രോഗാവസ്ഥയാണോ? ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഓവറികളിൽ അഥവാ അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണോ ഇത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ മെറ്റബോളിക് വ്യതിയാനങ്ങളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഓരോ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വരെ PCOS ഉണ്ടായേക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുക. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണ്ണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ മെച്ചമായുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 മെയ്യിൽ ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. PMOS എന്തുകൊണ്ടുണ്ടാവുന്നു? പ്രധാനമായിട്ടുള്ള ചോദ്യം അതാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് PMOS ഉണ്ടാവുന്നത്. അതിലെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് 1 പാരമ്പര്യം, 2 ഇൻസുലിൻ റെസിസ്റ്റൻസ്, 3 അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പരിസ്ഥിതി ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്ട്സ്, അതായത് നമ്മൾ എണ്ണയിലിട്ട് വറുക്കുകയും ഗ്രിൽ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ഇത് കൂടുതൽ. ഇത് മൂലം ഉണ്ടാവുന്ന നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. പിന്നുള്ള ഒരു പരിസ്ഥിതി ഘടകമാണ് BIS-PHENOL-A എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെ ക്യാൻഡ് ഫുഡ് കണ്ടെയ്നേഴ്സിലുമൊക്കെയാണ് BIS-PHENOL-A ഘടകങ്ങൾ കാണുന്നത്. അപ്പോ

നമ്മുടെ PMOS ഉണ്ടാക്കുന്നവരിൽ പ്രധാനമായും കാണുന്ന രണ്ട് പരിസ്ഥിതി ഘടകങ്ങളാണ്, ഒന്ന് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സും പിന്നെ ബിസ്ഫീനോൾ എയും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും PMOSന്റെ കാരണങ്ങളായിട്ട് വരുന്നത്. എപ്പോഴും ഒരു പ്രത്യേക ഘടകമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണമോ മാത്രമായിരിക്കില്ല കാണപ്പെടുന്നത്, രണ്ടോ മൂന്നോ കാരണങ്ങളായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നവര്, ഇവർക്കൊക്കെ തന്നെ ഉറക്കക്കുറവുണ്ടായിരിക്കും, മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കും. എപ്പോഴും ഇതൊരു മൂന്നോ നാലോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ ഒരുമിച്ചുണ്ടായിരിക്കുകയും അത് തന്നെ PMOSന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് PMOSന്റെ ലക്ഷണങ്ങൾ? സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്രമമല്ലാത്ത ആർത്തവം, അതായത് മൂന്നോ നാലോ മാസങ്ങൾ മാസം മുറയോ ഉണ്ടാവാറില്ല, അതിനുശേഷമായിരിക്കും വരിക. വരുമ്പോഴാവട്ടെ ഹെവി ബ്ലീഡിങ്ങോട് കൂടിയിട്ടായിരിക്കും വരിക. അമിതമായ രോമവളർച്ച, മുഖത്തും കൈകളിലും കാലുകളിലുമെല്ലാം അമിതമായ രോമവളർച്ച, മുഖക്കുരു, തലമുടി കൊഴിച്ചിൽ, ശരീരഭാരം കൂടുക, ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് കാണുക, കഴുത്തിലും കക്ഷത്തിലും കറുത്ത നിറം വരിക, ക്ഷീണം എന്നിങ്ങനെയാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ. എന്ന് വെച്ചിട്ട് പല രോഗികൾക്കും ഇതിൽ ഒന്നോ ഒന്നി കൂടുതലോ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് PMOS ഉണ്ടെങ്കിലും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. PMOSന്റെ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രധാനമായും മാസമുറയുടെ ക്രമമില്ലായ്മയുടെ ഒരു കാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ചികിത്സിക്കാതെയിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയിരുന്നു കഴിഞ്ഞാൽ ഇത് കാരണം കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അവസ്ഥകളാണ് ഒന്ന് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ വർദ്ധിക്കൽ അഥവാ ഡിസ്ലിപ്പിഡീമിയ, ഹൃദ്രോഗ സാധ്യത, കൊറോണറി ആർട്ടറി ഡിസീസ്, ഫാറ്റി ലിവർ, ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഗർഭം ധരിക്കുമ്പോഴുണ്ടാകുന്ന പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഗർഭാവസ്ഥ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നുമാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇൻഫെർട്ടിലിറ്റി, ഗർഭാശയത്തിന്റെ അകത്തെ പാളി കട്ടിയാകൽ, തിക്കൻഡ് എൻഡോമെട്രിയം എന്ന് പറയും. അപൂർവമായി എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിക്കുക എന്നിങ്ങനെയും കാണും. കാര്യം മൂന്ന് നാല് മാസങ്ങളായി മാസക്കുളി വരാതെ ഇരിക്കുന്ന ഒരാളുടെ ഗർഭപാത്രത്തിനകത്തെ ലെയർ കട്ടിയാകുകയും അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് അപൂർവമായി ചിലപ്പോൾ ഗർഭപാത്രത്തിനകത്തുള്ള ക്യാൻസറിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരിൽ എപ്പോഴും കാണുന്ന കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളാണ് വിഷാദ രോഗം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, തങ്ങളുടെ ബാഹ്യരൂപത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നിവയും കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെയാണ് PMOS നമ്മുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായി മാറുന്നത്. PMOSന്റെ രോഗനിർണയം എങ്ങനെയാണ്? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റിനോട് ചോദിക്കുന്നത് രോഗലക്ഷണങ്ങളാണ്. പിന്നീട് ചോദിക്കുന്ന മാസമുറയുടെ ചരിത്രം, അതായത് മാസമുറ കൃത്യമായിട്ടാണോ വരിക അഥവാ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാകും, ഇനി വരുന്ന സമയത്ത് ബ്ലീഡിംഗ് നോർമൽ ലെവലിലാണോ അതോ ഹെവി ആയിട്ടാണോ. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര പാഡുകൾ ഒരു ദിവസം മാറ്റാറുണ്ട്, അതുപോലെ തന്നെ ഓരോ പാഡും എത്രത്തോളം നനഞ്ഞിട്ടാണ്, പൂർണ്ണമായും നനഞ്ഞു കുതിർന്നതിന് ശേഷമാണോ അതോ ചെറുതായിട്ട് നനയുമ്പോഴേ ഇവർ മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ലഘുവായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഹെവി ആണോ ലൈറ്റ് ആണോ മീഡിയം ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശം ഒരു പീരീഡ്സിൽ 80 ml കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കണം എന്നാണ്. നമ്മൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം 5 കൂടുതൽ പൂർണ്ണമായും നനഞ്ഞു കുതിർന്ന പാടുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. പിന്നീട് നടത്തുന്ന ശരീര പരിശോധന, നമ്മൾ നോക്കുന്നത് അമിതവണ്ണമുണ്ടോ, ഒബീസിറ്റി ഉണ്ടോ, കഴുത്തിലും കക്ഷത്തിലുമൊക്കെ കറുത്ത പാടുകളുണ്ടോ, ഹെയർ ഗ്രോത്ത് ഉണ്ടോ എന്നിങ്ങനെയുള്ള ശരീര പരിശോധനകളാണ് നടത്തുന്നത്. പിന്നീട് രക്തപരിശോധനയ്ക്ക്, ഇവിടെ രക്തപരിശോധനയിൽ നമ്മൾ ഹോർമോൺസിന്റെ അളവുകളാണ് നോക്കുന്നത്. മെയിനായിട്ട് നോക്കുന്നത് LH, FSH, ഈസ്ട്രജൻ, ആവശ്യമുണ്ടെങ്കിൽ ആൻഡ്രോജൻസിന്റെ ലെവലും നമ്മൾ നോക്കാറുണ്ട്. ഇൻസുലിൻ്റെ അളവും ചിലപ്പോൾ നോക്കാറുണ്ട്. ഇതിനുശേഷമാണ് അൾട്രാസൗണ്ട് പരിശോധനയ്ക്കായിട്ട് നമ്മൾ വിടുന്നത്. അൾട്രാസൗണ്ട് പരിശോധനയിൽ നമ്മൾ നോക്കുന്നത് അണ്ടാശയങ്ങൾ അഥവാ ഓവറീസിൽ സിസ്റ്റുകൾ കാണുന്നുണ്ടോ, എത്ര നമ്പർ ഓഫ് സിസ്റ്റുകൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ
നോക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്രാസൗണ്ട് പരിശോധനയിൽ അണ്ഡാശയത്തിൽ സിസ്റ്റി

0: കണ്ടില്ല എന്നിരിക്കെ എന്നാ രോഗിക്ക് ബാക്കി ലക്ഷണങ്ങളും ഈ പറയുന്ന പരിശോധനയിലും ഹിസ്റ്ററിപരമായിട്ടും ലക്ഷണങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ആ രോഗിക്ക് PMOS ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അൾട്രാസൗണ്ടിൽ അണ്ടാശയത്തിൽ സിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ഒരു ആവശ്യമായ ഘടകമേ അല്ല PMOS എന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ. PMOS എന്ന് പറയുന്നത് എപ്പോഴും ഒരു രോഗം എന്നതിലുപരി ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. അതിനെ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അവഗണിക്കുകയും അരുത്. നേരത്തെയുള്ള രോഗനിർണയവും ശരിയായ ചികിത്സയും ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, നല്ല ഉറക്കം, മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയാണ് PMOSന്റെ പ്രധാനമായിട്ടുള്ള ചികിത്സാരീതികൾ. ഇവയൊക്കെ കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്.
1: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOSനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ്.
2: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, CEO ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
4: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഔർ ദൂസരാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവൽ എക് ഖേൽ നഹീ ലേക്കിൻ എക് സാജാ ജുനൂൻ ഹൈ ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ ആജ് യഹാ കേവൽ ഖേൽ കി ഖുശി ഹൈ ഹമാരി മിത്രത കി ഗർമജോഷി ഹൈ ഔർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
3: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
5: मैं

0: കണ്ണാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈദ്യുതി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
1: വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6-ന് വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരികടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
1: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി SJയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6-ന് നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2ാം സെമിയിൽ ലോക 1ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469 നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180

0: വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. പ്രിയ ഗീതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. പ്രിയഗീതത്തിൽ ഇന്ന് ആദ്യം അടാട്ടുള്ള ഷൈജ അരവിന്ദ് ആവശ്യപ്പെട്ടത്. അഭയം എന്ന ചിത്രത്തിൽ P. സുശീല പാടിയ ഗാനം. രചന P. ഭാസ്കരൻ. സംഗീതം V. ദക്ഷിണാമൂർത്തി.

കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പെരുമ്പളം ചേർത്തലയിലുള്ള കെ പി മോഹനൻ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് ആർ കെ ശേഖർ.

ചെമ്പൂച്ചിറയിലുള്ള ആതിര പുഷ്പാകരന്റെ ഇഷ്ടഗാനം. കാട് എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും ആലപിച്ചത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വേദ്പാൽ വർമ്മ.

0: ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: അൻവർ സുബൈറിന്റെ വരികൾക്ക് കെ ജെ ജോയ് ഈണം പകർന്ന് പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ലജ്ജാവതി. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മന്ദലാംകുന്നുള്ള ടി കെ അബ്ദുൾ ജലീൽ.

കുന്നംകുളത്തുള്ള പി വി രാധാകൃഷ്ണന്റെ ഇഷ്ടഗാനമാണ് ഇനി. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവേട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു കുറ്റുമുക്കുള്ള ലതിക. ONV കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

ചിത്രം കൂടെവിടെ. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജോൺസൺ. എസ് ജാനകി ആലപിച്ച ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പ്രഭ, കുമ്പളങ്ങാട്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പെരിങ്ങോടുള്ള അപ്പുകൂട്ടൻ.

0: പട്ടാമ്പി കൊടുമുണ്ടയിൽ നിന്ന് അജിത സേതുമാധവൻ ആവശ്യപ്പെട്ട ഗാനം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇണം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിൽ യേശുദാസും പി മാധുരിയും സംഘവും ആലപിച്ച ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കലേറ്റുംകരയിലുള്ള ഇ ബി അബൂബക്കർ. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം
2: കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഡോക്ടർ ഗോവിന്ദൻ പുതുമനയുടെ ഇഷ്ടഗാനമാണ് ഇനി കേരള കഫേ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ചത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം പകർന്നത് ബിജിബാൽ.

റെബേക്ക എന്ന ചിത്രത്തിൽ എം രാജ, പി സുശീല എന്നിവർ ആലപിച്ച ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. പെരിഞ്ഞനത്തു നിന്നും മനോഹരൻ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

കൽപ്പാത്തിയിലുള്ള പി ആർ നാരായണന്റെ ഇഷ്ടഗാനമാണ് ഇനി. പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

പ്രിയഗീതത്തിൽ അവസാനമായി തളിക്കുളത്തുള്ള വി ജി സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം അച്ചാണി. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി മാധുരി.

ഇന്നത്തെ പ്രിയഗീതത്തിന്റെ സമയം ഇവിടെ തീരുന്നു. തുടർന്നും കത്തുകൾ അയയ്ക്കുക. വിലാസം: പ്രിയഗീതം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806-63-1.

ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, എട്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ലേഖ, നിന്റെ പ്രവചനങ്ങൾ ഫലിക്കുകയാണല്ലോ.
1: എന്റെ പ്രവചനമോ? ചന്ദ്രു, കാര്യം മുഴുവനായി പറഞ്ഞാൽ അത് പ്രവചനമായിരുന്നോ അതോ കോമൺ സെൻസ് ആണോ എന്ന് വെളിവാക്കാം.
0: മേഘയുടെ തിരോധാനത്തിന്റെ പുനരന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു.
1: വാ, അത് പ്രവചനമല്ല, കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞത് മാത്രമാണ്. പോലീസ് ഫ്ലാറ്റിലാണോ അന്വേഷിച്ചു വന്നത്?
0: എന്നെ അന്വേഷിച്ച് അവർ വന്നില്ല. പക്ഷേ നാട്ടിൽ മേഘയുടെ അച്ഛനെ ക്രൈംബ്രാഞ്ചിൽ ഒരു മഞ്ജുനാഥ് ഷെട്ടി സമീപിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു.
1: എങ്കിൽ ചന്ദ്രുവിനെ തേടിയും അവർ വരും, ഒന്നുകിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ.
0: ഓ, ഏത് നേരത്താണോ എനിക്ക് ആ പെണ്ണുകാണലിന് പോകാമെന്ന് തോന്നിയത്. അതുകൊണ്ടല്ലേ അവസാനിച്ചെന്ന് കരുതിയ അധ്യായങ്ങൾ വീണ്ടും വായിക്കേണ്ടി വരുന്നത്.
1: അതൊരു കണക്കിന് നല്ലതാണ് ചന്ദ്രു. ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും പുതിയ വീക്ഷണങ്ങളും വായനക്കാരന് സമ്മാനിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ. ജീവിതവും അതുപോലൊരു പുസ്തകം തന്നെയാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ പേജുകൾ ഒന്നുകൂടെ മറിച്ച് നോക്കുമ്പോൾ അന്ന് കണ്ണിൽപ്പെടാതിരുന്ന പലതും ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം.
0: ലേഖ, നിനക്കത് പറയാം. പക്ഷെ ഞാൻ അനുഭവിച്ച അപമാനത്തിൻ്റെ ഭാരം എത്രയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. കെട്ടുകഴിഞ്ഞ് മൂന്നാം നാൾ വധു ഓടിപ്പോവുക, വ്യാഖ്യാനങ്ങൾ ആവോളം ചമയ്ക്കാൻ, ഇതിൽ പരം നല്ലൊരു വാർത്ത എന്താ? അടുക്കളപ്പുറങ്ങളിൽ, മദ്യപാന സദസ്സുകളിൽ, മൊബൈൽ ഫോണുകളിലെ ദീർഘനേര ചാറ്റിങ്ങുകളിലൊക്കെ തീ പോലെ പടർന്നു കത്തിയ ഭാവനകൾ. ഏത് കാര്യം ഓർക്കരുതെന്ന് കരുതിയോ അതുതന്നെ നമ്മളെ തിരക്കി ടാക്സി പിടിച്ച് വരുന്നുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ.
1: വിഷമിക്കാതിരിക്കും ചന്ദ്രു, ഈ ഘട്ടവും കഴിഞ്ഞു പോകും, അങ്ങനെ കരുതിയാ മതി.
0: എനിക്ക് വിഷമമൊന്നുമില്ല. പോലീസോ പട്ടാളമോ ആര് വേണമെങ്കിലും വന്നോട്ടെ, എന്തായാലും പോയവൾ തിരികെ വരാനൊന്നും പോകുന്നില്ലല്ലോ.
2: ഹലോ ലേഖ, ഞാൻ വൈകിയില്ലല്ലോ.
1: ഇല്ല ചിദംബരം, വരൂ, ഇരിക്കൂ. എന്താ കുടിക്കാൻ? കാപ്പിയോ ജ്യൂസോ അറിയണോ?
2: കാപ്പി മതി. കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട് അല്ലേ?
1: അതെ അതെ, ഇടയ്ക്ക് ഞാൻ എന്തോ കാര്യത്തിന് ചിദംബരത്തെ തിരക്കിയപ്പോ നിങ്ങൾ കേരളത്തിലായിരുന്നു.
2: വയനാട്ടിലെ റിലീഫ് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന്റെ ഭൂതകാലം തിരഞ്ഞിറങ്ങേണ്ടി വന്നു.
1: ഗുഡ്. അപ്പോൾ ചിദംബരം ഇപ്പോഴും സ്പൈ വർക്കുകൾ നിർത്തിയിട്ടില്ല. എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.
2: പഠിക്കുന്ന കാലത്ത് ഞാൻ അന്തം വിട്ട് വായിച്ചത് ഷെർലക് ഹോംസിനെയായിരുന്നു. അഗത ക്രിസ്റ്റി ക്യാരക്ടറുകൾ തുടങ്ങി ഇങ്ങേയറ്റത്ത് ഇയാൻ ഫ്ലമിങ്ങും റോബർട്ട് ലുഡ്ലറും ഇപ്പോഴും എൻ്റെ ഫേവററ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ട്.
1: ഇതാ കോഫി ഒന്ന്, അത് കുടിക്കൂ. ഞാൻ എൻ്റെ ആവശ്യം ചുരുക്കി പറയാം. സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമായി കണ്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ചിദംബരത്തിന് അയച്ചിരുന്നല്ലോ വാട്സപ്പിൽ.
2: കണ്ടു, ഡേവിഡ് ആരോഗ്യസ്വാമി.

0: അത് മാത്രമേ എനിക്കറിയൂ. ഈ വ്യക്തി ആരാണ്, എന്താണ് അയാളുടെ ജോലി ഒക്കെ അറിയണം. നേരത്തെ ഈ കക്ഷി ചിത്ര എന്നു പേരുള്ള ഒരു വെബ് പോർട്ടൽ കണ്ടന്റ് റൈറ്ററുടെ കൂടെ ലിവിങ് ടുഗദർ ആയിരുന്നു, അതായത് 2 വർഷം മുമ്പ് വരെ. പക്ഷേ ഇപ്പോഴല്ല.
1: ഇത് ബാംഗ്ലൂർ നഗരമാണ്, ഋതുക്കളുടെ ആയുസ് പോലും ബന്ധങ്ങൾക്ക് കാണില്ല.
0: എല്ലാവരും ഒരുപോലെയല്ല. സ്ട്രീറ്റിലോ പബ്ബിലോ തുടങ്ങിയതാണെങ്കിലും അപ്പാർട്ട്മെന്റ് ബാൽക്കണികളിലെ സായാഹ്ന വെയിലിൽ നിരന്തരം ചാറ്റിക്കൊണ്ടിരിക്കുന്ന മാതൃകാ കപ്പിളുകളും ബാംഗ്ലൂരിൽ അന്യമല്ല.
1: കൊള്ളാം, മൊബൈലിൽ ഓപ്പൺ ചെയ്ത് വെച്ച ചാറ്റിംഗ് വിൻഡോകളുടെ എണ്ണം ഉറപ്പുവരുത്തിയേ ഞാൻ ഫൈനൽ ഡിസിഷൻ പറയൂ.
0: വിട്ടുതരില്ലെന്ന് തന്നെ അല്ലേ? ശരി, ഡേവിഡ് ആരോഗ്യസ്വാമിയിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് ഞാൻ തരാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഇന്ത്യൻ സ്റ്റാഫ് ഉണ്ട്, അന്ന. അവളിലൂടെ തുടങ്ങാം.
1: I am confused. നിങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് അന്നയെങ്കിൽ?
0: എനിക്ക് പരിമിതികളുണ്ട്, ഞാൻ ബോസാണല്ലോ. പിന്നെ ഒരാൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ചിദംബരത്തിന്റെ അത്ര കഴിവ് എനിക്കില്ല. അതുമല്ല, കുറച്ചുകൂടി ഡീപ്പായ ഒരു അന്വേഷണമാണ് എനിക്കാവശ്യം. എങ്ങനെ സമീപിക്കണമെന്ന് ചിദംബരത്തിന് അറിയാമല്ലോ.
1: മനസ്സിലായി. ഈ പ്രായത്തിലും റോമിയോ വേഷം കെട്ടാനാണ് ലേഖ പറയുന്നത്.
0: ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ളവരോടാണ് ക്രഷ്. സോ യു ആർ പെർഫെക്റ്റ്. അവൾ ഓഫീസിലെത്തുന്നതിൻ്റെയും മറ്റും ടൈമിംഗ് ഞാൻ തരാം. നാളെ തന്നെ മിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു കാര്യം കൂടി, അന്ന മാരീഡാണ്.
1: Then, thing become easier again.

0: മിസ്റ്റർ ചന്ദ്രു, വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞത്
1: മനസ്സിലായി. ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഓഫീസിലെത്തുന്ന ക്ലയൻറ്റുകൾ എന്നെ കാണണമെന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. മഞ്ജുനാഥിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. എന്തായാലും ഒരു ചോദ്യം ചെയ്യലാണല്ലോ.
0: ഇതൊരു ചോദ്യം ചെയ്യലൊന്നുമല്ല, മുൻപ് നടന്ന ചില കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയൽ മാത്രം. ഫില്ലാകാതെ വരുന്ന ഇടങ്ങൾ പൂരിപ്പിച്ചാൽ അപ്രത്യക്ഷയായ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചാലോ?
1: താങ്കൾക്ക് ശ്രമിക്കാം, പക്ഷേ ഒളിച്ചിരിക്കണം എന്ന് കരുതി മറഞ്ഞുപോയ ഒരാളെ എത്ര തപ്പിയാലും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരിക്കട്ടെ, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ.
0: ഞാൻ മംഗലാപുരത്ത് നിന്നുമാണ്. മലയാളം പറയുന്ന കാസർഗോട്ടേക്ക് അധികം ദൂരമില്ല എൻ്റെ വീട്ടിൽ നിന്നും.
1: ഓ ഗുഡ്. ശരി, കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ നാട്ടിൽ ചെന്ന് മേഘയുടെ അച്ഛനെ കണ്ട വിവരം ഞാൻ അറിഞ്ഞിരുന്നു. മേഘ ഇറങ്ങിപ്പോയ ദിവസത്തെ കാര്യങ്ങളല്ലേ അറിയേണ്ടത്?
0: അതുമാത്രമല്ല, മേഘയുമായി നിങ്ങൾ പരിചയപ്പെട്ടതും അവർ അപ്രത്യക്ഷയായ ദിവസമോ അതിനു മുമ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ?
1: വഴക്കോ? വഴക്കടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ലല്ലോ. ബാംഗ്ലൂരിലായിരുന്നുവെങ്കിലും നേരത്തെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതല്ല ഞങ്ങൾ തമ്മിൽ. മേഘയുടെ അച്ഛൻ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് കണ്ട് വിളിച്ചതും ഈ ബന്ധത്തിലേക്ക് എന്നെ എത്തിച്ചതും എൻ്റെ സഹോദരിയായിരുന്നു.
0: ഓ, അങ്ങനെയായിരുന്നല്ലേ.
1: അതെ, യു ബി സിറ്റിയിലോ മറ്റോ വെച്ച് ഞങ്ങൾ ആദ്യമായി കണ്ടപ്പോഴും മേഘ വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ആയിരുന്നു. തികച്ചും ഫോർമലായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്.
0: മേഘ പോകുന്ന ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ?
1: ഏ ഇല്ല, എൻ്റെ സഹോദരിയും ഭർത്താവും അതേ ദിവസം തന്നെയാ യു എസിലേക്ക് തിരിച്ചു പോയത്. അതായത് അന്ന് രാവിലെ. അവരെ യാത്രയാക്കിയതിന് ശേഷം തിരിച്ചെത്തിയ ഞാനും മേഘയും മുറിയിൽ ഉറങ്ങാൻ കിടന്നു. പിന്നീട് അവൾ എഴുന്നേറ്റ് റെഡിയാകുന്നതും ഇറങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അർത്ഥമയക്കത്തിലായിരുന്നതിനാൽ വ്യക്തമായൊരു ചിത്രം എനിക്കുണ്ടായിരുന്നില്ല.
0: ഇതുവരേക്കും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ

0: കേൾക്കുന്ന ഒരാൾ കൺവിൻസ്ഡ് ആവും. പക്ഷേ എൻ്റെ സംശയം തുടങ്ങുന്നത് ഇനിയാണ്.
1: അറിയാം, മുൻപും പലവട്ടം പലരും ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണിത്. എന്തുകൊണ്ട് മേഘയുടെ തിരോധാനത്തെപ്പറ്റി കൂടുതൽ തിരക്കില്ല എന്നത് അല്ലേ?
0: അതെ, കാണാതാവുന്നത് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണെങ്കിലും ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തും. ഇവിടെ ഒരു സ്ത്രീയാണ് അപ്രത്യക്ഷയായത്. എന്നിട്ടും
1: അപകടം വലതും പറ്റിയതാണോ എന്ന സംശയം ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരു അപകടവും റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു.

0: ഇവിടെ ഒരു സ്ത്രീയാണ് അപ്രത്യക്ഷയായത്. എന്നിട്ടും
1: അപകടം വലതും പറ്റിയതാണോ എന്ന സംശയം ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരു അപകടവും റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പഠിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ബാംഗ്ലൂർ നഗരം മേഘയ്ക്ക് ഉള്ളം കൈരേഖകൾ പോലെ പരിചിതമായിരുന്നു താനും. എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവളുടെ കാര്യത്തിൽ സംഭവിക്കുക അസാധ്യമാണ് താനും. മാത്രമല്ല, മേഘ ഇറങ്ങിപ്പോയത് വെറും കൈയോടല്ല.
0: എന്നുവെച്ചാൽ
1: ഒരു ചെറിയ ഹാൻഡ് ബാഗിൽ അവളുടെ രണ്ട് മൂന്ന് ജോഡി വസ്ത്രങ്ങൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യമായി അപ്പാർട്ട്മെൻറ്റിന് താഴെയുള്ള ഗ്രോസറി ഷോപ്പിന് മുന്നിൽ നിന്നാണ് അവൾ ടാക്സിയിൽ കയറിപ്പോയത്.
0: ഐ സീ. ആ ടാക്സിയെ ട്രേസ് ചെയ്യാൻ പറ്റിയിരുന്നോ?
1: പിറ്റേ ദിവസം ആ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത്. പൂർണ്ണമായി ഒരു ഇറങ്ങിപ്പോകലാണെന്ന് ബോധ്യമായതിനാൽ അന്വേഷണങ്ങൾ അതോടെ അങ്ങ് അവസാനിപ്പിച്ചു. പ്രത്യേകിച്ചും മേഘയുടെ അച്ഛൻ തന്നെയാണ്.
0: സോമശേഖരൻ നായർ അക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. കുടുംബത്തിന് മകൾ ചെയ്ത അപമാനകരമായൊരു കാര്യമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് അല്ലേ?
1: അതെ, ഏറ്റവും വലിയ ഷോക്ക് അദ്ദേഹത്തിന് തന്നെയായിരുന്നു. എന്തും തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം മകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം മകൾ എന്തിനിങ്ങനൊരു സാഹസം ചെയ്തുവെന്ന അമ്പരപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറേ കാലം.
0: ഓക്കെ മിസ്റ്റർ ചന്ദ്രു, ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും പഴയ കാര്യങ്ങൾ തെറ്റാതെ വെളിപ്പെടുത്തിയതിന് താങ്ക്സ്.
1: ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏതുറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളിൽ പിശക് വരാൻ സാധ്യതയില്ലല്ലോ.
0: പഴയ കേസായതുകൊണ്ട് എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും ശേഖരിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. എനിവേ, താങ്ക്സ് ഫോർ യുവർ കോഓപ്പറേഷൻ.
1: യു ആർ വെൽക്കം.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം എട്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.
1: ആകാശവാണി തൃശൂർ. സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റും 27 സെക്കൻഡും.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് കെ ജി ജയൻ ജയവിജയ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഖടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്. ആദ്യം ബഹുധരിരാഗത്തിൽ കമലദളായതലോചന ആദിതാളം, ബാലമുരളീകൃഷ്ണയുടെ കൃതി.

0: ഇതുവരെ കേട്ടത് കെ ജി ജയൻ പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം. കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശങ്ക്. സ്വരസാഗരം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്.

0: ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: സൂര്യന്റെ പൊൻകിരണങ്ങൾ പുത്തൻ ഊർജവുമായി പുതുപുലരിയെ വരവേൽക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, മനസ്സു നിറയെ സ്നേഹവുമായി നമ്മളും. പുലർക്കാലം എല്ലാവർക്കും പുത്തൻ ഉണർവിന്റെയും പ്രതീക്ഷകളുടെയും സുഖമുള്ള ഒരു സമയം. പൂക്കൾ വിരിയുന്ന ഒരു പ്രഭാതത്തിൽ കുയിൽനാദം കേട്ടുണർന്നതോടെ എന്റെ ദുഃഖങ്ങൾ എല്ലാം തന്നെ അലിഞ്ഞില്ലാതെയായി. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നീലാകാശത്തെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ ഒരു ശുഭപ്രതീക്ഷയുടെ പുത്തൻ ഉണർവ് തന്നെയാണ് നമുക്കേകുന്നത്. ഓർമ്മയെന്ന ലഹരിയിൽ മയങ്ങാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത പുണ്യം പോലെ ഒരു കാലം. ഓർമ്മകളിൽ പലതും സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങളിൽ ചിലത് ആഗ്രഹങ്ങളും, ആഗ്രഹങ്ങളിൽ ചിലത് പ്രതീക്ഷകളും. ആ പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതയാത്രയിലെ പ്രചോദനങ്ങൾ. ആത്മാവിൽ അലിഞ്ഞുചേരുന്ന തരത്തിലുള്ള സുഗന്ധവുമായി പുലരിയിൽ കേട്ട ആദ്രമായ സംഗീതത്തിന്റെ ഉറവിടം തേടി താൻ പോയപ്പോൾ നിലാവിന്റെ ശോഭയിൽ ആവണിപ്പാടം പോലും അറിയാതെ എന്നിലേക്ക് അലിഞ്ഞുചേർന്നു. പൂവിരിയും പുലരിയിൽ എന്നു തുടങ്ങുന്ന ഈ ലളിതഗാനത്തോടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമുക്ക് ചുവടുവെക്കാം. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ രമേശ് നാരായൺ ഈണം പകർന്ന ജനാർദ്ദനൻ പാറക്കലിന്റെ വരികൾ ഏറെ മാധുര്യത്തോടെ ആലപിച്ചിരിക്കുന്നത് പി. സുനന്ദ.

ലളിതം മധുരം. സ്വപ്നങ്ങൾ കാണാത്തവരായി ആരെങ്കിലുമുണ്ടോ? സ്വപ്നങ്ങൾക്ക് സ്വർണവർണ്ണങ്ങൾ ചാർത്തി അതിലൂടെ അനന്തവിഹായസിലേക്ക് പറന്നുയരുന്നവർ തന്നെയാണ് നാം ഓരോരുത്തരും. നിദ്രയുടെ ആഴത്തിൽ കിനാവിന്റെ തളികയിലൂടെ നിലയില്ലാ കയത്തിൽ ഒഴുകി നീന്തുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തുഴയുമായി നീ വന്ന് ഏതോ മുൻജന്മ പരിചയം പോലെ എന്നെ ചേർത്തു പിടിച്ചത് ഉറക്കത്തിൽ നിന്നുണർന്നപ്പോഴും ഞാൻ മറന്നുപോയില്ല. നിന്റെ കണ്ണുകൾ ആ നിദ്രയിൽ എന്നോട് പറഞ്ഞ കഥകൾ, ഇളം തന്നൽ വന്ന് കണ്ടുപോയതും ഉണർന്നപ്പോൾ ഒരു നോവാ എന്നിൽ അവശേഷിക്കുന്നു. രാത്രിയുടെ കടവിൽ മോഹവില്ലിനെ കെട്ടിയിടുന്ന മനസ്സിനോടായി കവിക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ, നാളെ വീണ്ടും കണ്ടുമുട്ടണേയെന്ന്. കേട്ടതിൽ വെച്ച മനോഹര ഗാനങ്ങളിലൊന്ന്, ഇതിന്റെ സൃഷ്ടാക്കളെ നമിക്കാതെ വയ്യ. ജീവിതത്തിൽ പ്രണയത്തിന്റെ പാവനത തുളുമ്പി നിൽക്കുന്ന ഹൃദയഹാരിയായ ഒരു ഗാനം, കാലചക്രം ഒന്നുകൂടി തിരിച്ചു കറങ്ങിയെങ്കിലെന്ന് നാം ആഗ്രഹിച്ചു പോകുന്ന ഗാനങ്ങൾ. സ്വന്തമാക്കാനായില്ലെങ്കിലും ചിലരെ നാം മറ്റാരും കാണാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. അതൊരുപക്ഷെ അവർക്കൊപ്പം ജീവിക്കുന്നതിലും മധുരതരമായിരിക്കാം. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കാതെ സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ഹരിനാരായണന്റെ വരികൾക്ക്

റെളി സിത്താരയുടെ മാസ്മരിക സംഗീതം. ഓരോ വരിയും സംഗീതവും മനസ്സിന്റെ ഉള്ളിൽ ചേർത്തു നിർത്തുന്ന സുജാതാ മോഹന്റെ പ്രണയാർദ്രമായ ആലാപനവും ഈ ഗാനത്തെ ഒന്നുകൂടി ശ്രദ്ധേയമാക്കി.

എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കള്ള നാണയമാണ് പ്രണയം. കാലം എത്രയോ മുന്നോട്ടു പോയിരിക്കുന്നുവെങ്കിലും ഇന്നലെ കഴിഞ്ഞ പോലെ നിന്റെ നാണം കലർന്ന ആ മുഖം സ്മരണയിൽ കുളിരോർമ്മയായി എന്നെ തഴുകുന്നു. എന്റെ കാതുകളിൽ കാലങ്ങൾക്ക് മുന്നേ പതിഞ്ഞ നിന്റെ ആ ഗാനമാധുരിക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു ഇണവും സുഖസ്പർശവും എന്നിൽ അനുഭവവേദ്യമാകുന്നു. എണ്ണ തേച്ച് മിനുക്കി പിന്നിട്ട മുടിയിൽ ചൂടിയ മാഞ്ഞുപോയ മുല്ലപ്പൂ മണവും നിന്റെ കാമ്യ കൗമാര ഭംഗിയും എന്റെ കരളിന് ഒരു ഉന്മാദമായി ഇന്നും എന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആകാശവാണി, ആ പഴയകാല ഓർമ്മകളിലേക്ക്. 80-90 കാലഘട്ടത്തിൽ ജീവിച്ചു വളർന്ന സമൂഹത്തിന്റെ നെഞ്ചോടടുക്കി പിടിച്ച ഒരു വികാരം തന്നെയായിരുന്നു ആകാശവാണി. ഈ ഗാനങ്ങളിലൂടെ ഒരിക്കൽ കൂടി ആ പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എണ്ണിയാൽ തീരാത്ത മനോഹര ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഗാനശില്പികൾ. വയലാർ രാമവർമ്മ എന്നൊരു കവിയെ മറന്ന് മലയാളത്തിനോ മലയാളികൾക്കോ ഒരു ദിവസം പോലുമില്ല. അച്ഛനെ പോലെ തന്നെ മകനും കാവ്യാത്മകമായ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചു കഴിഞ്ഞു. നമ്മൾ മലയാളികൾ, അല്ലെങ്കിൽ മലയാള സംഗീത ലോകം, മലയാള സംഗീത ശാഖ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വ്യക്തിയുടെ, വയലാർ രാമവർമ്മയുടെ മകനായ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ തൂലികയിൽ പിറന്ന് മുരളി സിത്താരയുടെ മാസ്മരിക സംഗീതത്തിൽ ലയിച്ചു ചേർന്ന ഈ ഗാനം ആലപിച്ചത് MG ശ്രീകുമാർ.

ലളിതം മധുരം. എണ്ണിയാൽ തീരാത്ത രാമനാമങ്ങളാൽ മണ്ണിനെ വിണ്ണാക്കുന്ന ത്യാഗരാഗം, ഇത് ഇവിടെ നടന്നത് എന്നർത്ഥം വരുന്ന ഇതിഹാസമായ രാമായണവും അതിലെ രാമന്റെ കഥകളും നമുക്കേറെ സുപരിചിതമാണ്. ജീവിതത്തിന്റെ ആഴവും പരപ്പും എത്രയോ രമണീയമായാണ്, കാവ്യാത്മകമായാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ ഓരോ തവണയും ആ ചരിതം കേൾക്കുമ്പോൾ പല തരത്തിൽ അനുഭവവേദ്യമാകുന്ന സമാനതകളില്ലാത്ത അനുഭൂതി തന്നെ മതിയാകും. ഏതു തരത്തിൽ ചിട്ടപ്പെടുത്തിയാലും രാമപല്ലവി മധുരതരമാണ്. രാമചരിതം വർണ്ണിക്കാത്ത കീർത്തനങ്ങൾ വിരളമാണെന്ന് കവികൽപ്പന. രാമപാദം തഴുകി കർമ്മപഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെന്നറിയാത്ത ഒരനുഭൂതി മനസ്സിന് കൈവരുന്നു. ദിവ്യമായ രചനകളാൽ മലയാളിയുടെ മനം കവർന്ന പ്രിയ കവി, ഭക്തിസാന്ദ്രമായ ഒരുപിടി കവിതകൾക്ക് ജന്മം കൊടുത്ത എസ് രമേശൻ നായരുടെ തൂലികയിലൂടെ പിറവിയെടുത്ത് ലളിതഗാന ചക്രവർത്തി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ജി വേണുഗോപാലിന്റെ സ്വരസുധയിലൂടെ ഒഴുകി വന്ന് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ മറ്റൊരു ഗാനം.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം മയിലാട്ടം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജയചന്ദ്രൻ. ആലാപനം സുജാത മോഹൻ.

കവിതപ്പുറത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവ് ഈണം പകർന്ന് നന്ദു, സ്റ്റീവ് വാട്സ്, വിനുത സംഗീത എന്നിവർ പാടിയത് ചിത്രം ദ്രോണ.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് രാജേഷ് വിജയ്, പ്രദീപ് ബാബു, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത് ചിത്രം സ്വപ്നക്കൂട്.

ചിത്രം അപരിചിതൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്. ആലാപനം ജ്യോത്സ്ന രാധാകൃഷ്ണൻ, സുരേഷ് പീറ്റേഴ്സ് എന്നിവർ.

ചിത്രം മല്ലു സിംഗ്, രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ, യേശുദാസ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഇപ്പോൾ 3 I എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ കാൽപന്തോളം പരിപാടി കേൾക്കാം. കോഴിക്കോട്
1: ലക്ഷ്യത്തോടെയാണ് മൊറോക്കോ ബോസ്റ്റണിൽ ബൂട്ട് കെട്ടിയത്. എന്നാൽ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ കൈവിട്ട കിരീടം തിരിച്ചു പിടിക്കണമെന്ന ഫ്രാൻസിന്റെ മോഹങ്ങൾക്ക് മുന്നിൽ ആ പ്രതികാര ചിന്തകൾക്ക് ആയുസ് കുറവായിരുന്നു. സൗഹൃദത്തിന്റെ ജേഴ്സി ഊരിവെച്ച് PSG യിലെ പഴയ കൂട്ടുകാരായ കിലിയൻ എംബാപ്പയും അഷ്റഫ് ഹക്കീമിയും വീണ്ടും നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയം ഒരു യുദ്ധഭൂമിയായി മാറി. മറുപടിയില്ലാത്ത 2 ഗോളിന് ജയിച്ച് ഫ്രാൻസ് ഒരിക്കൽ കൂടി സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തു. 60ാം മിനിറ്റിൽ എംബാപ്പയും 66ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലയുമാണ് ഗോളുകൾ നേടിയത്. ആദ്യ പകുതിയിൽ തന്നെ ഫ്രാൻസ് ആക്രമണത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ടു. 21 ഷോട്ടുകൾ തൊടുത്തുവിട്ട ഫ്രഞ്ച് പടയ്ക്കു മുന്നിൽ ഒരു മാന്ത്രികനെപ്പോലെ മൊറോക്കൻ ഗോളി യാസീൻ ബോനു നിലകൊണ്ടു. പരിക്കേറ്റ സ്ട്രൈക്കർ ഇസ്മായിൽ സൈബീരിയുടെ അഭാവത്തിൽ അമിത പ്രതിരോധത്തിലേക്ക് മാറി മൊറോക്കോ. മത്സരത്തിന്റെ 25ാം മിനിറ്റ് മൈക്കൽ ഒലീസയുടെ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ പന്ത് സ്വീകരിച്ച് എംബാപ്പെ ബോക്സിലേക്ക്. താരത്തെ നുസേയർ മസ്രാവി ഫൌൾ ചെയ്തതിനെ തുടർന്ന് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. നീണ്ട വാർ പരിശോധനകൾക്കൊടുവിൽ 28ാം മിനിറ്റിൽ കിക്കെടുത്തു എംബാപ്പെ. ഷോട്ട് തന്റെ ഇടതുവശത്തേക്ക് പറന്നുയർന്ന് മൊറോക്കൻ ഗോളി അവിശ്വസനീയമായി തട്ടിയകറ്റി. ഗോൾരഹിതമായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാംസ് തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടി. 60ാം മിനിറ്റ് മാനു കോനെ മധ്യനിരയിൽ നിന്ന് നൽകിയ പാസ് സ്വീകരിച്ച്

ഡിസയർ ഡൂവിന്റെ അസിസ്റ്റിൽ ബോക്സിന്റെ ഇടതുഭാഗത്തു നിന്ന് എംബാപ്പയുടെ മനോഹരമായ ഷോട്ട്. ഇക്കുറി ബോനുവിന് ഒന്നും ചെയ്യാനായില്ല. പന്ത് പോസ്റ്റിന്റെ വലതുമൂലയിൽ പതിച്ചു. പെനാൽറ്റി പാഴാക്കിയതിന് സൂപ്പർ താരത്തിന്റെ പ്രായശ്ചിത്തം. 66-ാം മിനിറ്റിൽ മൊറോക്കോയ്ക്ക് അടുത്ത പ്രഹരം. ഒലീസെ നൽകിയ പാസ് സ്വീകരിച്ച് എംബാപ്പെ ബോക്സിന് നടുവിലേക്ക് നൽകിയ പന്തുമായി കുതിച്ച് ഡെംബലെ ലക്ഷ്യം കണ്ടു. മത്സരത്തിന്റെ 77-ാം മിനിറ്റിൽ പരിക്കിന്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ച എംബാപ്പയെയും ഒപ്പം ഡൂവിനെയും പിൻവലിച്ച് ദശാംസ് ജീൻ ഫിലിപ്പ് മെറ്റേറ്റയെയും ബ്രാഡ്ലി ബാർക്കോളയെയും കളത്തിലിറക്കി പ്രതിരോധം കനപ്പിച്ചു. 83-ാം മിനിറ്റിൽ ഹക്കീമിയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീകിക്കിൽ നിന്ന് മൊറോക്കോയുടെ ഔനാഹി തൊടുത്ത ശക്തമായ ഷോട്ട് ഫ്രഞ്ച് കീപ്പർ മൈക്ക് മൈനാൻ തട്ടിയകറ്റി. 88-ാം മിനിറ്റിൽ ബർക്കോളയിലൂടെ ഫ്രാൻസിന് ലീഡ് ഉയർത്താൻ വീണ്ടും അവസരം ലഭിക്കവേ ഗോളി ബോനു വീണ്ടും രക്ഷകനായി. റെഫറിയുടെ അവസാന വിസിലുയരുമ്പോൾ തുടർച്ചയായ 3-ാം തവണയും ഫ്രാൻസ് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. മൊറോക്കോയുടെ തോൽവിയറിയാത്ത 34 മത്സരങ്ങളിലെ കുതിപ്പിന് അന്ത്യം. പോരാട്ട വീര്യം കൊണ്ട് ലോകത്തിന്റെ ഹൃദയം കവർന്ന അവസാന ആഫ്രിക്കൻ കരുത്തരും കണ്ണീരോടെ കളമൊഴിഞ്ഞു. ഇനി യൂറോപ്പും ലാറ്റിൻ അമേരിക്കയും ബാക്കി. ഈ ലോകകപ്പിൽ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയുടെ 8-ാം ഗോളാണ് മൊറോക്കോക്കെതിരെ പിറന്നത്. ഇതോടെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ 1-ാം സ്ഥാനത്തെത്തി എംബാപ്പെ. അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പേരിലും 8 ഗോളുകൾ ഉണ്ടെങ്കിലും അസിസ്റ്റുകൾ കൂടി പരിഗണിക്കുമ്പോൾ എംബാപ്പയാണ് പട്ടികയിൽ 1-ാമത്. 7 ഗോളുകളുമായി നോർവേയുടെ എർലിംഗ് ഹാലൻഡ് പിറകിലുണ്ട്. എംബാപ്പയുടെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 20-ആയും ഉയർന്നു. 21 ഗോളുകളുമായി 1-ാം സ്ഥാനത്തുള്ള മെസ്സിയുടെ തൊട്ടുപിന്നിൽ കുതിപ്പ് തുടരുകയാണ് എംബാപ്പെ. മെസ്സി 6-ാം ലോകകപ്പിലാണ് 20 കടന്നതെങ്കിൽ എംബാപ്പെ കളിക്കുന്നത് 3-ാം ലോകകപ്പാണ്. 27-ാം വയസ്സിൽ തന്നെ ചരിത്ര നേട്ടങ്ങൾ ഓരോന്നായി കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഫ്രഞ്ച് താരം. അതേസമയം മൊറോക്കോക്കെതിരെയായ മത്സരത്തിനിടെ എംബാപ്പെ പരിക്കേറ്റ് കളം വിട്ടത് ആരാധകരിൽ ആശങ്ക ഉയർത്തിയിരുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് മത്സരശേഷം എംബാപ്പെ നൽകിയ വിശദീകരണം. ലോകകപ്പിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 ലോസ് ആഞ്ചലസിലെ സോഫി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ ലോകകപ്പിൽ 5 മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ കുതിപ്പ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടറിൽ മടക്കിയാണ് അവസാന 8-ൽ ഇടം പിടിച്ചത്. റോഡ്രി, പെഡ്രി, ഡാനി ഓൾമോ എന്നിവരടങ്ങിയ മധ്യനിര ഫോമിലാണ്. ലമീൻ യമാലും അലക്സ് ബയേനയും ഇരുവിങ്ങുകളിലും അപകടം വിതയ്ക്കുകയും മുന്നേറ്റത്തിൽ മൈക്കൽ ഒയാർസർ ബാൽ ഷാർപ്പ് ഷൂട്ടുകളിലെ ബെൽജിയത്തിന്റെ വല തുളയ്ക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സ്പാനിഷ് ആരാധകർ. ഖത്തർ ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ തോൽവിക്ക് ശേഷം പരിശീലക സ്ഥാനത്തെത്തിയ ലൂയി ഫുയന്റയ്ക്ക് കീഴിൽ ചെമ്പട വലിയ നേട്ടങ്ങളിലൂടെ മുന്നേറുകയാണ്. 2023 നാഷണൽസ് ലീഗും 24 യൂറോ കപ്പും സ്വന്തമാക്കി. പിന്നീട് നാഷൻസ് ലീഗ് ഫൈനൽ അടക്കമുള്ള നേട്ടങ്ങളും കൊയ്തു. അതേസമയം പ്രാഥമിക റൌണ്ടുകളിൽ വമ്പൻ തിരിച്ചുവരവുകളിലൂടെ മുന്നേറിയ ടീമാണ് ബെൽജിയം. പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ US 1-4 ഗോളിനാണ് അവർ തകർത്തുവിട്ടത്. സീനിയർ താരമായ കെവിൻ ഡിബ്രൂയിൻ ഒരു മത്സരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത് ബെൽജിയത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. സൂപ്പർ സബായി തിളങ്ങുന്ന വെറ്ററൻ റൊമേലു ലുക്കാക്കു ഇതിനകം 4 ഗോളുകൾ നേടി. ലുക്കാക്കുവിനെ കോച്ച് റൂഡി ഗാർഷ്യ ആദ്യ 11-ൽ ഇറക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പ്രീ ക്വാർട്ടറിൽ പരിക്കേറ്റ മിഡ്ഫീൽഡർ എമാദൗ ഒനാന കളിക്കില്ല. 2018 റഷ്യൻ ലോകകപ്പിൽ ബ്രസീലിനെ തോൽപ്പിച്ചതുപോലെ ബെൽജിയം ക്വാർട്ടറിൽ സ്പെയിനിനെതിരെയും തിളങ്ങുമെന്നാണ് അന്നും ഇന്നും വലകാക്കുന്ന തിബോ കോർട്ടുവ അവകാശപ്പെട്ടത്. ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ റൌണ്ടിന് തുടക്കമായപ്പോൾ വിവാദങ്ങളും കൊഴുത്തിട്ടുണ്ട്. US താരത്തിന്റെ ചുവപ്പ് കാർഡ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോ രാഷ്ട്രീയ നിഷ്പക്ഷത ലംഘിച്ചെന്ന് ആരോപിച്ച് സന്നദ്ധ സംഘടനയായ ഫെയർ സ്ക്വയർ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ്. 2020 ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ക്ഷണിക്കപ്പെട്ട അംഗമാണ്. ഒളിമ്പിക്സിന്റെ അടിസ്ഥാന തത്വമാണ് രാഷ്ട്രീയ നിഷ്പക്ഷത. പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന് IOC പ്രസിഡന്റ് കിർസ്റ്റി കോവെൻട്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എല്ലാം എങ്ങനെ നടക്കുന്നുവെന്ന് വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും IOC

0: പ്രസിഡന്റ് പറഞ്ഞു. നോർവേ ഫുട്ബോൾ ഫെഡറേഷനും യൂറോപ്യൻ പാർലമെന്റിലെ 50 അംഗങ്ങളും ഈ പരാതിയെ പിന്തുണച്ചു. എന്നാൽ പരാതിയിലെ നടപടികളെക്കുറിച്ച് ഫിഫ പ്രതികരിച്ചിട്ടില്ല. അർജന്റീനയ്ക്കെതിരെ പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായ ഈജിപ്ത് ടീം റെഫറിയിങ്ങിനെതിരായ പരാതികളുമായി മുന്നോട്ടു പോവുകയാണ്. വിഷയത്തിൽ മിണ്ടാതിരിക്കാനാകില്ലെന്ന് ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആവർത്തിച്ചു. ടീമിന്റെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്ന് EFA പ്രസ്താവനയിൽ പറയുന്നു. റെഫറി വാർ ഉചിതമായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അത് തോൽവിയിലേക്ക് നയിച്ചുവെന്നും EFA പ്രസ്താവനയിൽ പറയുന്നു. കളിയിലെ നിരവധി പ്രധാന സംഭവങ്ങൾ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതാണ്. കളിയുടെ ഗതിയെ നേരിട്ട് സ്വാധീനിച്ച തീരുമാനങ്ങളുടെ ന്യായങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുവെന്നും EFA അഭിപ്രായപ്പെട്ടു. മെസ്സിയെയും അർജന്റീനയെയും അനുകൂലിക്കുന്ന ഒരു ഫുട്ബോൾ സ്ഥാപനത്തിന്റെ ഇരയാണ് തന്റെ ടീം എന്നത് മത്സരശേഷം ഈജിപ്ത് കോച്ച് ഹുസാം ഹസനും പറഞ്ഞിരുന്നു. കളിയിൽ ഈജിപ്ത് 2 മുന്നിൽ നിന്ന ശേഷം 13 3 തിരിച്ചടിച്ച് ജയം നേടുകയായിരുന്നു അർജന്റീന. 58 ഈജിപ്ത് നേടിയ ഗോൾ എന്നാൽ വീഡിയോ അസിസ്റ്റന്റ് റെഫറി അവലോകനത്തിൽ പിൻവലിച്ചിരുന്നു. ഗോൾ നേടുന്നതിനു മുൻപ് മർവാൻ അറ്റിയ അർജന്റീന ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തതായി കണ്ടെത്തി. ഗോൾ അനുവദിക്കാതിരുന്നതാണ് ഈജിപ്തിന്റെ തോൽവിക്ക് ശേഷം വിവാദമായത്. മെക്സിക്കോ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി റാഫേൽ മാർക്വേസിനെ നിയമിച്ചു. ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ പുറത്താകലോടെ ഹാവിയർ അഗ്വേരെ പദവി ഒഴിഞ്ഞതിനെ തുടർന്നാണിത്. മുൻ ബാഴ്സലോണ മെക്സിക്കോ ഡിഫൻഡറായ മാർക്വേസ് സ്ഥാനമൊഴിഞ്ഞ അഗ്വേരയുടെ കീഴിൽ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിച്ചിരുന്നു. 2027 നടക്കുന്ന ഗോൾഡ് കപ്പാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ക്യാപ്റ്റൻ എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകി പാടിയ ഗാനം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: 1983 എന്ന ചിത്രത്തിന് വേണ്ടി ഹരിനാരായണൻ എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകി, നിവാസ്, അലീറ്റ, ഡെന്നിസ് എന്നിവർ പാടിയ ഗാനം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. എ ആർ ഷെയ്ഖ് മുഹമ്മദും സംഘവും പാടിയത്.

എ ആർ ഷെയ്ഖ് മുഹമ്മദും സംഘവും പാടിയ മാപ്പിള പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 5:30. തൊഴിലവസര വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ LBS സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15-ാം തീയതി രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെൻ്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04872250751, മറ്റൊരു നമ്പർ 9074335626. നമ്പറുകൾ ഒരിക്കൽ കൂടി: 04872250751, മറ്റൊരു നമ്പർ 9074335626. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കാഫോൾഡർ ട്രെയിനികളുടെ 60 ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത +2 വിജയിച്ചിരിക്കണം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വെബ്സൈറ്റ് വിലാസം: kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22. തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസ്സായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, NSB, അസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്.

ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിച്ചിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിൻ്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. ഈ മാസം 22 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9497920183. നമ്പർ ആവർത്തിക്കാം, 9497920183. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സേഫ്റ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള 13 ഒഴിവുകളിലേക്കും ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള 2 ഒഴിവുകളിലേക്കും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ തസ്തികളിലെ നിയമനം പരമാവധി 5 വർഷം വരെയായിരിക്കും. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം കൊച്ചിൻ ഷിപ്പ്യാർഡ് .in. ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.

0: ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
3: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. എട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
2: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
3: അപ്പൊ ശരിയായ നമ്പർ
2: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
3: ചേച്ചി എന്നെ രക്ഷിച്ചു,
2: പണിയിൽ നിന്നല്ല.
3: ചെയ്തോളാം. RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
9: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്നലെയും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 കർണാടക സംഗീതപാഠം. പഠിപ്പിക്കുന്നത് എ.ഇ. വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് അഞ്ജന, രാഹുൽ, ദിനേശ്യാം എന്നിവർ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പച്ചക്കറി ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ രശ്മിത പി കെ സംസാരിക്കുന്നു. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. മാറാനല്ലൂർ സുധി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സായന്തനം, തർപ്പണം, ഓമനപ്പൂവ്. വി എം എ ലത്തീഫ് എഴുതി അവതരിപ്പിക്കുന്ന കഥ ചില ദിനങ്ങളിൽ അയാൾ. സുശീലാദേവി പുനലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കണ്ണീർ പൂക്കൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവൻ വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര. ബോട്ടണി 2 അവതരിപ്പിക്കുന്നത് രഞ്ജിനി വി എസ്. 9:30 ഇംഗ്ലീഷ് പരിപാടി. എഡ്യൂക്കേഷൻ ബിയോണ്ട് മാർക്സ് ആൻഡ് കരിയർ പ്രിപ്പയറിംഗ് യങ് മൈൻഡ് ഫോർ ലൈഫ്. ഡോക്ടർ ആന്റണി പാലക്കിൽ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ. തകഴി ശിവശങ്കര പിള്ള എഴുതിയ കഥ നിയമവും നീതിയും. 10:00 സംഗീത സാധകം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് വത്സല ഞാങ്ങാട്ടിരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. അയ്യപ്പ

0: ഗാനങ്ങൾ ജയ വിജയ പാടിയത്. 6:35 ഐവിഷ്ണായി ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പുകളിൽ ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം ഗ്രോത്ത് വേവ്സ് വികാര പരിപാലനം തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ സംസാരിക്കുന്നു. 7:15 റീഗു ജല്ലൂർ സിക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ കടവനാട് കുട്ടികൃഷ്ണന്റെ കവിത എന്റെ ചിത്രം നിന്റെയും ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 ആര്യകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗു ജല്ലൂർ ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം. 7:40 സമകാലികം കൈപ്പാട് അരി. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസായി ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുദ്രം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 രാഗപരിചയം വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ് അവതരണം അഞ്ജു പി അർജുനൻ രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി. 10:15 തമിഴ് ചുൽമാലെ. 11:00 ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. 11:50 റീഗു ജല്ലൂർ സിക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:50 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട് പ്രതാപൻ കുറ്റുമുക്കും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേപദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് നന്ദകിഷോർ കാലടി. പദം രാമായണം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം 9 രചന അനിൽ തമ്പാൻ സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ തിരുവിഴ ശിവാനന്ദൻ വയലിൻ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 വനിതാ വേദി ഷുഗർ ഫ്രീ കേക്കുകളും മില്ലറ്റ് കുക്കീസും തയ്യാറാക്കുന്ന ഹോം ബേക്കർ സ്നേഹ സിജോയുമായി വൈ എസ് പൗർണമി നടത്തുന്ന അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:45 കാൽപന്തോളം ഫിഫ ലോകോ ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 സംസ്കൃത പരിപാടി. 5:15 പാട്ടുകളം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവാണി. 8:00 നാടകം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായികലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയാകാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 5:00 കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ കർണാടക സംഗീത പാഠം പരിപൂർണ കാമ രാഗം പൂർവി കല്യാണി രൂപകതാളം ത്യാഗരാജകൃതി പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി പഠിക്കുന്നത് ശ്രീമതിമാർ അഞ്ജന രാഹുൽ ദിനീഷ്യാം.

കർണാടക സംഗീതപാഠമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിച്ചത് ശ്രീമതിമാർ അഞ്ജന രാഹുൽ, ദിനീഷ്യാം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിൻ്റെയോ ബിസിനസ് ആശയത്തിൻ്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ് അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ.

0: ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: list to the India-Oman partnership. Minister of State for Parliamentary Affairs Arjun Ram Meghwal and Dr. L. Murugan today reviewed preparations for the upcoming monsoon session in the Parliament House complex. The session of the Parliament will commence on the 20th of this month and continue till the 13th of August. In a social media post, Mr. Meghwal said a comprehensive review of the legislative business schedule for the upcoming session was conducted and necessary guidelines were issued. The central government has amended drugs rules 1945 to strengthen regulation of high alcohol containing drug formulations. The Minister of Health and Family Welfare has removed the existing exemption from licensing requirements for formulations containing ethyl alcohol. According to the notification issued by the Ministry of Health and Family Welfare, all formulations containing more than 12% per volume of ethyl alcohol in quantities exceeding 30 milliliter will no longer be covered under the exemption provided to them under Schedule K. Such products will be required to obtain the requisite licenses under the Drugs and Cosmetics Act 1940. The amendment is expected to strengthen regulatory oversight over those medicinal products containing alcohol, ensuring the supply only through the regulated pharmaceutical supply chain. Union Health and Family Welfare Minister Jagat Prakash Nadda today chaired the third meeting of the Mission Steering Group to review the progress of the Ayushman Bharat Digital Mission, ABDM. During the meeting, it was noted that the Ayushman Bharat Digital Mission has emerged as one of the world's largest digital health ecosystems, with around 94 crore Ayushman Bharat health account numbers created and 105 crore health records linked. It also highlighted that 5.33 lakh health facilities and around 10 lakh healthcare professionals have been registered on the National Digital Health Registries. The Supreme Court will hear a batch of pleas seeking a fair and time-bound probe into the alleged embezzlement of the donations at the Ram Temple in Ayodhya on Monday. On 7 July, an Ayodhya court granted one-day police remand for three of the eight accused arrested in connection with the alleged theft of donations at the Ram Temple. A local court had sent all the eight accused to 14-day judicial custody on the 29th of last month. Benchmark domestic equity indices ended over 1% higher today. The Sensex rose 828 points to close at 77,569. The Nifty also climbed 244 points to settle at 24,207. In the FIFA World Cup, France stormed into the semifinals after defeating Morocco 2-0 in the first quarterfinal in Boston, USA. In the second quarterfinal tonight, Spain will face Belgium. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 12-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പള്ളിക്കത്തോട്ടിൽ ജനക്ഷേമ ക്യാമ്പ് നടത്തി. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ യുവമോർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. പോസ്റ്റ് ഓഫീസ്, ഗ്രാമീൺ ബാങ്ക്, SBI, കൃഷിഭവൻ, സോളാർ കമ്പനികൾ, അക്ഷയ സെന്റർ, ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരുന്നു. പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനന്തു അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് ഹരി മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. BJP ജില്ലാ മീഡിയ കൺവീനർ സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ്, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദീപിൻ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി ഗിരീഷ് കുമാർ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശിവദാസ്, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ഷിനു ഇ നായർ, യുവമോർച്ച ജില്ലാ മീഡിയ കൺവീനർ അജിത് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. എന്യൂമറേറ്റർമാർ തങ്ങൾക്കനുവദിച്ച ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളുടെ ലേ ഔട്ട് മാപ്പ് തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങി. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ചു.

0: ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സംസ്ഥാന സർക്കാരിന്റെ 2025 കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ സംസ്ഥാന അവാർഡ് ജേതാക്കളെ പരിഗണിക്കില്ല. നിശ്ചിത മാതൃകയിൽ ജൂലൈ 13 മുൻപ് അതത് കൃഷിഭവനിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങളും അപേക്ഷാ ഫോറമും www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾ കൃഷിഭവനിലും ലഭ്യമാണ്. പ്രസ് സോക്കർ വൈബ് 2026 എന്ന പേരിൽ കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശവും ലഹരിവിരുദ്ധ സന്ദേശവും ഏറ്റെടുത്ത് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ മാതൃഭൂമി ജേതാക്കളായി. ഫൈനലിൽ ദേശാഭിമാനിയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മാതൃഭൂമി ചാമ്പ്യന്മാരായത്. സെമിഫൈനൽ പോരാട്ടങ്ങളിൽ മാതൃഭൂമി ദീപികയെയും ദേശാഭിമാനി ക്ലബ് ഫൈറ്റേഴ്സിനെയും തോൽപ്പിച്ചു. ടൂർണമെന്റിലെ മികച്ച താരമായി മാതൃഭൂമിയുടെ പ്രവീൺ കുമാർ വി തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശാഭിമാനിയിലെ റോഹൻ ഷാജിയാണ് മികച്ച ഗോൾ കീപ്പർ. ലഹരിക്കെതിരെ സന്ദേശമുയർത്തി കോട്ടയം നഗരസഭാ കൌൺസിലർമാരുടെ ടീമും പ്രസ് ക്ലബ് ടീമും സൌഹൃദ മത്സരം കളിച്ചു. മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് കൌൺസിലർമാർ വിജയിച്ചു. കോട്ടയം നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ജോസി ബാബു പരിപാടിയിൽ പങ്കെടുത്തു. കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് 2026 പ്രവേശനോത്സവവും അനുമോദന ചടങ്ങും നടത്തി. ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ് എന്നിവർ അനുമോദിച്ചു. ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നൽകിയ ക്രിക്കറ്റ് കിറ്റ് പ്രിൻസിപ്പൽ റാണി ജെ, സീനിയർ ടീച്ചർ ജിൻസി സാറ സാമുവൽ എന്നിവർ MLA നിന്നും ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് സുജിത് എസ് നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയാമ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അനിൽകുമാർ TJ, ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അലക്സാണ്ടർ ഏലിയാസ് കല്ലുപുരയ്ക്കൽ, ബിയൂഷ് ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ റാണി ജെ എന്നിവർ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ചോദ്യമുത്തരം ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ഗുപ്ത സാമ്രാജ്യ ഭരണാധികാരിയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം: സമുദ്രഗുപ്തൻ. ശ്രദ്ധേയമായ സൈനിക നേട്ടങ്ങളും തന്ത്രപരമായ നയതന്ത്രവും സമുദ്രഗുപ്തന് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന വിശേഷണത്തിന് അർഹനാക്കി. സൈനിക നേട്ടങ്ങൾക്ക് പുറമെ കലയുടെയും സംസ്കാരത്തിൻ്റെയും സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ചോദ്യമുത്തരവും ഒരിക്കൽ കൂടി: ഏത് ഗുപ്ത സാമ്രാജ്യ ഭരണാധികാരിയെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം: സമുദ്രഗുപ്തൻ. ശ്രദ്ധേയമായ സൈനിക നേട്ടങ്ങളും തന്ത്രപരമായ നയതന്ത്രവും സമുദ്രഗുപ്തന് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന വിശേഷണത്തിന് അർഹനാക്കി. സൈനിക നേട്ടങ്ങൾക്ക് പുറമെ കലയുടെയും സംസ്കാരത്തിൻ്റെയും സുവർണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഇനി ചിന്താവിഷയം: കർത്തവ്യത്തോടുള്ള ഭക്തിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആരാധന. സ്വാമി വിവേകാനന്ദൻ. കർത്തവ്യത്തോടുള്ള ഭക്തിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആരാധന. സ്വാമി വിവേകാനന്ദൻ. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: മറ്റൊരറിയിപ്പ്, ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ് പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ 0471-233-5523, മറ്റൊരു നമ്പർ 252-5442. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് ദേശസ്യ സമകക്ഷിയേണ സഹ വാർത്താലാപം വിധാതും ദ്വിദിവസീയ യാത്രായാം ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. കേന്ദ്രേണ മാദകദ്രവ്യാണാം നിയമേഷു സംശോധനം കൃത്വാ അധികമദ്യയുക്താനാം ഔഷധസൂത്രീകരണാനാം വിനിയമനം വിഹിതം. ഉത്തരാഖണ്ഡരാജ്യെ അത്യധികവൃഷ്ട്യൈ ഋതുവിഭാഗേന റെഡ് അലേർട്ട് ഇതി രക്തവരണീയാ സഞ്ചേതന പ്രസാരിത. അപ്പി ച ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം അദ്യ രാത്രൌ ദ്വിതീയായാം പ്രാഗുപാന്ത്യ ക്രീഡായാം സ്പെയിൻ ദേശഃ ബെൽജിയം ദേശേന സഹ പ്രതിസ്പർധിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ തിസ്രുണാം രാഷ്ട്രാണാം യാത്രായാഃ അന്തിമേ ചരണേ അദ്യ ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. യത്ര ന്യൂസിലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണാ ക്രിസ്റ്റോഫർ ലക്സൻ ഇത്യനേന തസ്യ ഭവ്യം ഔപചാരികഞ്ച സ്വാഗതം വിഹിതം. ഓക്ലാൻഡ് വിമാനസ്ഥാനകേ റെഡ് കാർപേറ്റ് ഇത്യത്ര പ്രധാനമന്ത്രിണാ ലക്സൻ വര്യേണ ശ്രീ മോദിനഃ വ്യക്തിഗതരൂപേണ സ്വാഗതം വിഹിതം. പ്രധാനമന്ത്രിണം മോദിനം ടർമേക് ഇത്യത്ര ഔപചാരികം സ്വാഗതം ച അദദാത്. യത്ര ഭാരതസ്യ ന്യൂസിലാൻഡ് ദേശസ്യ ച സശസ്ത്രസേനായാഃ പ്രതിനിധയഃ ഉപസ്ഥിതാഃ ആസൻ.

0: अस्मिन्नवसरे आगामि सत्रे प्रस्तुतीकरणाय निर्धारितानां प्रमुखाणां वैधानिक कार्याणां सूक्ष्मा समीक्षा विहिता। सहैव सत्रस्य सुचारु संचालनाय संबंधितेभ्यः अधिकारिभ्यः आवश्यकाः दिशानिर्देशाः अपि प्रदिष्टाः। वाणिज्योद्योगमन्त्रिणा पीयूषगोयलेन अद्य नवदिल्ल्यां राष्ट्रियोत्पादकतापरिषदः उद्योगप्रोत्साहनविभागस्य आन्तरिकव्यापारविभागस्य वाणिज्यविभागस्य च अधिकारिभिः सह समीक्षासभायाः अध्यक्षता कृता। सामाजिकान्तर्जालीये पटले श्रीगोयलः अवदत् यत् अन्तर्विभागीयसहयोगस्य परिष्कारे संस्थागतक्षमतानां सुदृढीकरणे उत्पादकता सेवावितरणस्य च वर्धनाय सर्वोत्तमपद्धतीनां स्वीकरणे च चर्चा केन्द्रिता आसीत्। मन्त्रिणा अधिक एकीकृतस्य दक्ष भविष्यस्य कृते सज्जतायाः प्रशासनिकसंरचनायाः निर्माणस्य लक्ष्ययुतानाम् उपक्रमाणामपि समीक्षा कृता। भारतर्तु विभागेन अद्य उत्तराखण्डे पृथक् पृथक् स्थानेषु अतितः प्रचण्डवृष्टेः पूर्वानुमानं कृतमस्ति। आगामिदिनद्वयोः हरियाणायां, हिमाचलप्रदेशे, उत्तरप्रदेशे, बिहारे, पश्चिमबङ्गस्य उपहिमालयीयक्षेत्रेषु, सिक्किमे, ईशान्यभारते, देशस्य उत्तरभागेषु च प्रचण्डतः अतिवृष्टिः भवितुमर्हति इति विभागेन उक्तम्। आकाशवाण्या सह वार्तालापं कुर्वन् IMD इत्यस्य वैज्ञानिकः डॉक्टर शशिकान्तः अवदत् यत् अद्य श्वः च दिल्ली NCR क्षेत्रस्य कृते कापि पूर्वसूचना नास्ति। फीफा विश्वकप क्रीडायाम् अमेरिकादेशस्य बोस्टन् नगरे प्रथमायां प्रागुपान्त्यक्रीडायां फ्रांसदेशेन मोरोक्को देशः 2-0 इत्यङ्कैः पराजित्य उपान्त्यचक्रीयक्रीडायां प्रविष्टम्। अद्य रात्रौ द्वितीयायां प्रागुपान्त्यक्रीडायां स्पेन देशः बेल्जियम देशं सम्मुखीकरिष्यति इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെക്കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
3: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട്

0: നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
1: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട്, മേപ്പാടി, കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
1: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി കൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാടക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA യുമായി ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ

0: രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാൻ ആവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ കടുത്ത ബാധ്യതയോ? ഈ ജനസംഖ്യാദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൗരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, മാതൃ ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. 73 രാജ്യങ്ങളിലെ 100,000+ യുവാക്കൾക്കിടയിൽ നടത്തിയ ഡെമോഗ്രാഫിക് ഫ്യൂച്ചേഴ്സ് സർവേയുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ പങ്കാളിത്തം, ജീവിത ലക്ഷ്യങ്ങൾ, പ്രത്യുൽപാദനപരമായ ആഗ്രഹങ്ങൾ എന്നിവയാണ് ഈ സർവേയിലൂടെ പ്രധാനമായും വിലയിരുത്തിയത്. 1989 ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായ UNDP ഭരണസമിതിയാണ് ലോക ജനസംഖ്യാദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 5 ബില്യൺ പിന്നിട്ടതിനെ തുടർന്നാണ് ഈ ദിനത്തിന് തുടക്കമായത്. ഈ ദിവസം ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടുകയും ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 5 ബില്യൺ തികഞ്ഞ ദിനം ജനങ്ങളിൽ ഉണ്ടാക്കിയ അവബോധം കണക്കിലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1990 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രമേയത്തിലൂടെ ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി അനുമതി നൽകി. തുടർന്ന് 1990 ജൂലൈ 11 മുതൽ ലോകത്തിലെ 90-ലധികം രാജ്യങ്ങളിൽ ജനസംഖ്യാദിനം വിപുലമായി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോക ജനസംഖ്യ

8 ബില്യണിലധികമായി ഉയർന്നിരിക്കുകയാണ്. 2022 നവംബറിലാണ് ലോക ജനസംഖ്യ 800 കോടി തികച്ചത്. നിലവിൽ ഏകദേശം 830 കോടി പിന്നിട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 145 കോടിയിലധികം. ഇത് ലോക ജനസംഖ്യയുടെ 17.79% വരും. രണ്ടാമത് ചൈനയും, ഏകദേശം 141 കോടി. മൂന്നാമത് അമേരിക്കയാണ്, 34.9 കോടി. നമ്മുടെ രാജ്യത്ത് കോവിഡിനെ തുടർന്ന് വൈകിയ ജനസംഖ്യാ കണക്കെടുപ്പ് ഇപ്പോൾ ആദ്യമായും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് രാജ്യം പുതുക്കുന്നത്. നിലവിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 0.85% അതായത് ഓരോ വർഷവും ഏകദേശം 7 കോടിയോളം ആളുകൾ ലോക ജനസംഖ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ആസൂത്രിതമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ 2037 ലോക ജനസംഖ്യ 900 കോടിയിൽ എത്തിയേക്കാം. ജനസംഖ്യയുടെ വളർച്ചയോടൊപ്പം ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം വനനശീകരണത്തിനും വായുജല മലിനീകരണത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ രൂക്ഷമാകുകയാണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കും. ഇത് സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ജനസംഖ്യാ ആസൂത്രണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികൾ എന്നതിനേക്കാൾ ഉള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിത സൗകര്യങ്ങളോ നൽകുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഓരോ കുടുംബത്തിനും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വമേധയാ തീരുമാനമെടുക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരുകളും സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, റാലികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. എന്നാൽ ആ ശക്തി ക്രിയാത്മകമാകണമെങ്കിൽ ആ ജനവിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുകയും സമതുലിതമായ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ലോക ജനസംഖ്യാ ദിനം ജനസംഖ്യയുടെ എണ്ണം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സുപ്രധാന ദിനം കൂടിയാണ്. അടുത്ത 50-60 വർഷത്തേക്ക് ലോക ജനസംഖ്യ തുടർച്ചയായി വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2080കളുടെ മധ്യത്തോടെ ഇത് ഏകദേശം 1030 കോടി എന്ന പരമാവധി നിരക്കിലെത്തും. അതിനുശേഷം ജനസംഖ്യ ക്രമേണ കുറയാൻ തുടങ്ങുകയും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 1020 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. നിലവിൽ ലോക ജനസംഖ്യയുടെ 1/4 ആളുകളും താമസിക്കുന്നത് ജനസംഖ്യാ വളർച്ച ഇതിനകം തന്നെ അതിന്റെ പരമാവധിയിലെത്തിക്കഴിഞ്ഞ രാജ്യങ്ങളിലാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർദൈർഘ്യം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 73.3 വർഷമായിരുന്ന ആയുർദൈർഘ്യം 2054 ആകുമ്പോഴേക്കും 77.4 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി 2030കളുടെ മധ്യത്തോടെ തന്നെ 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ശിശുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്ന് UN രേഖകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഉയർന്ന ജനന നിരക്കുള്ള ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ദരിദ്ര രാഷ്ട്രങ്ങളാണ് എന്നതാണ് കൗതുകകരമായ വസ്തുത. അതിനാൽ തന്നെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ഇവയിൽ വലിയൊരു പങ്കും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ജനസംഖ്യയിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.
2054 ആകുമ്പോഴേക്കും ഇവിടുത്തെ ജനസംഖ്യ 79% വരെ ഉയർന്ന് ഏകദേശം 220 കോടിയിൽ എത്തിച്ചേരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ലോകത്തേറ്റവും

0: കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈനയിൽ 2024-നും 2054-നും ഇടയിൽ ജനസംഖ്യയിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ വെറും ഭാരമല്ല, മറിച്ച് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ മാത്രമേ ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥയെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കൃഷി, വ്യവസായം, ഐടി, നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ജനസംഖ്യ കൂടുമ്പോൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യകതയും വർദ്ധിക്കുന്നു. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിപണി സൃഷ്ടിക്കും. ഭീമമായ ജനസംഖ്യയാണ് ലോക വിപണിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇത്രയധികം മുൻതൂക്കം നൽകുന്നത്. ഇത് ആഭ്യന്തര വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ബോധവൽക്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ രാജ്യത്തെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കാതെ ഒരു നിശ്ചിത ഘട്ടത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ വൈവിധ്യമാർന്ന കഴിവുകളുള്ള മനുഷ്യ വിഭവശേഷി അനിവാര്യമാണ്. മനുഷ്യരെ വെറും ജനസംഖ്യയായി കാണുന്നതിന് പകരം ഉൽപാദനക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയായി അവരെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ അറിവിലും ആരോഗ്യത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ നൈപുണ്യവും നൽകി ജനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ജനസംഖ്യ വെറും ഒരു അക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറുന്നു. ജനപ്പെരുപ്പം നിയന്ത്രിക്കുകയും ലഭ്യമായ വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം യഥാർത്ഥ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വയനും വേടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: മനുഷ്യജന്മം അലസമായി സമയം പാഴാക്കാനുള്ളതല്ല. സൂര്യനെപ്പോലെ ജ്വലിച്ച് പ്രകാശം പരത്തി കർമ്മനിരതമാകാനുള്ളതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന കടുത്ത പ്രതിസന്ധികളാണ് ഒരുപക്ഷെ ഭാവി പ്രവർത്തനത്തിനും ജീവിതത്തിനും കൂടുതൽ കരുത്തേകുന്നത്. കൂരിരുട്ടിൽ നക്ഷത്രങ്ങളുടെ നേരിയ പ്രകാശമുണ്ട്. മഹാസമുദ്രത്തിൽ അങ്ങിങ്ങ് ചെറിയ ദ്വീപുകളുണ്ട്. അതുപോലെ ഏത് മഹാവിപത്തിലും ആശ്വാസം പകരുന്ന എന്തെങ്കിലുമൊന്നുണ്ടാകും എന്ന് കരുതുക. ജീവിതമെന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഇവ രണ്ടിലും ചലിക്കാത്ത മനസ്സുണ്ടാവുകയാണ് മുഖ്യം. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഡോക്ടർ രശ്മിക പി കെ സംസാരിക്കുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ജൈവകൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാലും ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് സമീകൃത ആഹാരം അനിവാര്യമാണ്. ആ സമീകൃത ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പച്ചക്കറികൾ. പച്ചക്കറികളിൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ

0: എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിന്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇലക്കറികൾ, ക്യാരറ്റ്, മത്തൻ, തക്കാളി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നെല്ലിക്ക, തക്കാളി, ക്യാപ്സിക്കം എന്നിവയിലെ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ ഇരുമ്പും ഫോളിക് ആസിഡും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രക്തക്കുറവ് തടയാൻ സഹായിക്കുന്നു. പച്ചക്കറികളിലെ നാരുകൾ ദഹനം സുഗമമാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും പച്ചക്കറികൾ സഹായകമാണ്. ഒരു വ്യക്തി ദിവസവും കുറഞ്ഞത് 300 ഗ്രാം പച്ചക്കറികളെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. വിവിധ നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങൾ കൂടുതൽ ലഭിക്കും. കഴിയുന്നത്ര നമ്മുടെ വീട്ടുവളപ്പിൽ വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്യാനും അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കണം. ഇത് ആരോഗ്യവും സാമ്പത്തിക ലാഭവും ഒരുപോലെ ഉറപ്പാക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണ തളികയിൽ ആവശ്യത്തിന് പച്ചക്കറികൾ ഉൾപ്പെടുത്താം. ആരോഗ്യകരമായ ജീവിതത്തിനും രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തിനും ഇത് വലിയൊരു ചുവടുവയ്പായിരിക്കും. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷിയിൽ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് ചെടികളൊക്കെ നശിച്ചു പോയെന്ന് വരാം, രോഗം ബാധിച്ച് മുരടിച്ചു പോയെന്ന് വരാം. എന്നാൽ ഇതൊന്നും അതിജീവിക്കാനാവാതെ കൃഷി മതിയാക്കുന്നവർ ധാരാളം. പക്ഷേ ഇതെല്ലാം അതിജീവിച്ചാലോ? വിളവ് വേണ്ടത്ര കിട്ടുകയില്ല. കൃഷി ഒരു വരുമാന മാർഗമാക്കാൻ നോക്കുന്നവർക്ക് അത് വേണ്ടത്ര പച്ചപിടിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങും. ഇതിനൊക്കെ പരിഹാരമാണ് അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനങ്ങൾ. ഉൽപാദനശേഷി കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കാനും രോഗകീടബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും സങ്കര ഇനങ്ങൾക്ക് കഴിയും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി പറഞ്ഞു തരികയാണ് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ.
1: കേരളീയരുടെ ഭക്ഷണരീതിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് പാവൽ. ഫലങ്ങൾക്ക് ഒട്ടേറെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇത് പ്രമേഹം, ആസ്മ, രക്തസംബന്ധമായ രോഗങ്ങൾ, സന്ധിവാദം എന്നിവയ്ക്കുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്നു. ജീവകങ്ങളായ എ, ബി, സി എന്നിവയും പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ പാവലൊരു മികച്ച പോഷകാഹാരമാണ്. 100 ഇനങ്ങൾ പാവലിലുണ്ട്. ഇടത്തരം വലുപ്പവും ധാരാളം മുള്ളുകളുമുള്ള ഇളം പച്ച നിറത്തെ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പാവൽ ഇനങ്ങൾക്കാണ് കേരളീയർക്ക് കൂടുതൽ പ്രിയം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള പ്രജനി, പ്രഗതി എന്ന 2 മികച്ച ഹൈബ്രിഡ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സങ്കര ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹൈബ്രിഡ് വിത്തുകളോടാണ് താല്പര്യം. കേരള കാർഷിക സർവകലാശാലയിൽ ഗൈനീഷ്യ സാങ്കേതിക വിദ്യ, അതായത് പെൺപൂക്കൾ മാത്രം ഉണ്ടാകുന്ന ചെടികളുടെ പ്രജനനം, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാവലിൽ പുറത്തിറക്കിയ സങ്കര ഇനങ്ങളാണ് പ്രജനിയും പ്രഗതിയും. ആകർഷകമായ മുള്ളുകളോടുകൂടി പച്ച നിറത്തിലുള്ള കായകളുണ്ടാകുന്ന പ്രജനിയിലും ഇളം പച്ച നിറത്തിൽ രൂപവർണമുള്ള പ്രഗതിയിലും പെൺപുഷ്പങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. ഇവ വിപണിയിൽ ലഭ്യമായ ഹൈബ്രിഡിനേക്കാൾ ഉയർന്ന വിളവും ഗുണനിലവാരവും കാണിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ആകിരണം ചെയ്യുവാൻ കഴിയുന്ന ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള വെള്ളരി വർഗ വിളയാണ് പാവൽ. സാധാരണ പാവൽ ഇനങ്ങളെക്കാൾ ഇരട്ടിയോളം ഇരുമ്പിന്റെ അംശം പ്രജനിയിലും പ്രഗതിയിലും അടങ്ങിയിട്ടുണ്ട്. വളരെ പോഷക മൂല്യമുള്ള ഹൈബ്രിഡുകളാണ് ഇവ. 1 ഹെക്ടറിൽ പ്രജനി 30.8 ടൺ വിളവും പ്രഗതി 37.3 ടൺ വിളവുമാണ്.

നൽകുന്നത്. ഇവ കൃഷി ചെയ്യുക വഴി കർഷക തോട്ടങ്ങളിൽ സമൃദ്ധമായ വിളവെടുക്കാം. ഈ സങ്കരയിനങ്ങളിൽ നേരത്തെ വിളവെടുക്കാമെന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായാണ് പാവലിൽ ഗൈനീഷ്യ സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച് ഉപയോഗിക്കുന്നത്. സങ്കരയിനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രജനിക്ക് പച്ച നിറത്തിലുള്ള കായകളാണ്. ശരാശരി കായയുടെ നീളം 22 സെന്റിമീറ്റർ വരും. കായയുടെ ഭാരം 197 ഗ്രാം ആണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 48 കായകൾ ലഭിക്കുകയും ഏകദേശം 7.9 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെക്ടറിന് ശരാശരി 30.8 ടൺ വിളവാണ് ഈ സങ്കരയിനത്തിന്റെ ഉൽപാദനശേഷി. പ്രകൃതിക്ക് ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ശരാശരി കായയുടെ നീളം 23 സെന്റിമീറ്ററും കായയുടെ തൂക്കം 205 ഗ്രാമുമാണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 42 കായകൾ ലഭിക്കുകയും ഏകദേശം 8 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഹെക്ടറിന് 37.3 ടൺ വരെ വിളവാണ് ലഭിക്കുന്നത്. ഇനി കൃഷി രീതിയെക്കുറിച്ച് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. ജനുവരി മുതൽ മാർച്ച് വരെയും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയും കൃഷിക്ക് അനുയോജ്യമായ സമയമാണ്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ ആദ്യ മഴയ്ക്ക് ശേഷം മെയ് ജൂൺ മാസങ്ങളിൽ കൃഷി ആരംഭിക്കാവുന്നതാണ്. ഒരു ഹെക്ടറിന് 5 മുതൽ 6 കിലോ വിത്ത് ആവശ്യമായിട്ട് വരും. ഇത് 2 വരികൾ തമ്മിൽ 2 മീറ്റർ അകലത്തിലും വരിയിലെ 2 ചെടികൾ തമ്മിൽ 2 മീറ്റർ അകലവും കൊടുത്താണ് നടേണ്ടത്. വിത്ത് 150 PPM ഗാഢതയുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് ലായനിയിൽ 1:10 അനുപാതത്തിൽ 3 മണിക്കൂർ മുക്കി വയ്ക്കുന്നത് മുള വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. 2 അടി വലുപ്പവും 1.5 അടി ആഴവും ഉള്ള കുഴികളെടുത്ത് മേൽമണ്ണും കാളിവളവും രാസവളവുമായി കലർത്തിയതിനു ശേഷം കുഴിയിൽ 4-5 വിത്ത് പാകണം. മുളച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു തടത്തിൽ 3 തൈകൾ മാത്രം നിലനിർത്തിയാൽ മതി. വള്ളി വീശാൻ തുടങ്ങുമ്പോൾ പന്തലിൽ പടർത്തുക. ഇനി വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. നടിൽ സമയത്ത് 1 സെന്റിന് 60 കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കണം. ഇതിനു പകരം 15 കിലോ കോഴിവളം അല്ലെങ്കിൽ വർമി കമ്പോസ്റ്റ്, 32 കിലോ പച്ചിലവളം എന്നിവയും നൽകാം. സംയോജിത പോഷണം നൽകുമ്പോൾ അടിവളമായി രാസവളങ്ങളായ യൂറിയ 308 ഗ്രാം, സൂപ്പർ ഫോസ്ഫേറ്റ് 555 ഗ്രാം, പൊട്ടാഷ് 151 ഗ്രാം എന്നിവ 1 സെന്റിൽ എന്ന അളവിൽ ചേർക്കുക. വിളകൾ പടർന്നു തുടങ്ങുമ്പോൾ 150 ഗ്രാം യൂറിയ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കുക. പൂവിടുന്ന സമയത്ത് ഇത് വീണ്ടും ആവർത്തിക്കുക. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യണമെന്നുള്ളവർക്ക് ജൈവക്കൂട്ടുകൾ പല തവണകളായി 1 ആഴ്ച ഇടവേളയിൽ തടത്തിൽ ചേർക്കാം. 100 ഗ്രാം വീതം കടലപ്പിണ്ണാക്ക്, തേപ്പിൻ പിണ്ണാക്ക് എന്നിവ 2 കിലോഗ്രാം ചാരവുമായി കൂട്ടിക്കലർത്തി തടത്തിൽ വിതരണം. വളർച്ച കുറയുകയാണെങ്കിൽ ഏതെങ്കിലും വളർച്ചാ തുരകം, അതായത് ഫിഷ് അമിനോ ആസിഡ്, കടലപ്പിണ്ണാക്ക് ലായനി തുടങ്ങിയവ 2 ആഴ്ച ഇടവിട്ട് തളിക്കുന്നത് നല്ലതാണ്. കള നിയന്ത്രണവും ഇടയിളക്കലും 2 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ്. ആവശ്യാനുസരണം നന കൊടുക്കുക, മഴക്കാലത്ത് മണ്ണ് കൂട്ടി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ 3 മുതൽ 4 ദിവസത്തിൽ ഒരിക്കൽ ജലസേചനം നടത്തണം. പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും 1 ഇടവിട്ട ദിവസങ്ങളിൽ നനയ്ക്കുക. പൂർണ്ണ വളർച്ചയെത്തുകയും എന്നാൽ അധികം മൂപ്പെത്തുന്നതിന് മുൻപായുമാണ് വിളവെടുക്കേണ്ടത്. ഓരോ ആഴ്ചയും 2 തവണ വിളവെടുക്കാം. പ്രകൃതിയുടെയും പ്രകൃതിയുടെയും 1 ഹെക്ടറിലെ വിളവ് യഥാക്രമം 30.8 ടണ്ണും 37.3 ടണ്ണുമാണ്. അടുത്തതായി പാവലിന് വരുന്ന പ്രധാനപ്പെട്ട കീടരോഗബാധകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. കായീച്ചയുടെ ആക്രമണം കൂടുതലായിട്ട് പാവലിൽ കാണാറുണ്ട്. അതിൻ്റെ നിയന്ത്രണ മാർഗം എന്ന നിലയിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിലത്തെ വീണ കായകൾ ശേഖരിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പേപ്പർ, പോളിത്തീൻ അല്ലെങ്കിൽ തുണി ഇവയിലേതെങ്കിലും കൊണ്ട് കായകൾ മൂടി സംരക്ഷണം നൽകുക. വലിയ തോട്ടങ്ങളിലാണെങ്കിൽ പൂവിടുന്നതിന് മുൻപായി പന്തലിൽ 2 മീറ്റർ ഇടവിട്ട് പഴക്കെണികൾ തൂക്കാം. ആഴ്ചയിലൊരിക്കലും കെണികൾ പുതുക്കേണ്ടതാണ്. ഇതുപോലെ ക്യൂലൂർ ഫെറമോൺ ട്രാപ്പുകളുണ്ട്. അത് 15 സെന്റ് വിസ്തൃതിയിൽ 1 ട്രാപ്പ് എന്ന രീതിയിൽ സ്ഥാപിക്കാവുന്നതാണ്. ബിവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൃദുരോമ പൂപ്പ്. സൂഡോമോണാസ് ഫ്ലൂറസൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ തളിച്ചു കൊടുക്കുക.
തോട്ടത്തിൽ

0: വൈറസ് രോഗബാധ കാണുകയാണെങ്കിൽ രോഗം ബാധിച്ച വള്ളികൾ വേരോടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുക, വിളപരിക്രമണം നടത്തുക, രോഗം പരത്തുന്ന പ്രാണികളെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ അല്ലെങ്കിൽ ലക്കാനിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, അല്ലെങ്കിൽ ഡൈമത്തോയിറ്റ് 25 EC 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. ഗൈനീഷ്യസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാൽ വളരെ കുറഞ്ഞ ചെലവിൽ അത്യുൽപാദന ശേഷിയുള്ള ഈ ഹൈബ്രിഡ് ഇനങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കഴിയുന്നു. സർവകലാശാല പീച്ചിങ്ങിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനമാണ് KRH1. ഒരു ചെടിയിൽ നിന്ന് 6 മുതൽ 7 കിലോഗ്രാം വിളവ് ലഭിക്കും. കായകൾക്ക് ശരാശരി 45 സെന്റിമീറ്ററോളം നീളം വരും. സൈറ്റോപ്ലാസ്മിക് ജീനിൽ മെയിൽ സ്റ്റെബിലിറ്റി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സങ്കരയിനം വികസിപ്പിച്ചെടുത്തത്. സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഈ സങ്കരയിനങ്ങളുടെ വിത്തുകൾ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. സ്വകാര്യ കമ്പനികളുടെ ഹൈബ്രിഡ് വിത്തുകളേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഇവ കർഷകർക്ക് ലഭ്യമാക്കുവാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഉയർന്ന വിളവും മികച്ച ഗുണനിലവാരവും നല്ല വിപണി വിലയും നൽകുന്ന മികച്ച സങ്കര ഇനങ്ങളാണ് ഇവ. ശാസ്ത്രീയ കൃഷിരീതികൾ പിന്തുടർന്ന് ഈ ഇനങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുമാനവും മികച്ച ലാഭവും നേടാൻ സാധിക്കും.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ. ഡോക്ടർ രശ്മിക പി കെയുടെ ഫോൺ നമ്പർ 9446835969. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ. കേരള കാർഷിക സർവകലാശാലയുടെ പുതിയൊരു ഉൽപ്പന്നമാണ് PGPR മിക്സ് 2. ഇത് ഉപയോഗിക്കുന്നതിലൂടെ വിളകളെ സംരക്ഷിക്കാനാകും. അതെങ്ങനെയെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത PGPR മിക്സ് 2 എന്നത് വിളകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ജൈവ സൂക്ഷ്മജീവി കൂട്ടായ്മയാണ്. വിളകളുടെ വേരുകൾക്ക് ചുറ്റും വളർന്ന് രോഗകാരികളായ കുമിളുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയെ തടയുകയും ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനം. അതോടൊപ്പം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തി മണ്ണിലെ പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. PGPR മിക്സ് 2 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. വേരുകളുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുന്നു. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. കൂടാതെ പോഷകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രാസ കുമിൾനാശിനികളുടെയും ബാക്ടീരിയ നാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം വിളവിൻ്റെയും വിളയുടെ ഗുണമേന്മയുടെയും വർധനയ്ക്ക് സഹായകമാകുന്നു. മണ്ണിൻ്റെ ജൈവ ആരോഗ്യവും നിലനിർത്തുന്നു. ഇനി ഏതെല്ലാം രോഗങ്ങൾക്കെതിരെയാണ് ഇത് ഫലപ്രദമാകുന്നത് എന്ന് കേൾക്കാം. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട്, ഫൈറ്റോഫ്തോറ, പിതിയം, റൈസോക്ടോണിയ, ഫ്യൂസേറിയം തുടങ്ങിയ കുമിൾ രോഗങ്ങളും ചില ബാക്ടീരിയ രോഗങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതെല്ലാം വിളകളിൽ ഉപയോഗിക്കാം എന്നുകൂടി നോക്കാം. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മിക്ക വിളകളിലും ഇത് ഉപയോഗിക്കാം. പ്രധാനമായും തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, നെല്ല്, വെറ്റില, അലങ്കാര ചെടികൾ, മറ്റ് തോട്ടവിളകൾ എന്നിവയിൽ ഇത് ഫലപ്രദമാണ്. PGPR മിക്സ് 2 എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി അറിയണ്ടേ? ഇത് കേട്ടുകൊള്ളൂ. ആവശ്യമായ അളവിൽ PGPR മിക്സ് 2 അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ നല്ലതുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം വരെ PGPR മിക്സ് 2 കലക്കി ലായനി തയ്യാറാക്കുക. തൈകളുടെ വേരുകൾ 20 മുതൽ 30 മിനിറ്റ് വരെ ഈ ലായനിയിൽ മുക്കി വെച്ച ശേഷം നടുക. ഇനി ഇത് മണ്ണിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം എന്ന തോതിൽ ലായനി തയ്യാറാക്കി ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നന്നായി അഴുകിയ ചാണകവളത്തിലോ കമ്പോസ്റ്റിലോ PGPR മിക്സ് 2 കലർത്തി ഏതാനും ദിവസം തണലിൽ സൂക്ഷിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ പ്രയോഗിച്ചാലും നല്ല ഫലം ലഭിക്കും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണ്ടേ? രാവിലെയോ വൈകുന്നേരമോ പ്രയോഗിക്കുന്നതാണ് നല്ലത്. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം.

0: രാസ കുമിൾനാശിനികളുമായോ ബാക്ടീരിയ നാശിനികളുമായോ ഒരുമിച്ച് ഉപയോഗിക്കരുത്. രാസമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 മുതൽ 14 ദിവസം വരെ ഇടവേള നൽകിയ ശേഷം PGPR മിക്സ് 2 പ്രയോഗിക്കുക. ഉൽപ്പന്നം തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും കാലാവധി കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും വേണം. ജൈവകൃഷിയിലും സംയോജിത രോഗനിയന്ത്രണത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് PGPR മിക്സ് 2വിനുള്ളത്. ഇതിൻ്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ രോഗബാധ കുറയ്ക്കുവാനും മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും മികച്ച വിളവും കൂടുതൽ വരുമാനവും നേടാനും കഴിയും. ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യകരമായ വിളകളും ഉറപ്പാക്കാൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ ജൈവ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം.
1: PGPR മിക്സ് 2 എന്താണെന്ന് മനസ്സിലായില്ലേ? മഴക്കാലമാണല്ലോ, നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ച കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും

0: വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ജൈവകൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുഭാഷ് പലേക്കർ.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ,
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: വയലും വീടും

ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഗ്രാമക്ഷേമ വാർത്തകൾ. വിളപരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നു. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിൻ്റെ ഫലമായി വിളവ് കുറയുന്നു. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക. തെങ്ങിൽ കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ട് കുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. മഴ കുറവ് അനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികുഴിച്ചിൽ കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചൂട്ടിൽ പുതയിടുക. തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വളർച്ചാഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാര മാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൻ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങു നൽകുക എന്നിവ ചെയ്യണം. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ ആവശ്യാനുസരണം നനയ്ക്കുക. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പൂതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചു കൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ചക്കുറവ്, പൂകുഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാലയളവിൽ തിരഞ്ഞെടുക്കുക തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവള പ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളകളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. പൂമഴയുടെ കുറവ് കാരണം കാപ്പിയിൽ മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണം

0: പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. തേയിലകൃഷിയിൽ ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയ്ക്കുന്നതും പച്ചില ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിദിന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അറിയിപ്പ്: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീകൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
6: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
5: അക്ഷര കേരളം.
6: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ, സമയം 7:24. ഇനി 7:25 വാർത്തകൾ.
7: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം, വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ, എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
8: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contact, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
7: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA മാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. 2 ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക്

ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ 3-ാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയത്

0: മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര IT മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ US ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം US ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും.

0: ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവർത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി. യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ജിതിൻ ജെഎസ് ആണ്. അദ്ദേഹം ഇന്ന് അന്തരീക്ഷത്തിലെ പാളികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. ഈ അന്തരീക്ഷത്തിലെ പാളികളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ആദ്യം മനസ്സിലാക്കേണ്ടത്?
2: പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം വലിയ മാറ്റമൊന്നുമില്ലാതെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് അന്തരീക്ഷത്തിലെ പാളികൾ. മറ്റ് പല ടോപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തായിട്ട് കുറേ പുതിയ പുതിയ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിക്കുമ്പോഴും വലിയ മാറ്റമില്ലാതെ ഏകദേശം ഒരു 5 വർഷത്തിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലും ഒരു വ്യത്യാസവും ഇല്ലാതെ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ജെറ്റ് വിമാനം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്?
1: സ്ട്രാറ്റോസ്ഫിയർ.
2: അതുപോലെ തന്നെ നമ്മുടെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഏകദേശം 4-5 വർഷത്തിന് മുന്നേയുള്ള അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം എളുപ്പമുള്ള ടോപ്പിക്കാണ്. കൂടാതെ സ്കൂൾ ക്ലാസ്സുകളിൽ 8-9 ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. അതായത് ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടിയുടേതായിട്ടുള്ള മെമ്മറി പവറിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇത് കൂടുതലും ചോദിക്കുന്നത്. അത്രത്തോളം സിമ്പിളായിട്ട് ടോപ്പിക്കാണ്. പക്ഷെ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും വളരെ ലളിതമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് നമുക്ക് 4 പാളിയാണ് ഇതിനകത്ത് വരുന്നത്. ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ, അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ആ തെർമോസ്ഫിയറിന് അകത്ത് അയണോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറയുന്ന വീണ്ടും തരംതിരിവുകളുണ്ട്. അപ്പോൾ മെയിനായിട്ട് വരുമ്പോഴത്തേക്കും 4 പാളികളാണ് പറയുന്നത്. എന്നാൽ ചിലപ്പോൾ ചില റാങ്ക് ഫയലിലോ ചിലതിൽ 5 എന്നൊക്കെ കാണും. അതിനകത്ത് ഈ തെർമോസ്ഫിയറിന് പകരം ഈ അയണോസ്ഫിയർ, എക്സോസ്ഫിയർ അതിന് രണ്ടും സെപ്പറേറ്റ് കൊടുക്കുമ്പോഴേ 5. പക്ഷേ മെയിനായിട്ട് നമുക്ക് 4 എണ്ണം തന്നെയാണ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ.
1: ആദ്യം ട്രോപ്പോസ്ഫിയർ അല്ലേ? ട്രോപ്പോസ്ഫിയർ അല്ലേ നമ്മൾ മനുഷ്യർ വസിക്കുന്നത്?
2: മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതിന് ട്രോപ്പോസ്ഫിയർ ആണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ ഭൂവൽക്കത്തിന്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കാറ്റ്, മഴ, ഹരിതഗ്രഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം ഇങ്ങനെ കുറേ പോയിന്റ്സ് കാണാതെ പഠിക്കേണ്ടി വരും. ആ കാണാതെ പഠിക്കുന്നേക്കാൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിലും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെയാണ് ട്രോപ്പോസ്ഫിയർ ഉള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഈ മാനവരാശിയുടെ ഭവനം, നമ്മുടെയൊക്കെ വീടിന് ചുറ്റിലും കാണപ്പെടുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങളായിട്ടുള്ള എന്ത് ചോദിച്ചാലും, അതായത് മേഘത്തിന് താഴെയുള്ള എന്ത് ചോദിച്ചാലും അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ തറ നിരപ്പ് മുതൽ, നമ്മൾ ഈ വീട് വെച്ചിരിക്കുന്നത് നമുക്ക് സാധാരണ ഈ ഭൂമിയുടെ ഉപരിതലം മുതൽ നേരെ ഏറ്റവും അധികം മേഘങ്ങൾ കാണപ്പെടുന്നത് വരെയുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. മേഘത്തിന് താഴെ എന്തുണ്ടോ അതെല്ലാം ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. നമ്മുടെ മേഘത്തിന് താഴെയായിട്ടുള്ളത് കൊണ്ട് തന്നെ മഴ, മഴ എപ്പോഴും മേഘത്തിന് താഴെയാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ കാറ്റ് വീശുന്നതും നമ്മുടെയൊക്കെ ചുറ്റിലും ധാരാളം കാറ്റ് എപ്പോഴും വീശുന്നത് കൂടുതലും ഉള്ളത് നമ്മുടെ ചുറ്റിലുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ജെറ്റ് പ്രവാഹം, അത് പലപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളതാണ്. ജെറ്റ് വിമാനമുണ്ട്, ജെറ്റ് പ്രവാഹമുണ്ട്. ജെറ്റ് വിമാനം പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, പക്ഷേ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഋതുക്കൾ അനുഭവപ്പെടുന്നത്, അതുപോലെ തന്നെ സീസൺസ്, ഋതുക്കൾ, മൂടൽ മഞ്ഞ്, ഇതുപോലെ എന്ത് ചോദിച്ചാലും ഇടിമിന്നൽ, മഴ, കാറ്റ്, ഹരിതഗ്രഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം, ഋതുക്കൾ എന്നിങ്ങനെ എന്ത് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ചോദിച്ചാലും എല്ലാം നമ്മുടെ ചുറ്റിലുമാണ് നടക്കുന്നത്. ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ്, ഇൻഡയറക്റ്റ് ചോദിച്ചതാണ്, നൈട്രജൻ

0: ാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പെട്ടെന്ന് അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ ഏതാണെന്ന് നമുക്കൊന്നും പെട്ടെന്ന് പിടികിട്ടില്ല.
1: 78%
0: അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാലും നൈട്രജൻ തന്നെയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ളതെല്ലാം ട്രോപ്പോസ്ഫിയറിലുള്ളത് തന്നെയാണ്. നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറാണ്. അതിനകത്തുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാറ്റ്, മഴ, അതുപോലെ തന്നെ മൂടൽമഞ്ഞ്, ഇടിമിന്നൽ, ഹരിതഗൃഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം എന്ത് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയറാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അടുത്ത കാലത്തായിട്ട് LPUP കാറ്റഗറി പോലുള്ള എക്സാമിന് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്ന, അതായത് നോർമൽ ലാപ്സ് റേറ്റ്. നമ്മൾ ഉയരത്തിലോട്ട് പോകും തോറും, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകും തോറും, ഉദാഹരണത്തിന് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് പോവുകയാണ്, മുകളിലോട്ട് പോകുമ്പോഴും 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ 6.5 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും.
1: 6.5 ഡിഗ്രി സെൽഷ്യസ്,
0: അതായത് ട്രോപ്പോസ്ഫിയറിൽ നിന്നും മുകളിലോട്ട് പോകും തോറും താപനില കുറയുന്നു. ഉദാഹരണത്തിന് ഹൈ റേഞ്ച് ഏരിയാസ്, ഇടുക്കി, മൂന്നാർ ഭാഗമൊക്കെ എവിടെ നോക്കി കഴിഞ്ഞാലും മുകളിലോട്ട് പോകും തോറും തണുപ്പാണ്. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ നിന്നും മുകളിലോട്ട് പോകും തോറും താപനില കുറയുകയാണ് ചെയ്തത്. അതിന്റെ അളവ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അളവ് രണ്ട് രീതിയിലാണ് പറയുക. 1 കിലോമീറ്ററിലാണെങ്കിൽ 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും 6.5 ഡിഗ്രി സെൽഷ്യസ്. ഇല്ല, നമുക്കിപ്പോൾ മീറ്ററിലാണ് പറയുന്നെങ്കിൽ 165 മീറ്റർ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും 0 ഡിഗ്രി സെൽഷ്യസ്. ഒരു സമയത്ത് ട്രെൻഡായിരുന്ന ക്വസ്റ്റ്യാണ്. ഉദാഹരണത്തിന് ഇതിന് മുന്നേ ഒരിക്കൽ LPUP എക്സാം നടന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ ആ സമയത്തുള്ള കാറ്ററ്റ് ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമിനും സ്ഥിരം ആ ഒരു 2-3 മാസത്തിനിടയിൽ നടന്ന എല്ലാ എക്സാമിനും ഈ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്ഷനിൽ 1.65 ഡിഗ്രി സെൽഷ്യസ്, അതായത് 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ 165 മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അപ്പോൾ അത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മേഖലയും കൂടെ ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാതെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ടേ രണ്ട് കാര്യം ഓർമ്മിച്ചാൽ മതി. ഒന്ന്, മേഘത്തിന് താഴെയുള്ളത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് ട്രോപ്പോസ്ഫിയറിലുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ളത് എന്ത് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് മേഘങ്ങൾ, കാറ്റ്, മഴ, ഹരിതഗൃഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം, മൂടൽമഞ്ഞ്, ഇടിമിന്നൽ, ഋതുക്കൾ എന്ത് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ. കൂടാതെ ഈ പറഞ്ഞ നോർമൽ ലാപ്സ് റേറ്റ്, അതായത് ക്രമമായ താപനഷ്ട നിരക്ക്, ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ താപനില കുറയും. 1 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 6.5 ഡിഗ്രി സെൽഷ്യസും 165 മീറ്റർ മുകളിലേക്ക് പോകുമ്പോഴും അത് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറയും. ഇതിനെ സംയോജന മേഖല എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് സംയോജന മേഖല, കൃത്യമായിട്ട് മലയാളം ആകുന്നത് ട്രോപ്പോസ്ഫിയറെല്ലാം ഇംഗ്ലീഷ് വാക്കാണെങ്കിലും കൃത്യമായി മലയാളത്തിൽ സംയോജന മേഖല എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറാണ്. ഇത്രയുമാണ് ട്രോപ്പോസ്ഫിയറിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ. കാണാതെ പഠിക്കേണ്ട ആവശ്യവും ഇല്ല ഇതിനകത്ത്. നമ്മുടെ ചുറ്റിലും എന്തുണ്ടോ അതൊക്കെ തന്നെയാണ് ട്രോപ്പോസ്ഫിയർ. നമ്മുടെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതും ഇതേ ട്രോപ്പോസ്ഫിയർ തന്നെയാണ്.
1: ഈ കാർബൺ രേഖയെക്കുറിച്ചൊന്ന് പറയാമോ സർ?
0: കാർബൺ രേഖ നമ്മുടെ ഈ ഓരോ പാളികളെയും വേർതിരിക്കുന്ന അതിർവരമ്പുകളുണ്ട് രേഖ. ഉദാഹരണത്തിന് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വരുമ്പോഴത്തേക്കും ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോപാസ്, ഇങ്ങനെ എല്ലാത്തിലും താഴെ ഏത് പാളിയാണുള്ളത് അതിൻ്റെ കൂടെ പാസ് പാസ് ചേർത്തങ്ങ് പോയാൽ മതി. പക്ഷെ കാർബൺ രേഖ വരുമ്പോഴത്തേക്കും അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്നതാണ് കാർബൺ രേഖ. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചാലും ഇതേ കാർബൺ രേഖയാണ്. കാരണം അയണോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഭാഗവും എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ബഹിരാകാശത്തിന്റെ ഭാഗവും. അപ്പോൾ അത് കൃത്യമായ ഒരു ഓർഡറിലാണ് പറയുന്നതെങ്കിൽ, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാളികൾ പ്രധാനമായിട്ടും 4 എണ്ണം: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ അതിർവരമ്പുകൾ പറയുമ്പോൾ ഏത് പാളിയാണോ താഴെയുള്ളത് അതിൻ്റെയോടൊപ്പം ഒരു പാസെന്ന് ഒരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിർവരമ്പിൻ്റെ പേരായി. ഉദാഹരണത്തിന് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും രണ്ടിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ താഴെയുള്ളത് ട്രോപ്പോസ്ഫിയറാണ്,
1: ട്രോപ്പോപോസ്.
0: ട്രോപ്പോപോസ്. അടുത്ത സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റോപോസ്. അതുകൊണ്ട് മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും ചോദിച്ചു കഴിഞ്ഞാൽ മിസോപോസ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ റാങ്ക് ഫയലിൽ പലതും പാസ് പാസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴേ PU ആണ് പ്രൊണൗൺസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് മലയാളത്തിൽ റാങ്ക് ഫയൽ എല്ലാത്തിലും പാസ് പാസ്സാണ്. അപ്പോൾ ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ എന്തായാലും ഈ ആദ്യം ഈ താഴെയുള്ള പാളിയുടെ പേര് അതിൻ്റെ കൂടെ ഒരു പാസ് അങ്ങ് ചേർത്താൽ കഴിഞ്ഞാൽ ട്രോപ്പോപാസ്. അടുത്ത രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ആകുമ്പോൾ സ്ട്രാറ്റോപാസ്, മിസോസ്ഫിയറും തെർമോസ്ഫിയർ ആകുമ്പോഴത്തേക്കും മിസോപാസ്. എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോകും അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ അയണോപാസ് എന്നേ വരാറുള്ളൂ. നേരത്തെ പഠിച്ച അതേ ഒരു ഫ്ലോയിൽ വരും. പക്ഷേ അയണോപാസ് അല്ല വരുന്നത്, കാർബൺ രേഖയാണ് വരിക. അതായത് അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് മാത്രം കാർബൺ രേഖ വരുന്നുണ്ട്. ബാക്കി ഏത് തരംതിരിവ് ചോദിച്ചു കഴിഞ്ഞാലും താഴെയുള്ള ലെയർ ഏതാണോ അതിൻ്റെ കൂടെ ഒരു പാസ് ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. പക്ഷേ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് ഈ അയണോസ്ഫിയർ, ബഹിരാകാശത്തിൻ്റെ ഭാഗമാണ് എക്സോസ്ഫിയർ. ഈ രണ്ടിനെയും വേർതിരിക്കുന്നതാണ് ഈ കാർബൺ രേഖ. അതായത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നേ ചോദിക്കുന്നത് അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന അതിർവരമ്പ്, അല്ലായെങ്കിൽ അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ്. ആൻസർ കാർബൺ രേഖ. അതിൻ്റെ ഹൈറ്റും പലപ്പോഴും ചോദിക്കാറുണ്ട്, 100 കിലോമീറ്ററാണ്. ഇവിടെ എല്ലാം കിലോമീറ്ററിലാണ് പറയുക. 100 കിലോമീറ്ററാണ് ഈ പറയുന്ന കാർമൻ രേഖയുടെ ഹൈറ്റ്.
1: അടുത്ത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് സംസാരിക്കാം.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. പോയിന്റ്സ് ഒക്കെ അവിടെ എക്സാമിന് ചോദിക്കുന്നത് കുറവാണ്. സ്ഥിരം ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് ജെറ്റ് വിമാനം, രണ്ടാമത്തത് ഓസോൺ പാളി. ഈ രണ്ട് കാര്യമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗത്തായിട്ടാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അടുത്തിടെയും ചോദിച്ചൊരു ക്വസ്റ്റ്യാണ്
1: ഓസോൺ ഡേ അല്ലേ?
0: ഓസോൺ ഡേയുമായി ബന്ധപ്പെട്ടൊക്കെ എക്സാമിനൊക്കെ.
1: ഓസോൺ ഡേ സെപ്റ്റംബർ 16 അല്ലേ?
0: ഓസോൺ പാളിയുടെ വരുമ്പോഴത്തേക്കും എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓസോൺ പാളി

0: കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്?
1: സ്ട്രാറ്റോസ്ഫിയർ.
0: സ്ട്രാറ്റോസ്ഫിയർ. അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏറ്റവും കൂടുതൽ പതിക്കുന്നതും ഇതേ സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ്. ജെറ്റ് വിമാനങ്ങൾ, നേരത്തെ നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞ ജെറ്റ് പ്രവാഹമാണ്, കാറ്റാണ്. ഇത് ജെറ്റ് വിമാനം. ജെറ്റ് വിമാനം കടന്നു പോകുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാലും സ്ട്രാറ്റോസ്ഫിയറാണ്. അപ്പോൾ ജെറ്റ് വിമാനം ഇതുവഴി പോകാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വായു അറകളുടെ അസാന്നിധ്യം, എയർ പോക്കറ്റ്സ്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ പേപ്പറിൽ, കടലാസിൽ നമ്മൾ വിമാനം പറത്തുമ്പോഴും കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടെങ്കിലൊക്കെ ദിശ മാറി ചെന്ന് തലകുത്തനെയൊക്കെ ചെന്നൊക്കെ വീഴും. എന്നാൽ കറക്റ്റായിട്ട് ഒരു ഇൻഡോറിലൊക്കെയാണ് നമ്മളിത് കറക്റ്റായിട്ട് ഈ പേപ്പറുള്ള വിമാനം പറത്തുന്നതെങ്കിൽ നല്ലൊരു ഫ്ലോയിൽ പോയിട്ട് പതിയെ പോയി ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ജെറ്റ് വിമാനങ്ങൾ, എയർ പോക്കറ്റ്സ് വായു അറകളുടെ അസാന്നിധ്യത്താൽ സ്ട്രാറ്റോസ്ഫിയറാണ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വായു അറകളുടെ അസാന്നിധ്യത്താൽ ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്ന പാളി ഏതെന്ന് ചോദിച്ചാലും, അല്ലാതെ ജെറ്റ് വിമാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ്. അതുപോലെ തന്നെ ഓസോൺ പാളി കാണപ്പെടുന്നത് ഇവിടെയാണ്, അൾട്രാവയലറ്റ് രശ്മികൾ ഏറ്റവും കൂടുതൽ പതിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു മേഘമുണ്ട്, ഏറ്റവും കൂടുതൽ മേഘമുള്ളത് ട്രോപ്പോസ്ഫിയറിലാണ്, ഏറ്റവും അധികം മേഘം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. പക്ഷേ ഇവിടെ ഒരു മേഘമുണ്ട്, നാക്രിയസ് മേഘം. അതിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മുത്തുകളുടെ അമ്മ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മുത്തുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന നാക്രിയസ് മേഘം സ്ഥിതി ചെയ്യുന്നതും ഇതേ സ്ട്രാറ്റോസ്ഫിയറാണ്. പിന്നെ പലപ്പോഴും ഈ ജെറ്റ് വിമാനം കുട്ടികൾക്കാണെങ്കിൽ കൺഫ്യൂഷൻ വരാറുണ്ട്, എക്സാമിന് ചിലപ്പോൾ വിമാനം എന്ന് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇതുവരെ പി എസ് സി കൂടുതലും ജെറ്റ് വിമാനം തന്നെയാണ് ചോദിക്കുന്നതെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ വിമാനം എന്ന് ചോദിക്കും. അപ്പോൾ കുറേ പേര് ഈ ജെറ്റ് വിമാനം തെറ്റിദ്ധരിക്കാറുണ്ട്. ആ വിമാനം കടന്നു പോകുന്നത് ട്രോപ്പോസ്ഫിയറാണ്, യാത്രാ വിമാനങ്ങൾ. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോഴും എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോകുന്ന യാത്രാ വിമാനങ്ങളെല്ലാം മേഘങ്ങൾക്കിടയിലൂടെ പോകുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിലെ വിൻഡോ വഴി നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്, യാത്രാ വിമാനങ്ങളെല്ലാം പോകുന്നത് ട്രോപ്പോസ്ഫിയറാണ്. അതുകൊണ്ട് വിമാനമെന്ന് മാത്രം ചോദിക്കുമ്പോഴും പലപ്പോഴും ആൻസർ വരേണ്ടത് ട്രോപ്പോസ്ഫിയറാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചിലപ്പോൾ കുട്ടികൾക്ക് തന്നെ ആരെങ്കിലും കൺഫ്യൂഷനായി, ആരെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്തു, എക്സാമിന് ആരെങ്കിലും അപ്പീലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട്, അതായത് വിമാനമെന്ന് മാത്രം ചോദിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ പി എസ് സി ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് ജെറ്റ് വിമാനം തന്നെയാണ്. അപ്പോൾ ജെറ്റ് വിമാനം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറും, എന്നാൽ വിമാനം എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറുമാണ്. അപ്പോൾ ഈ വ്യത്യാസമാണ് പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ യാത്രാ വിമാനം എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറില്ല. അപ്പോൾ വിമാനമെന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറും, ജെറ്റ് വിമാനം എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറുമാണ്. പക്ഷേ പി എസ് സി ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നതെല്ലാം വിമാനം എന്ന് കണ്ടാൽ പോലും അത് സ്ട്രാറ്റോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് തവണ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഇത്രേ ഉള്ളൂ, ജെറ്റ് വിമാനം കടന്നു പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ, യാത്രാ വിമാനം കടന്നു പോകുന്നത് ട്രോപ്പോസ്ഫിയർ. ഇതാണ് വ്യത്യാസം വരുന്നത്.
1: സർ, മിസോസ്ഫിയറിനെ കുറിച്ച് സംസാരിക്കാം.
0: ഓക്കെ, മിസോസ്ഫിയർ വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉൽക്കകളാണ്,
1: മെട്രോയിഡ്സ്.
0: ഉൽക്കകൾ പതിക്കുക എന്നോ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി എന്നെല്ലാം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മിസോസ്ഫിയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് താപനില ഏറ്റവും കുറഞ്ഞ പാളി. നമുക്ക് ഓരോന്നിനും താപനിലയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം ട്രോപ്പോസ്ഫിയറാണെങ്കിൽ ഉയരം കൂടുന്തോറും താപനില കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നോർമൽ ലാപ്സ് ആയിട്ട് ക്രമമായ താപനഷ്ടം നിരക്ക് പറഞ്ഞത്. സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമില്ല, കൂടുന്നുണ്ട്, കൂടുന്നുണ്ട് എങ്കിലും വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ സമതാപമേഖല എന്ന വാക്കാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഉപയോഗിക്കുക, സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ പാളി. അപ്പോൾ ഈ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ സമതാപ മേഖല എന്ന വാക്കാണ് ഉപയോഗിക്കുക, അവിടെ താപനിലയിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ മിസോസ്ഫിയർ വരുമ്പോൾ താപനില തീരെ കുറവാണ്, അത് -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നുണ്ട്. -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നുണ്ട്. ഇനി ഒറ്റ നമ്പറായിട്ട് സ്കൂൾ ടെക്സ്റ്റിനകത്ത് പലയിടത്തും കാണുന്നത് -83 ഡിഗ്രി സെൽഷ്യസ് ആണ്, -83. അപ്പോൾ ഏകദേശം ഒരു 100 -100 അല്ലെങ്കിൽ -80 ഇതിനിടയിലായിരിക്കും താപനില. താപനില ഏറ്റവും കുറഞ്ഞ പാളിയാണ് ഈ കാണുന്ന മിസോസ്ഫിയർ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇത് തന്നെയാണ്, ഉൽക്കകൾ പതിക്കുന്നത് താപനില ഏറ്റവും കുറഞ്ഞ പാളി. ഇവിടെ ഒരു മേഘമുണ്ട്, ഏറ്റവും കൂടുതൽ മേഘം ട്രോപ്പോസ്ഫിയറിലായിരുന്നുവെങ്കിലും തൊട്ടുമുന്നേ വേറൊരു മേഘം കൂടെ പറഞ്ഞു, നാക്രിയസ് മേഘം, മുത്തുകളുടെ അമ്മ, അത് സ്ട്രാറ്റോസ്ഫിയറിലായിരുന്നു. എന്നാൽ മിസോസ്ഫിയറിൽ ഇതുപോലൊരു മേഘമുണ്ട്, നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടുലസിന്റെ മേഘം. നോക്ടുലസിന്റെ ഈ നോക്ടുലസിന്റെ മേഘം കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്, ഇതാണെങ്കിൽ നിശാദീപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മിസോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഉൽക്കാപതനം തന്നെയാണ് ചോദിക്കുക. അപ്പോൾ ആദ്യത്തത് ട്രോപ്പോസ്ഫിയർ, തൊട്ടടുത്ത് സ്ട്രാറ്റോസ്ഫിയർ, അടുത്തത് മിസോസ്ഫിയർ. ഇതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം കഴിഞ്ഞു. അടുത്തതാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളതുമായ പാളി, അതിന് മുകളിലാണ് ഇരിക്കുന്നത്, തെർമോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയറിലാണ് താപനില ഏറ്റവും കൂടിയ പാളി. താപനില ഏറ്റവും കൂടിയ തെർമോസ്ഫിയറിലും താപനില ഏറ്റവും കുറഞ്ഞത് മിസോസ്ഫിയറിലുമാണ്.
1: കൂടിയ തെർമൽ അല്ലേ,
0: അങ്ങനെ തെർമൽ ഓർമ്മിക്കൽ ഉണ്ട്. തെർമോ, താപനില ഏറ്റവും കൂടിയത് തെർമോസ്ഫിയറിലും
1: കുറഞ്ഞത്
0: മിസോസ്ഫിയറിൽ. വലിയ വ്യത്യാസമില്ല, ഏകദേശം കൂടുന്നുവെങ്കിലും വലിയ വ്യത്യാസമില്ലാത്തത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. എന്നാൽ ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ നമ്മുടെ ചുറ്റിലും മുകളിലോട്ട് പോകും തോറും ഹൈ റേഞ്ച് ഏരിയാസ് തണുപ്പ് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. അപ്പം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, മൂന്ന് പാളികൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ലാസ്റ്റ് ഉള്ളത് തെർമോസ്ഫിയർ, താപനില ഏറ്റവും കൂടിയ പാളി. തെർമോസ്ഫിയർ പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്, കാരണം ഇതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, അയണോസ്ഫിയറും എക്സോസ്ഫിയറും. അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്, ഗ്രാവിറ്റി ഫോഴ്സ് ഒക്കെ ഉള്ള ഭാഗമാണ്. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തിന്റെ ഭാഗമാണ്, ഗ്രാവിറ്റി അല്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ അന്തരീക്ഷ ഹിമാലയത്തിന്റെ ഭാഗം അയണോസ്ഫിയർ, ബഹിരാകാശത്തിന്റെ ഭാഗം എക്സോസ്ഫിയർ. അതിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന സംഭവമുണ്ട്. നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ. നമ്മുടെ സാറ്റലൈറ്റ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ പോകുമ്പോൾ എക്സോസ്ഫിയർ എന്നായിരിക്കും ചിന്തിക്കുന്നത്.

0: ഉപയോഗിക്കുക, ബഹിരാകാശത്താണ്, പക്ഷെ അത് മിസോസ്ഫിയറിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ വാർത്താവിനിമയം, നമ്മുടെ എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ ബഹിരാകാശത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ചന്ദ്രയാൻ മംഗൾയാൻ പോലുള്ളതെല്ലാം എക്സോസ്ഫിയറിലോട്ടായിരിക്കും പോകുന്നത്, കാരണം അതാണെങ്കിൽ ഭൂമിയുടെ ചുറ്റും വലം വെച്ചിട്ട് കാര്യമില്ല. അതാണെങ്കിൽ ചന്ദ്രനെ കുറിച്ച് പഠിക്കണം. അതുപോലെ ചന്ദ്രയാനും മംഗൾയാനും ബഹിരാകാശത്തുള്ള എന്തെങ്കിലും വസ്തുവെ കുറിച്ച് പഠിക്കാനുള്ളതെല്ലാം നേരെ എക്സോസ്ഫിയറിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വാർത്താവിനിമയം കാലാവസ്ഥാ പഠനത്തിന് പോലുള്ളതെല്ലാം ബഹിരാകാശത്ത് പോയിട്ട് കാര്യമില്ല, അതായത് മറ്റ് ഗ്രഹങ്ങളുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, അത് ഭൂമിയുടെ ചുറ്റിലും തന്നെ കാണണം. അപ്പൊ അത് ഭൂമിയുടെ ചുറ്റിലും തന്നെ ഒരു പ്രത്യേക സഞ്ചാരപഥത്തിലൂടെ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മുടെ അയണോസ്ഫിയറിലായിരിക്കും കൂടുതലും കാണപ്പെടുക. അപ്പൊ അയണോസ്ഫിയറിനെ ചുറ്റിപ്പറ്റി, അയണോസ്ഫിയറിന്റെ ഭാഗത്ത് വാർത്താവിനിമയത്തിനും കാലാവസ്ഥാ പഠനത്തിനുള്ള കൃത്രിമ ഉപകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാർത്താവിനിമയം സാധ്യമാകുന്ന പാളി ചോദിച്ചാലും അയണോസ്ഫിയറാണ്. ഇതെല്ലാം റേഡിയോ തരംഗങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങൾ കടന്നു പോകുന്ന പാളി ചോദിച്ചു കഴിഞ്ഞാലും അയണോസ്ഫിയറാണ്. അപ്പോൾ കൃത്രിമ ഉപഗ്രഹമായി, അതുപോലെ തന്നെ വാർത്താവിനിമയം, റേഡിയോ തരംഗങ്ങൾ, ഇത് കൂടുതലും ചാർജുള്ള വൈദ്യുത കണങ്ങളുടെ രൂപത്തിലാണ്, അയോണുകളുടെ രൂപത്തിലാണ് കാണുക. അതുകൊണ്ട് അയോൺസ് കാണപ്പെടുന്നതും അയണോസ്ഫിയർ, പേര് തന്നെയുണ്ട് അയോണുകൾ, അയണോസ്ഫിയർ. അപ്പോൾ ഓർമ്മിക്കാൻ എളുപ്പത്തിന് നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് ഏറ്റവും കൂടുതലത് അവിടെയാണ്, വാർത്താവിനിമയവും അവിടെ തന്നെയാണ്, റേഡിയോ തരംഗവും അവിടെയാണ്, അയോണുകൾ കാണപ്പെടുന്നതും അയണോസ്ഫിയറാണ്. അപ്പോൾ അതത്ര ഒരൊറ്റ സെറ്റായിട്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ, വാർത്താവിനിമയം, റേഡിയോ തരംഗങ്ങൾ, അയോണുകൾ കാണപ്പെടുന്നതെല്ലാം അയണോസ്ഫിയർ. ഇതേ ഭാഗത്ത് കാണുന്ന മറ്റൊരു പ്രതിഭാസമുണ്ട്, അറോറ കാഴ്ചകൾ എന്ന് പറയും. ധ്രുവദീപ്തി എന്നാണ് മലയാളം വാക്ക്.
1: അറോറ ബോറിയാലിസ് അല്ലേ?
0: അതാണ്, അറോറ ബോറിയാലിസ് ഉത്തര ധ്രുവത്തിലും അറോറ ഓസ്ട്രേലിയസ് ദക്ഷിണ ധ്രുവത്തിലും കാണപ്പെടും. ഏകദേശം നമ്മുടെ മഴവില്ലിൻ്റെതൊക്കെ പോലെ കളർഫുള്ളായിട്ട് ആകാശത്താണെങ്കിൽ ചിലപ്പോൾ പച്ചയായിരിക്കും കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, ചില സമയങ്ങളിൽ ഒരു വയലറ്റ് കളറായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ തരത്തിൽ ആകാശത്ത് മുഴുവനായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസം, ഒരു കളർഫുള്ളായിട്ടൊരു പ്രതിഭാസമാണ് ഈ അറോറ കാഴ്ചകൾ. മലയാളത്തിൽ തന്നെ ധ്രുവദീപ്തി എന്നാണ് പറയുക, ധ്രുവദീപ്തി. അത് രണ്ടെണ്ണമായിട്ട് നമുക്ക് രണ്ട് ധ്രുവങ്ങളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ ഉത്തര ധ്രുവത്തിൽ വരുന്നതാണെങ്കിൽ അറോറ ബോറിയാലിസ്, ദക്ഷിണ ധ്രുവത്തിൽ വരുന്നത് അറോറ ഓസ്ട്രേലിയസ്. അപ്പോൾ ഇങ്ങനെ ധ്രുവദീപ്തി കാണപ്പെടുന്നത് ഈ അയണോസ്ഫിയറിലാണ്, അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് ഈ അയണോസ്ഫിയർ. ഈ കൃത്രിമോപഗ്രഹങ്ങൾ, വാർത്താവിനിമയം, റേഡിയോ തരംഗങ്ങൾ, അയോണുകൾ എല്ലാം ഉള്ളത് അയണോസ്ഫിയറിലാണ്. അതിന് പുറത്ത് കിടക്കുന്ന പാളിയാണ് എക്സോസ്ഫിയർ, ബഹിരാകാശത്തിന്റെ ഭാഗം. പേര് തന്നെയുണ്ട് എക്സോ, പുറത്തുള്ളത്. അപ്പോൾ ബഹിരാകാശത്തിന്റെ ഭാഗമാണ് എക്സോസ്ഫിയർ. അവിടെ പറയത്തക്ക രീതിയിൽ വലിയ പോയിന്റ്സ് ഒന്നും ചോദിക്കാറില്ല. എന്നാലും ഹൈഡ്രജൻ ഹീലിയത്തിന്റെ ആറ്റങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. ഹൈഡ്രജൻ ഹീലിയത്തിന്റെ ആറ്റങ്ങൾ ഏറ്റവും
1: കൂടുതൽ
0: പ്രപഞ്ചത്തിൽ, അതൊക്കെ ആ ഭാഗത്താണ്. അപ്പോൾ ഇത് എക്സോസ്ഫിയറും ഈ പറയുന്ന അയണോസ്ഫിയറും ഇതിനിടയിലാണ് ഈ അതിർവരമ്പായിട്ട് കാർബൺ രേഖ സ്ഥിതി ചെയ്യുന്നത്, 100 കിലോമീറ്റർ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അന്തരീക്ഷത്തിലെ പാളികളെ ഈ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നാണ് തിരിക്കുന്നത്. ആ തെർമോസ്ഫിയറിനകത്താണ് ഈ അയണോസ്ഫിയറും എക്സോസ്ഫിയറും വരുന്നത്. അപ്പോൾ ഈ 4 പാളികളാണ് മെയിനായിട്ടുള്ളത്. എന്നാൽ ഈ അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 പാളിയെന്നും പറയാം.
1: സർ, ഒരു സ്ഫിയറിനെ കുറിച്ചും കൂടെ കേട്ടിട്ടുണ്ട്, ഹോമോസ്ഫിയർ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: ഹോമോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ രണ്ടെണ്ണമുണ്ട്. അതായത് നമ്മുടെ 90 കിലോമീറ്റർ താഴെ, നമ്മുടെ 100 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും കാർമൻ രേഖ വരും. ഈ 100 കിലോമീറ്ററായി കാർമൻ രേഖയുടെ തൊട്ട് താഴെയായിട്ട് 90 കിലോമീറ്ററിന് താഴോട്ടുള്ള എല്ലാ പ്രദേശങ്ങളെയും ഒരുമിച്ച്, അതായത് നമ്മുടെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് 90 കിലോമീറ്റർ വരെ വിളിക്കുന്ന പേരാണ് ഹോമോസ്ഫിയർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ ഇടപെടലുള്ള, മനുഷ്യനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാളി തന്നെയാണ്. എന്നാൽ അതിന് തൊട്ട് മുകളിൽ, 90 മുകളിൽ കാണപ്പെടുന്ന പാളിയാണ് ഹെറ്ററോസ്ഫിയർ. അപ്പോൾ 90 താഴെ വരുമ്പോൾ ഹോമോസ്ഫിയറും 90 മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഹെറ്ററോസ്ഫിയർ. അതിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വായു, അതായത് നമ്മൾ എയർ സമ്മിശ്രമായി കാണപ്പെടുക, പാളികളായി കാണപ്പെടുക, ലേഴ്സും അതല്ല മിക്സഡ്, ഈ ഒരു രണ്ട് വാക്കാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. അപ്പോൾ ഇതിൽ എവിടെയാണ് എല്ലാം സമ്മിശ്രമായി കൂടിക്കലർന്ന് കാണപ്പെടുന്നത്, എവിടെയാണ് പാളികളായി കാണപ്പെടുന്നത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിലും വായുവാണെങ്കിൽ സമ്മിശ്രമാണ്, ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ എല്ലാ വാതകങ്ങളും സമ്മിശ്രമാണ് ഹോമോസ്ഫിയറിൽ, ഹോമോസ്ഫിയറിൽ. എന്നാൽ ഹെറ്ററോസ്ഫിയർ പോകുമ്പോൾ ലെയേഴ്സ് ആണ്, പാളികളായി കാണപ്പെടുന്നു. ഈ രണ്ട് മേഖലകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പാളികളായിട്ട് വരുന്നത്.
1: സർ, ഓരോ രേഖകളുടെയും ഹൈറ്റും കൂടെ ഒന്ന് വ്യക്തമാക്കിയെങ്കിൽ അത് ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു ഈസിയായ കാര്യമാണ്. ഓക്കെ,
0: ഹൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകീകൃതമായിട്ടുള്ള ഹൈറ്റ് കിട്ടുക അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എസ് സി ആർ ടി ടെക്സ്റ്റാണ്. എസ് സി ആർ ടി ടെക്സ്റ്റ് പ്രധാനമായിട്ടും നമ്മുടെ റാങ്ക് ഫയലിൽ അതൊക്കെ തന്നെയായിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അല്പം വ്യത്യസ്തമായ അളവുകളൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും എക്സാമിനൊക്കെ ഉള്ളത് നോക്കുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം വരും. പക്ഷേ പി എസ് സിക്ക് ആവശ്യമുള്ളത് കൂടുതലും എസ് സി ആർ ടി ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഫയലിനകത്തുള്ള അളവുകൾ നോക്കി കഴിഞ്ഞാൽ സ്കൂൾ ടെക്സ്റ്റിനകത്ത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് യഥാർത്ഥത്തിൽ പറയുന്നത് ശരാശരി 13 ആണ്, ശരാശരി 13 കിലോമീറ്റർ. എന്നാൽ അത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണെങ്കിൽ 18 കിലോമീറ്റർ ഇക്വേറ്ററിൽ. എന്നാൽ പോളാർ റീജിയൻസിൽ ധ്രുവങ്ങൾ വരുമ്പോൾ 7 അല്ലെങ്കിൽ 8 കിലോമീറ്റർ, മിക്കവാറും 7 ആയിരിക്കും കാണുക. അതിന് കാരണം ഇതാണ്, ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ താപനില കൂടും. ഭൂമധ്യരേഖയിൽ താപനില കൂടുതലായതുകൊണ്ട് തന്നെ കുറേ കൂടെ വായുവൊക്കെ വികസിച്ചൊക്കെ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. കുറച്ചുകൂടെ അന്തരീക്ഷത്തിൻ്റെ വ്യാപ്തി കൂടുതലായിരിക്കും ഭൂമധ്യരേഖാ പ്രദേശത്ത്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ വ്യാപ്തി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രോപ്പോസ്ഫിയറിൻ്റെ വ്യാപ്തിയും ആ ഭാഗത്ത് അല്പം കൂടുതലാണ്. അങ്ങനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് 18ഉം എന്നാൽ ധ്രുവങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അത് 7 കിലോമീറ്റർ വരെയൊക്കെ കാണാറുള്ളൂ. അപ്പോൾ ശരാശരി എന്ന രീതിയിൽ ഇതാണെങ്കിൽ 13 കിലോമീറ്ററാണ്. പക്ഷേ ഇതേ സമയത്ത് 20നും പ്രാധാന്യമുണ്ട്. ഈ 18 അല്ലെങ്കിൽ 20, ഏറ്റവും ലാസ്റ്റ്

0: ആയിട്ട് ബി എസ് സിയുടെ ഒരു ആൻസറിൽ 20 ആണ് ആൻസറായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 13 ചിലപ്പോൾ കാണണമെന്നില്ല, 18 ചിലപ്പോൾ കാണണമെന്നില്ല, 20 ആണ് ലാസ്റ്റത്തെ ആൻസർ. അപ്പോൾ പി എസ് സിയുടെ ലാസ്റ്റ് ഉത്തരപ്രകാരം 20 കിലോമീറ്ററാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത്, 20 കിലോമീറ്റർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം 20, സ്ട്രാറ്റോസ്ഫിയർ വരുമ്പോഴത്തേക്കും 50 കിലോമീറ്റർ, മിസോസ്ഫിയർ ആണെങ്കിൽ 80 ആണ്, എന്നാൽ അത് 85 കാണുന്നുണ്ട്, 80 അല്ലെങ്കിൽ 85. ലാസ്റ്റത്തെ തെർമോസ്ഫിയറിൻ്റെ ഭാഗത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും ഇത് 679 ആ ഒരു റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അവിടെ ഏകീകൃതമല്ല, പലപ്പോഴും 480 അല്ലെങ്കിൽ 600 സംതിങ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ട്രോപ്പോസ്ഫിയർ 20, സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ 50, മിസോസ്ഫിയർ ആണെങ്കിൽ 80, തെർമോസ്ഫിയർ ആണെങ്കിൽ 600 പ്ലസ് ഒക്കെ ആയിരിക്കും ശരാശരി കാണുന്നത്.
1: 600
0: കൂടുതലാണ്. എന്തായാലും നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും 20, 50, 80 പോയാൽ മതി. ചിലപ്പോൾ 80 കാണില്ല,
1: 20, 50, 80,
0: ചിലപ്പോൾ 80 കാണില്ല, 85 ആൻസറായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 80, 85 ഇങ്ങനെ അളവിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്
1: സാർ. അപ്പം ഇമ്പോർട്ടൻസ് ആയ കുറച്ച് പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികളെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ആ തെർമോസ്ഫിയറിന് അകത്ത് അയണോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതിന് എല്ലാത്തിൻ്റെ അതിർവരമ്പുകൾ പറയുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയറും ആണെങ്കിൽ സ്ട്രാറ്റോപാസ്, മിസോസ്ഫിയറും തെർമോസ്ഫിയറും മിസോപാസ്, എന്നാൽ അയണോസ്ഫിയറും എക്സോസ്ഫിയറും വരുമ്പോൾ കാർമൻ രേഖ. നമ്മളെല്ലാവരും താമസിക്കുന്നത് അല്ലെങ്കിൽ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതെല്ലാം ട്രോപ്പോസ്ഫിയർ. മേഘത്തിന് താഴെ എന്തുണ്ടോ എല്ലാം ട്രോപ്പോസ്ഫിയറാണ്. മഴ, കാറ്റ്, ഹരിതപ്രവാഹം, ജെറ്റ് പ്രവാഹം, അതുപോലെ തന്നെ ഇടിമിന്നൽ, മൂടൽമഞ്ഞ്, എന്ത് പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാലും ട്രോപ്പോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കുറയുന്നുണ്ട്. നോർമൽ ലാപ്സറൈറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ടനിരക്ക്. ഈ ഭാഗത്താണെങ്കിൽ 1 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ 6.5, ഇല്ല 165 മീറ്റർ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ പാളിയായിരുന്നു സ്ട്രാറ്റോസ്ഫിയർ.
1: അവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
0: ഏറ്റവും പ്രധാന ഓസോൺ പാളിയും അതുപോലെ തന്നെ ജെറ്റ് വിമാനം. വായുവാളുകളുടെ അസാന്നിധ്യത്താൽ ജെറ്റ് വിമാനം കടന്നു പോകുന്നുണ്ട്, ഓസോൺ പാളിയുണ്ട്, അതുകൊണ്ട് തന്നെ അൾട്രാ രശ്മികളുണ്ട്. മുത്തുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന നാക്രിയസ് മേഘം കാണപ്പെടുന്നുണ്ട്. അടുത്ത ഇവിടെ താപനിലയിൽ വലിയ വ്യത്യാസമില്ല, അതുകൊണ്ട് തന്നെ സമതാപമേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ സംയോജന മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണെങ്കിൽ മിസോസ്ഫിയർ. താപനില ഏറ്റവും കുറവാണ്, -83 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. ഇവിടെയാണെങ്കിൽ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു, അല്ലെങ്കിൽ ഉൽക്ക പതനം കൂടുതലുണ്ട്. ഇവിടുത്തെ മേഘത്തിൻ്റെ പേരാണ് നോക്ടിലോസിൻ്റെ മേഘം. ഇതാണെങ്കിൽ നിശാദീപങ്ങൾ എന്നാണ് അറിയപ്പെടുക. അടുത്തത് തെർമോസ്ഫിയർ. താപനില ഏറ്റവും കൂടിയ പാളിയാണ്, രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അയണോസ്ഫിയറും എക്സോസ്ഫിയറും. അയണോസ്ഫിയർ വരുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ടും കൃത്രിമ ഉപഗ്രഹമാണ് മനസ്സിലേക്ക് വരാനുള്ളത്. കൃത്രിമ ഉപഗ്രഹം, വാർത്താവിനിമയം, റേഡിയോ തരംഗങ്ങൾ, അയോണുകൾ അല്ലെങ്കിൽ ചാർജുള്ള വൈദ്യുതകണങ്ങൾ. പിന്നെ അറോറ കാഴ്ച, ധ്രുവദീപ്തി എന്നറിയപ്പെടും. ഉത്തരധ്രുവത്തിലാണെങ്കിൽ അറോറ ബോറിയാലിസും, ദക്ഷിണ ധ്രുവത്തിലാണെങ്കിൽ അറോറ ഓസ്ട്രേലിയസും. അടുത്തതായിട്ട് ബഹിരാകാശത്തിൻ്റെ ഭാഗമായ എക്സോസ്ഫിയർ. പ്രധാനമായിട്ടും ഹൈഡ്രജൻ ഹീലിയത്തിൻ്റെ കാറ്റങ്ങളാണ് കാണപ്പെടുക. പിന്നെ ഹോമോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ. അതാണെങ്കിൽ തൊട്ടു മുന്നേ പറഞ്ഞ അന്തരീക്ഷത്തിൻ്റെ ബഹിരാകാശത്തിൻ്റെ അതിർവരമ്പായ കാർമൻ രേഖ 100 കിലോമീറ്ററാണ്. ആ 100 അല്പ താഴെയായിട്ട്, 90 താഴെയെല്ലാം ഹോമോസ്ഫിയർ, വാതകങ്ങൾ സമ്മിശ്രമായി കാണപ്പെടും. അതിന് മുകളിലാണെങ്കിൽ ഹെറ്ററോസ്ഫിയർ, ലേഴ്സ് ആയിരിക്കും കാണപ്പെടുക. ഹൈറ്റ് വരുമ്പോൾ 20, 50, 80, 80 അല്ലെങ്കിൽ 85, പിന്നെ അത് 480 ഉം 600 പ്ലസ് ഒക്കെ ആയിരിക്കും അവിടെ അളവ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് അളവുകളിൽ SERTക്ക് അകത്ത് നോക്കി കഴിഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 വരുന്നുണ്ട്, എന്നാൽ ധ്രുവങ്ങളിലാണെങ്കിൽ 7, ചിലയിടത്ത് 8 കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശരാശരി എന്ന രീതിയിൽ 13, പക്ഷേ പി എസ് സിക്ക് നമുക്കിപ്പോൾ ആവശ്യമുള്ള തൽക്കാലം 20 ആണ് ആവശ്യമുള്ളത്, ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വസ്തുതകൾ.
1: വളരെ നന്ദി സാർ. നിങ്ങൾ ഇതുവരെ കേട്ടത് അധ്യാപകനായ ജിതിൻ JS അന്തരീക്ഷ പാളികളെക്കുറിച്ച് സംസാരിച്ചത്. ഒപ്പം
2: JJയ്ദേവ്,
1: നിർവഹണം മൃദുൽ ജേക്കബ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: കവരത്തി.
1: സാഹിത്യവേദി
2: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി, സുശീല ദേവി പുനലൂർ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും വി എം എ ലത്തീഫ് എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മാറനല്ലൂർ സുധി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത സായന്തനം.
3: വഴിയോരത്തു കണ്ടു ഞാൻ വാർദ്ധക്യം വളർന്ന

തുന്നിയ കാരുണ്യ തീർത്ഥത്തിൽ ചിതലുകൾ മുക്കി മുക്തനായി മുക്തിയിൽ ചിതറി ചിലമ്പി ചാർദ്ര ഭാവ

0: ഭാരമൊക്കെയും കൈകളിലേറ്റു കായത്തിൽ പൂശി ഞാൻ കാത്തിരിപ്പൂ മരണമേ കാത്തിരിപ്പൂ ഞാൻ കാത്തു കാത്തിരിപ്പു ഞാൻ.
1: ഒരു കവിത കൂടി കേൾക്കാം, ഓമനപ്പൂവ്.

പൂകയ്യാൽ ജപിച്ചിരിക്കാം, അമ്മയെ ജപിച്ചിരിക്കാം, ആഴിപോല വാത്സല്യ വായ്പുണർത്തും.

0: മാറനല്ലൂർ സുധി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി വി എം എ ലത്തീഫ് എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ചില ദിനങ്ങളിൽ അയാൾ.
1: ജേകോബൻ വീടിന്റെ ഉമ്മറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. കിഴക്കോട്ട് തിരിഞ്ഞുള്ള ആ നിൽപ്പിൽ രാവിലെ നടക്കാനിറങ്ങിയവരുടെ തലേനക്കം മതിലിനപ്പുറം കാണാമായിരുന്നു. സൂര്യൻ ശേഷവാവസ്ഥയിലാണ്. വെളിച്ചത്തിന്റെ ചെറുപടലം ഉമ്മറത്ത് വീണുകിടന്നിരുന്നു. ഒരു മുച്ചക്രവണ്ടിയുടെ ഹോൺ ശബ്ദം ചെവിയോർത്ത് ജേകോബൻ തൂണിൽ ചാരി നിന്നു. വെളുപ്പിന് തന്നെ പത്മിനി ഭക്ഷണാവശിഷ്ടങ്ങൾ നിറഞ്ഞ ബക്കറ്റ് ഗേറ്റിനരികിൽ കൊണ്ടുവച്ചിരുന്നു. ഭാര്യയുടെ കൃത്യനിഷ്ഠയിൽ ജേകോബന് എതിരഭിപ്രായമില്ല. അവൾ രാവിലെ ആഹാരം തയ്യാറാക്കുകയും വിനായകന്റെ മുച്ചക്രവണ്ടിയിലേക്കുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ബക്കറ്റിലാക്കി മുൻവശത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു. പത്മിനിയുടെ ദൈനംദിന കൃത്യങ്ങളിൽ പെട്ട ഒന്ന്. നീണ്ട ഹോൺ ശബ്ദം അകലെ നിന്ന് കേട്ടപ്പോൾ ജേകോബൻ പോക്കറ്റിൽ നിന്ന് 300 നോട്ടുകൾ പുറത്തെടുത്തു. മുച്ചക്രവണ്ടി ഗേറ്റിനരികിൽ ഇരമ്പമുണ്ടാക്കി കിതച്ചു. വണ്ടിയുടെ ഡോർ തുറക്കുകയും അടക്കുകയും ചെയ്തുകൊണ്ട് വിനായകൻ ഗേറ്റ് തുറന്നു. ജേകോബനെ കണ്ട് വെളുക്കച്ചിരിച്ചു. വിനായകന്റെ കറുത്ത മുഖത്ത് അത് മറ്റൊരു ദൃശ്യം രചിച്ചു. വിനായകൻ ബക്കറ്റ് പൊക്കിയെടുത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ മുച്ചക്രവണ്ടിയിലെ വലിയ ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചു. തിരിയെ ബക്കറ്റുമായി എത്തി നിലത്ത് സ്ഥാപിച്ചു. എന്തോ പ്രതീക്ഷിച്ചതുപോലെ നിൽക്കുമ്പോൾ ജേകോബൻ തിരക്കിട്ട് അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചിരുന്ന 100 നോട്ടുകൾ വിനായകന് നേരെ നീട്ടി. സന്തോഷം സാറേ, വിഷുപ്പങ്ക് ആദ്യം തരുന്നത് സാറാ. വിനായകന്റെ മുഖം വികസിക്കുന്നത് കണ്ട് ജേകോബന് തൃപ്തിയായി. സൂര്യൻ അപ്പോൾ ശേഷവാവസ്ഥയെ വിട്ടുകഴിഞ്ഞിരുന്നു. വിനായകന് അധിക നേരം തങ്ങാനാവില്ല. വണ്ടി ഓടിക്കുകയും പല വീടുകൾ താണ്ടുകയും ചെയ്യണം. അടുത്ത നിമിഷം തന്നെ അവൻ വണ്ടിക്കകത്തായി. ഇരമ്പലോടെ ഹോൺ മുഴക്കി വണ്ടി അകന്നുപോയി. ജേകോബൻ ആശ്വാസത്തോടെ ചവിട്ടുപടികൾ കയറുമ്പോൾ പത്മിനി ഒട്ടും പ്രസന്നമില്ലാത്ത മുഖത്തോടെ മുമ്പിൽ വന്നു നിന്നു. എന്തിനാ അത്രയും രൂപ കൊടുത്തത്? 100 കൊടുത്താൽ പോരായിരുന്നോ? തികച്ചും അസഹിഷ്ണുതയോടെ പത്മിനി പറഞ്ഞപ്പോൾ ജേകോബൻ വിശദീകരണത്തിനൊരുങ്ങി. നമ്മുടെയൊക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നവരല്ലേ പത്മിനി? കൊല്ലത്തിലൊരിക്കൽ കൊടുക്കുന്ന പങ്ക് കുറയ്ക്കണോ? കൊല്ലത്തിലൊരിക്കൽ മാത്രമോ? ഇതാ പറയുന്നത് നിങ്ങളൊരു പാവമാണെന്ന്. ബാക്കിയുള്ള വീട്ടുകാരൊക്കെ ചിലപ്പോൾ 50 കൊടുക്കണത്, ചിലപ്പോൾ കൊടുത്തില്ലെന്ന് വരും. മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമുണ്ടോ പത്മിനി? നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക, അത്രല്ലേ ഉള്ളൂ. സൂക്ഷിച്ചാൽ കൊള്ളാം. ഇവിടെ പല കാര്യങ്ങളുമുണ്ട്. എല്ലാത്തിനും കാശാ വേണ്ടത്, അത് ഓർമ്മ വേണം. ഭാര്യ ചവിട്ടിക്കുതിച്ച് അകത്തേക്ക് പോകുന്നത് ജേകോബൻ നിസ്സഹായനായി നോക്കി നിന്നു. പത്മിനിയുടെ കണക്കിൽ വിനായകന് കൊടുക്കേണ്ടിയിരുന്നത് 100 താൻ 300 കൊടുത്തു. അത് കൂടിപ്പോയോ? ഏയ്, വർഷത്തിലൊരിക്കലല്ലേ? അല്ലല്ലോ, ക്രിസ്മസിന് താൻ കൊടുക്കും. ബക്രീദിനും ന്യൂഇയറിനും ഓണത്തിനും ഇതൊക്കെ അനാവശ്യ ദാനങ്ങളാണോ? ചിന്തകൾ നിഴൽ ചിത്രം പോലെ മനസ്സിൽ തെളിഞ്ഞപ്പോൾ ജേകോബൻ അല്പനേരം ഉമ്മറത്ത് തന്നെ നിന്നു. പിന്നെ അകത്തേക്ക് കയറി. അകത്ത് പത്മിനി മറ്റൊരു മൂഡിലായിരുന്നു. ഡൈനിങ് റൂമിലെ കസേരയിലിരുന്ന് മകനുമായി വീഡിയോ കോൾ നടത്തുന്നു. അതിൻ്റെ ഹരത്തിലാണവൾ. ബാംഗ്ലൂരിലെ അവൻ്റെ പഠനം കഴിയാറായിരിക്കുന്നു. ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൂടെ ഒരു ജോലിയും അവന് കിട്ടിയേക്കും. ഒരു പാത അവൻ വെട്ടിത്തെളിക്കട്ടെ. ജേകോബൻ ആലോചനയോടെ നടന്നു. ദാ നിഖില, അവൻ ടൂറിന് പോകുന്നെന്ന്. ഇവിടെ വന്ന് കാണുന്നുണ്ടോ? പത്മിനി മുഖം തിരിക്കാതെ വിളിച്ചു പറയുമ്പോൾ ജേകോബൻ മുറിക്കകത്ത് കയറിക്കഴിഞ്ഞിരുന്നു. നീ സംസാരിച്ചോ, അയാൾ അകത്ത് കടന്ന് ശബ്ദിച്ചു. അടുത്ത ദിവസം സായന നേരത്ത് വർഗീസാശാനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പ്രത്യേക വിവരമറിയിക്കാൻ ഉണ്ടെന്ന മുഖവരിയാണ് ജേകോബൻ നേരിട്ടത്. വായനശാലയുടെ പിറകിലെ ചായക്കടയുടെ സമീപത്തായിരുന്നു അപ്പോൾ രണ്ടുപേരും. ഒരു ചായ അകത്തേക്ക് ചെലുത്തിയിട്ട് ബാക്കി പറഞ്ഞാലോ? വർഗീസാശാൻ കണ്ണുകൾ പയ്യെറുക്കി ഒരു ചെറുചിരി മുഖത്തു വരുത്തി. അവർ കടയിൽ കയറി. 2 ചായ വരുത്തി. ഇരുവരും ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് ചായയുടെ കടുപ്പവും ചൂടും ആസ്വദിച്ചു. മറ്റൊന്നുമല്ല ജേകോബ, നിങ്ങളുടെ വീടിനപ്പുറത്തുള്ള സുരാജിന്റെ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നോട് സുരാജ് പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ കുടുംബത്തിന്റെ കാര്യം വലിയ കഷ്ടമാ, നിവൃത്തിയില്ലാതെ വിൽക്ക. ജേകോബൻ വിസ്മയിച്ചു. ഇന്നലെയും താൻ സുരാജിനെ കണ്ടിരുന്നതാണ്. അയാൾ ഒന്നും തന്നെ തന്നോട് പറഞ്ഞില്ല. മാർക്കറ്റിലെ ചെറിയ ബഹളങ്ങൾക്കിടയിൽ അയാൾ തന്നെ കണ്ടുവന്നു വരുത്തി എങ്ങോ മറഞ്ഞു. ഏതായാലും റേറ്റ് എത്രയാണെന്നറിയണം. വർഗീസാശാനെ എത്രയാ സെന്റിന്? 800,000 കിട്ടണം. തൊട്ടപ്പുറത്തെ സ്ഥലം പോയത് 7.5. ജേകോബൻ മനസ്സിൽ പരതി. സ്ഥലം വേണമെന്ന് പറഞ്ഞ പരിചയക്കാർ ആരെങ്കിലും

ഉണ്ടോ? ഓർമ്മയിൽ ആരും തെളിഞ്ഞു വന്നില്ല. ജേക്കോബിന്റെ ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ പറഞ്ഞോ, എന്നെ കണ്ടാൽ മതി. ഇരുവരും പിരിയുമ്പോൾ സന്ധ്യയുടെ മുഖം ഭൂമിയിൽ ചുവന്നു നിൽക്കുന്നുണ്ടായിരുന്നു. മരക്കൂട്ടങ്ങളിലെ ചില്ലകളിൽ ചിറകടിച്ച് കലപില കൂട്ടുന്ന കിളികൾ, തെരുവിൽ വാഹനങ്ങളുടെ തിരക്ക്, വഴിയോര കച്ചവടക്കാരുടെ വിളികൾക്കിടയിൽ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു നിൽക്കുന്ന തലനരച്ച കാരണവന്മാർ. ജേക്കോബൻ വീട്ടിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ ചിന്തയിലേക്ക് തെന്നി വീണത് കഴിഞ്ഞൊരു ദിവസം സുഹൃത്ത് ശശിധരൻ പറഞ്ഞ വാചകങ്ങളാണ്. ജേക്കോബ, 10 സെന്റ് സ്ഥലം വേണം. ബ്രോക്കർമാരുടെ ഇടപാടുകളില്ലാതെ വേണം. പാർട്ടിയോട് നേരിട്ട് സംസാരിച്ചാൽ ബ്രോക്കർ ഫീസ് ഒഴിവാക്കാമല്ലോ. പരിചയക്കാരുടെയോ ബന്ധുക്കളുടെയോ ഭൂമി ഉണ്ടെങ്കിൽ പറയണം. വീട്ടിൽ കടന്നയുടനെ ജേക്കോബൻ സ്റ്റെയർ റൂമിൽ ചെന്ന് ജനൽ തുറന്നിട്ടു. അല്പം ദൂരെയായി. മുളങ്കൂട്ടം നിൽക്കുന്നിടം പുല്ലു നിറഞ്ഞ ഭൂമിയാണ്. പഴയ ഒറ്റനില വീടും മാവും പ്ലാവും ഇടകലരുന്ന പച്ചപ്പുണ്ട്. സുരാജിന് സ്വന്തമെന്ന് പറയാവുന്ന സ്വത്ത്. ജേക്കോബൻ ആലോചിച്ചു നോക്കി. ശശിധരന് ആവശ്യമെന്ന് തോന്നുന്ന സ്ഥലമാണോ അത്? സുരാജിന്റെ ഫോൺ നമ്പറുണ്ട്. ശശിധരൻ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതല്ലേ നല്ലത്? ഒരു വട്ടം കൂടിയുള്ള ചിന്തയിലേക്ക് അയാൾ പോയില്ല. ശശിധരന്റെ നമ്പർ മൊബൈൽ തൊട്ടു. ഹലോ. കാത്തു നിൽക്കേണ്ടി വന്നില്ല. ശശിധരന്റെ ശബ്ദം. ഹലോ ശശിധര, ഞാൻ വിളിച്ചത് ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറയാനാണ്. സ്ഥലമുടമയോട് നേരിട്ട് ബന്ധപ്പെടണമെന്നല്ല പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഒരു പഴയ വീടും സ്ഥലവുമുണ്ട്. സുരാജ് എന്നൊരാളുടേതാണ്. ഞാൻ നമ്പർ തരാം. നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചോളൂ. ജനലിന് വെളിയിൽ ഇരുട്ട് കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. വൃക്ഷങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി വീട്ടുവെളിച്ചങ്ങൾ. നേരിയ കാറ്റിലാടുന്ന മരങ്ങൾ വെളിച്ചത്തെ മറക്കുകയും തെളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തുടക്കമിട്ടു. വർഗീസാശാൻ എങ്ങോട്ടാ? നരകത്തിലേക്ക്. അപ്രതീക്ഷിതമായിരുന്നു ആ പ്രതികരണം. ജേക്കോബൻ അമ്പരന്ന് തന്നേക്കാൾ പ്രായം കൂടിയ ആ സുഹൃത്തിനെ നോക്കി. ഇങ്ങനെ ചതിവ് കാണിക്കരുത് ജേക്കോബ. സുരാജിന്റെ സ്ഥലത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്കല്ലേ പറഞ്ഞുവിടേണ്ടത്? അവർക്ക് സുരാജിന്റെ ഫോൺ നമ്പർ കൊടുത്തതെന്തിനി? ജേക്കോബൻ ഒന്ന് ഞെട്ടി. അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നല്ലോ, അതൊട്ടും ഓർമ്മിച്ചില്ല. ശശിധരനെ സഹായിക്കാൻ ചെയ്തതാണ്. ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ വർഗീസ് ആശാന് ഒരു റോൾ ഉണ്ടായിരുന്നു. എത്രയോ ഇടപാടുകളുടെ നടുവിൽ ആശാൻ നിൽക്കുമ്പോൾ ഒരു മറുപടിയുമില്ലാതെ വഴിയിൽ നിൽക്കുമ്പോൾ ഇടതടവില്ലാതെ പായുന്ന വാഹനങ്ങളിലൊന്നിൽ വേഗം കയറി പറ്റിയാലെന്ന് ജേക്കോബൻ ആശിച്ചുപോയി. പ്രപഞ്ചത്തിന് വെളിച്ചം നൽകിക്കൊണ്ടിരുന്ന സൂര്യൻ അപ്രത്യക്ഷമായി കഴിഞ്ഞു. അവശേഷിച്ച പകൽ വെട്ടത്തിൽ തന്നെ മറികടന്നു പോകുന്ന വർഗീസ് ആശാന്റെ വെറുപ്പ് നിറഞ്ഞ സ്വരം കേട്ടു. സുരാജിന് കുറച്ച് നിറിവുണ്ട്. ഞാൻ മുഖേനയെ കച്ചവടം നടത്തുകയുള്ളൂ എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ജേക്കോബൻ തളർന്നു നിന്നു. ഒന്നും ഓർത്തിരുന്നില്ല. ദൂരെയായിരിക്കുന്നു വർഗീസ് ആശാൻ. അടുത്ത കവല തിരിഞ്ഞ് കിഴക്കോട്ട് അയാൾ ചുവടുകൾ വെച്ചു കഴിഞ്ഞിരുന്നു. ജേക്കോബന് എന്തോ ഒരു നഷ്ടബോധം തോന്നി. അടുത്ത ഒരു സുഹൃത്ത് തൻ്റെ ഒരു പിഴവ് കൊണ്ട് അകന്നു പോകുന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് ജേക്കോബൻ ആലോചിച്ചു നോക്കി. അതെ, ഈയിടെയായി തൻ്റെ പ്രവൃത്തികൾക്ക് വിപരീത ഫലങ്ങളുണ്ടാകുന്നു. നേരായ വഴി സ്വീകരിക്കുന്നത് കൊണ്ടാണോ? എന്തോ ചുഴികളും വളവുകളും നിഴലുകളുമൊന്നും കാണാനാവാത്ത വിധം കാഴ്ചപ്പാടുകൾ മറ്റൊന്നായതാണോ? ജേക്കോബന് മുമ്പോട്ട് നടക്കാൻ തോന്നിയില്ല. വഴിയോരത്ത് ഓട്ടോറിക്ഷകൾ നിരയായി കിടക്കുന്നു. അയാൾ നിരയിലെ ആദ്യത്തെ ഓട്ടോറിക്ഷയിൽ കയറി. ഡ്രൈവർ പരിചിതനാണ്. ലക്ഷ്യം പറയേണ്ടി വന്നില്ല. ഓട്ടോറിക്ഷ ഇരച്ചു. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് വെയിൽ കനക്കുന്നതും നോക്കിയിരിക്കുകയായിരുന്നു. ഞായറാഴ്ചകളിൽ പത്മിനി ഏതെങ്കിലും ജോലി ഏൽപ്പിക്കാറുള്ളതാണ്. ജനലുകൾ തുടക്കുകയോ പിന്നാമ്പുറത്ത് വളർന്ന പുല്ലുകൾ പറിച്ചു കളയുകയോ അങ്ങനെ എന്തെങ്കിലും. ജേക്കോബൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നുമുണ്ടായില്ല. പത്മിനി വീടിനകം അടിച്ചുവാരി തറ തുടച്ചു. വസ്ത്രങ്ങൾ കഴുകിയെടുത്ത് ടെറസിൽ കൊണ്ടുപോയി അഴയിൽ തൂക്കി. ജേക്കോബൻ എല്ലാ ജോലികളിൽ നിന്നും മുക്തനായിരുന്നു. എങ്കിലും പിറ്റേന്ന് ഓഫീസിൽ പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ അയാൾ ഇസ്ത്രിയിട്ട് സൂക്ഷിച്ചു. വൈകുന്നേരമായപ്പോൾ ആകാശം ഇരുണ്ട് മഴ വർഷിച്ചു. വേനലിലെ മഴയാണ്. ശക്തിയായ ഇടിവെട്ട് അയാളിൽ ആശങ്ക ജനിപ്പിച്ചു. പത്രത്തിൽ ഇന്ന് കണ്ട വാർത്തകളിൽ ഒന്ന് മിന്നലേറ്റ് മരിച്ച ചെത്തു തൊഴിലാളിയെക്കുറിച്ചായിരുന്നു. ജേക്കോബൻ ജനലുകൾ അടച്ചു. മഴ നന്നായി കാണാൻ അയാൾ ഗോവണി കയറി. എങ്ങോട്ടായി പോകുന്നേ? ചാറ്റലടിക്കുന്നുണ്ട്. നല്ല മിന്നലുണ്ട്. ബാൽക്കണിയിൽ അധിക നേരമൊന്നും നിൽക്കണ്ട. പത്മിനി അവൾക്കർഹതപ്പെട്ട അധികാരമെടുക്കുകയാണ്. അയാൾക്കറിയാം തൻ്റെ ഭാര്യ അധിക പ്രസംഗമൊന്നും നടത്താറില്ല. ആവശ്യമായത് തന്നെയാണ് പലപ്പോഴും അവൾ വാക്കുകളിലൂടെ കൈമാറ്റം ചെയ്യുന്നത്. മുന്നിലേക്ക് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാവാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങാതെ അയാൾ മഴയെ നോക്കി നിന്നു. ശക്തമായ മഴ. മഴക്കിടയിലൂടെ പാറി നടക്കുന്ന കാറ്റ്. ദൂരെ വൃക്ഷങ്ങളുടെ തലയനക്കം. നാളെ ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ മഴയെ കണ്ടേക്കാം. പുതുമണ്ണിൻ്റെ മണം മൂക്കിലേക്ക് നുഴഞ്ഞു കയറി.

0: ഇപ്പോൾ ജേകോബൻ ബാല്യകാലത്തിലേക്ക് ഇടറി വീണു. ഒരു ഗ്രാമത്തിൻ്റെ വിശാലതയും തോടും വയലും മാമ്പഴവുമൊക്കെ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒന്ന് മറ്റൊന്നിനെ ഉണർത്തുന്നു എന്നാണോ സാരം? ഇങ്ങോട്ട് പോരും മാഷേ, ഇടി കനക്കുന്നുണ്ട്, മഴ താഴെ നിന്നാലും കാണാലോ. പത്മിനിയുടെ സ്വരം മഴവർഷത്തിനിടയിൽ അയാൾ വേർതിരിച്ചെടുത്തു. അയാൾക്ക് ചിരി വന്നു. മഴ കാണാനാണ് താൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഹാവു നല്ല കുളിർമ. തണുപ്പ് അകത്തേക്ക് ഊളിയിട്ടുകൊണ്ടിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ നിന്ന ശേഷം അയാൾ താഴേക്ക് പോന്നു. തണുത്ത ഒരു രാത്രി കടന്നുപോയി. പിറ്റേന്ന് അയാൾ ഓഫീസിലെത്തി. ഹാജർ പുസ്തകത്തിൽ ഒപ്പിട്ടു. സീറ്റിലിരുന്നു. കമ്പ്യൂട്ടർ ഓണാക്കി. മേശപ്പുറത്തിരുന്ന ഫയലുകൾ ഒതുക്കി മാറ്റിവെച്ചു. ഓഫീസ് ഹാളിലേക്ക് അയാൾ നോക്കി. ഹാജരായ ജീവനക്കാരെ വ്യക്തമായി അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓഫീസിനകം പുതുക്കി പുതിയ മറകൾ തീർത്തത് കാരണം ചില സഹപ്രവർത്തകർ കൂട്ടിലായതുപോലെയായി. മുമ്പിലെ ജനലിനപ്പുറം കൊന്നമരത്തിൻ്റെ മഞ്ഞപ്പൂക്കൾ കാറ്റിൽ ചലിക്കുന്നു. ഓഫീസറുടെ വിളിയുള്ളതായി ലാസ്റ്റ് ഗ്രേഡ് ശിവദാസൻ വന്ന് പറഞ്ഞപ്പോൾ ജേകോബൻ എഴുന്നേറ്റു. ടൈപ്പിസ്റ്റ് എൽസമ്മ ഒരു വാരിക വായിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയോ? എൽസമ്മക്ക് ഇഷ്ടമുള്ള വിഷയമിട്ട് ജേകോബൻ കുശലാന്വേഷണം നടത്തി. ഇല്ല, ഒരാഴ്ച കൂടിയുണ്ട്. രസകരമായ എന്തോ ഒന്ന് കണ്ണിൽ പെട്ടതുപോലെ എൽസമ്മ വീണ്ടും വാരികയിലേക്ക് മുഖം തിരിച്ചു. ജേകോബൻ ഓഫീസറുടെ മുറിയിൽ കടന്നു. ഫയലിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഓഫീസർ വത്സ കുര്യൻ. മുഖത്ത് വെച്ച കണ്ണട അവർക്ക് പ്രൗഢ പരിവേഷം നൽകി. ഫയലിൽ കുറിച്ചുകൊണ്ടിരുന്ന വത്സ കുര്യൻ മുഖമുയർത്തി. മേശപ്പുറത്ത് ഘടിപ്പിച്ച ഗ്ലാസിന് കീഴിലെ ഭൂപടത്തിൽ നിന്ന് നോട്ടം പിൻവലിച്ച് ജേകോബൻ ഓഫീസറെ നോക്കി. ആ ജേകോബൻ നാളെ വർക്ക് നോക്കാൻ പോകണം. കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. വണ്ടി ഓടിക്കാൻ വാസു നാളെ ഉണ്ടാകണം. പുള്ളി ലീവിലാകാതെയും നോക്കണം. ഓഫീസറുടെ നിർദ്ദേശത്തിനൊടുവിൽ ജേകോബൻ ശരി സാർ എന്നുരുവിടുകയും ചെയ്തു. ഓഫീസറുടെ കൈ ടെലിഫോണിലേക്ക് നീണ്ടു. ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അവർ അന്വേഷിച്ചു. എൽസമ്മ വന്നിട്ടുണ്ടോ? അവർ ഏത് വർക്കാണോ ചെയ്യുന്നത്? വന്നിട്ടുണ്ട്. ഓഫീസിൽ ആദ്യമെത്തിയത് എൽസമ്മയാണ്. സീറ്റിലുണ്ട്. ഏതോ വാരിക വായിച്ചുകൊണ്ടിരിക്കുക. ഓഫീസറുടെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. ശരി, ജേകോബൻ പൊയ്ക്കോ. സെക്ഷനിൽ തിരികെ എത്തി സീറ്റിൽ അമർന്ന് അയാൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ വിരൽ ചലിപ്പിച്ചു. വർക്കിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ തെളിയിക്കണം. വാസുവിനെ തേടിപ്പിടിച്ച് നാളത്തെ ഡ്യൂട്ടിയുടെ കാര്യം അറിയിക്കണമല്ലോ എന്നോർത്ത് അയാൾ ആലോചനയിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ എൽസമ്മ ചുവന്ന മുഖത്തോടെ ജേകോബൻ്റെ അരികിലെത്തി. ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു. എന്താ എൽസമ്മേ, ടേപ്പ് ചെയ്യാനുള്ളതൊന്നും ആയിട്ടില്ല. നാളെ ഒരു ടൂറുണ്ട്, വർക്ക് നോക്കണം. ജേകോബൻ സരളമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ എൽസമ്മയുടെ ക്ഷോഭം നിറഞ്ഞ സ്വരം. സാർ എന്തിനാ പാര പണിയുന്നത്? ഞാൻ വാരിക വായിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വത്സ മാഡത്തിനോട് കയറി പറഞ്ഞല്ലോ. സാറിന് എന്ത് നേട്ടം കിട്ടാനാ? ജേകോബൻ സ്തംഭിച്ചിരുന്നു പോയി. ഏതു നേരവും ചിരി പൊഴിക്കാനറിയുന്ന എൽസമ്മയുടെ ചുവന്ന മുഖം കണ്ട് അയാൾ വല്ലാതായി. ഇതൊന്നും ഞാൻ ഓർത്തതേയില്ല എൽസമ്മേ. ഒരു വസ്തുത പറഞ്ഞുവെന്നേയുള്ളൂ. ഒരു സത്യാവസ്ഥയുടെ നിസ്സാരത്വമേ അതിനുള്ളൂ. എൽസമ്മ ഇപ്പോൾ എന്തെടുക്കുവാന്ന് ചോദിച്ചപ്പോൾ തമാശ രൂപേണ മറുപടി പറഞ്ഞതാ. മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. സാറിന് അങ്ങനെ പറയാം. മാഡം അത് നിസ്സാരമാക്കിയിട്ടില്ല. മെമ്മോ തരേണ്ടതാണെന്നും പറഞ്ഞ് എന്നോട് കയർത്തു. ഇങ്ങനെയൊരു സീനുണ്ടായത് സാർ കാരണമാ. ജേകോബൻ ധർമ്മസങ്കടത്തിലായി. ഇത്രയും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അയഞ്ഞ പ്രകൃതക്കാരിയാണ് ഓഫീസർ. എന്തും തുറന്നു പറയാം. ജീവനക്കാരോട് അനുഭാവമുള്ള ഒരു മേലധികാരി. പക്ഷേ ഇപ്പോൾ ഒരു മെമ്മോ ഭീഷണിയിലേക്കെത്തുമെന്ന് ആരു കരുതി? ജേകോബൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കെ പരിഭവിച്ച മുഖഭാവത്തോടെ എൽസമ്മ സീറ്റിലേക്ക് മടങ്ങി. അയാളുടെ വർക്ക് തടസ്സപ്പെട്ടു. ജീവിതം സരളമായി ആഘോഷിക്കുന്നതിന് എവിടെയൊക്കെയോ പ്രതിബന്ധങ്ങളുണ്ടെന്ന് അയാൾക്ക് തോന്നി. പല കണ്ണുകളിലൂടെ മറ്റു പലതും വീക്ഷിക്കുന്നവർ പലയിടത്തുമുള്ളപ്പോൾ ജേകോബൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചുരമാന്തി. അയാൾക്ക് ഏകാന്തത അനുഭവപ്പെട്ടു. മാളങ്ങളിലാണ് സഹപ്രവർത്തകർ. എഴുന്നേറ്റ് എത്തി നോക്കിയാൽ മാത്രം ദൃശ്യമാകുന്നവർ. എൽസമ്മയ്ക്ക് ശേഷം ജേകോബൻ്റെ അടുത്തേക്ക് ആരും എത്തിയില്ല. സാർ എന്തിനാ ഇങ്ങനെയൊരു പാര പണിതെന്ന് അന്വേഷിച്ചുകൊണ്ട്? ഇല്ല, എൽസമ്മ ചുറ്റും പരത്തിയിട്ടില്ല. അവർ കഥയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ജേകോബൻ തികച്ചും വിഷണ്ണനായി സീറ്റിൽ ചാരിയിരുന്നു. അയാൾ അപ്പോൾ ആലോചിച്ചത് ജോത്സ്യൻ രാമക്കുറുപ്പിനെ കുറിച്ചായിരുന്നു. അങ്ങേരെ ഒന്ന് കണ്ടാലോ തൻ്റെ നാപ്പഴയുടെ ആഴം എത്രത്തോളമാണെന്നറിയാം. ഒരു ഒഴിവു ദിവസം കണ്ടെത്തണം. അയാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കെ വേനലിൻ്റെ ഊഷരതയിൽ നിന്ന് ഒരു കാറ്റ് ജനൽ കടന്നെത്തി. എന്നിട്ടും അയാളുടെ നെറ്റി പതിവില്ലാതെ വിയർത്തിരുന്നു.
1: ചില ദിനങ്ങളിൽ അയാൾ VMA ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി

കാണാതെ എൻ നെഞ്ചിൽ പൊട്ടിപ്പിളർന്നു പോയാകൃത്തടവും. കത്തുന്ന ദീപന്ത ജ്വാലയിൽ നിന്നൊരു നെടുവീ

അടിയേറ്റു മൊഴിയേറ്റു വ്രണിതമാം ഹൃത്തിനെ വാരിപ്പുണർന്നതും ആർക്കുവേണ്ടി കതിരും പതിരും തിരിയുവാനാ.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലെത്തി. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് അദ്ദേഹം കൈമാറി. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. വയനാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പരിശോധന ആവശ്യമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. കള്ളാടി മണ്ണിടിച്ചിൽ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണാതായവരെ കണ്ടെത്തുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും അതിനുശേഷം അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുമുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായത്തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റെസിഡന്റ് മെത്രാപൊലീത്തയും യൂറോപ്പ് ഭദ്രാസനാധിപനും സഭയുടെ മീഡിയ സെൽ ചെയർമാനുമായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ദേശീയ മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് പ്രത്യേക ദിനാചരണ പരിപാടികൾ നടന്നു. എറണാകുളം ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ

0: നടന്ന ദേശീയ മത്സ്യകർഷക ദിനാചരണ പരിപാടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാതല പരിപാടി പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വി കുഞ്ഞികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പൊതുവിഭാഗം കാർഡ് ഉടമകൾക്ക് ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04872360046. നമ്പർ ആവർത്തിക്കാം, 04872360046. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ ഉത്തരമേഖലയിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 23 ITIകളിലെ വിവിധ ട്രേഡറുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, പ്ലംബർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, സർവേയർ തുടങ്ങി വിവിധ മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ഡ്രൈവർക്കും മെക്കാനിക് കോഴ്സിന് 18 മറ്റു കോഴ്സുകൾക്ക് 14 തികഞ്ഞിരിക്കണം. ആകെ സീറ്റുകളുടെ എണ്ണം 80% പട്ടികജാതി വിഭാഗത്തിനും 10% പട്ടികവർഗ വിഭാഗത്തിനും 10% മറ്റു വിഭാഗങ്ങൾക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് SCDD.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ITI അഡ്മിഷൻ 2026 ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷകരുടെ പ്രായം, യോഗ്യത, കോഴ്സിൻ്റെ കാലാവധി, സീറ്റുകളുടെ എണ്ണം എന്നിവ ഡയറക്ടർ ഓഫ് ജനറൽ ട്രെയിനിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന് വിധേയമാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മാള അഷ്ടമിശറിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന 2 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. 10 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. GCA.polyadmission.org എന്ന പോർട്ടലിലൂടെ ഈ മാസം 12 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ ഫീസ് 100 രൂപ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 50 രൂപ. പ്രായപരിധിയില്ല. 10 ലഭിച്ച ഗ്രേഡ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവേശനം നൽകുന്നത്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര, സംസ്ഥാന സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ജോലി സാധ്യതകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04802892619. നമ്പർ ഒരിക്കൽ കൂടി, 04802892619. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സെറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 14 പാണഞ്ചേരി പഞ്ചായത്തിലും 16 ഇടവിലെങ്കിലും 21 കൈപ്പറമ്പ് പഞ്ചായത്തിലുമാണ് സെറ്റിംഗ് നടത്തുക. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 13, 14, 20 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. തൃത്തല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് തുക ഇതുവരെ കൈപ്പറ്റാത്തവർ ഈ മാസം 15 കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. നിശ്ചിത തീയതിക്കുള്ളിൽ കൈപ്പറ്റാത്ത തുക സർക്കാരിലേക്ക് അടവാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04662270355. നമ്പർ ഒരിക്കൽ കൂടി, 04662270355. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
4: അക്ഷര കേരളം
3: ഈ പരിപാടിയുടെ

പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: For upcoming monsoon session, railway approves covers deployment on 680 route kilometers of Northern Railway to enhance safety and operational efficiency. In football, Spain to face Belgium in the second quarterfinal of FIFA World Cup tonight. And in Wimbledon tennis, Alexander Zverev of Germany storms into the men's singles final, beating British wildcard Arthur Ferry. And that is all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി. അവലോകനം ചെയ്യുന്നത് അധ്യാപിക രഞ്ജിനി ബി എസ്.
3: പത്താം ക്ലാസ്സിൽ വൻ വിജയം കരസ്ഥമാക്കി പ്ലസ് വൺ സയൻസ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും സയൻസ് സ്ട്രീമിലെ ബയോളജി വിഷയം പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടി ആ ഒരു മൈൻഡ് സെറ്റോടുകൂടിയായിരിക്കും ഹയർ സെക്കൻഡറിയിലോട്ട് കടക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് വ്യത്യസ്തമായ സമീപനമാണ് വേണ്ടത്. അതായത് പഠിക്കേണ്ട രീതിയിലും കാഴ്ചപ്പാടിലും വിഷയത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് പരിചയപ്പെടൽ ആവശ്യമാണ്. ഇവിടെ അങ്ങനെ ഒരു പരിചയപ്പെടലിലൂടെ നമുക്ക് കടന്നുപോകാം. പ്ലസ് വണ്ണിൽ നമ്മൾ NCERT സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ബയോ എന്നാൽ ലിവിംഗ് അല്ലെങ്കിൽ ലൈഫ് എന്നും ലോജി എന്നാൽ സ്റ്റഡി എന്നുമാണ്. അപ്പോൾ ബയോളജി എന്നാൽ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ഇവിടെ കോമ്പിനേഷൻ ഓഫ് ബോട്ടണി ആൻഡ് സുവോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് സുവോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ആനിമൽസ്. പ്ലസ് വണ്ണിലെ ആഴമേറിയ പഠനം പ്ലസ് ടുവിൽ വളരെയധികം സഹായകമാകുന്നു. പ്ലസ് വൺ ബയോളജിയിൽ ടോട്ടലി 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവയിൽ വിവിധ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിവയാണ്. പുതിയ ടേംസ്, അവയുടെ ഡെഫിനിഷൻസ്, പല വിഭാഗങ്ങളിലുള്ള പ്ലാന്റ്സ്, അനിമൽസ് എന്നിവയെക്കുറിച്ചും അവയെ എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ, എവിടെ ഉൾപ്പെടുത്താം എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. മൊത്തത്തിൽ എല്ലാം പഠിച്ചെടുക്കുക പ്രയാസമായതുകൊണ്ട് RH വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ഇവരെ 5 കിങ്ഡംസ് ആയി തരംതിരിച്ചു. അവയാണ് മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വന്നതുകൊണ്ട് സ്റ്റഡിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഈസിയറായി. ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. പ്രത്യേക ക്രമത്തിലാണ് അവയെ തരംതിരിക്കേണ്ടത്, ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ. സയന്റിഫിക് സ്റ്റഡി ഓഫ് നെയ്മിംഗ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫൈയിങ് ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ആസ് ടാക്സോണമി. അതായത് ജീവികളെയും വസ്തുക്കളെയും അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനും പേരിടുന്നതിനും ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് ടാക്സോണമി. ജീവശാസ്ത്രത്തിൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെ തിരിച്ചറിയാനും കൃത്യമായ ശ്രേണിയിൽ ഉൾപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ വിഭാഗത്തെ കിങ്ഡം എന്ന് പറയുന്നു. എക്സാമ്പിൾ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിങ്ങനെ. രണ്ടാമത്തേത് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. മൂന്നാമത് ക്ലാസ്. നാലാമത് ഓർഡർ. 5 ഫാമിലി. 6 ജീനസ്. അടുത്തത് സ്പീഷീസ്. ഇതിൽ ഏറ്റവും ചെറിയ വിഭാഗങ്ങളാണ് സ്പീഷീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ കാൾ ലീനിയസ് ആണ് ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം രൂപപ്പെടുത്തിയ ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഇന്നും ലോകമെമ്പാടും ഉപയോഗിക്കുന്നത്. ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ RH വിറ്റാക്കർ. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതായ മൊണീറ എന്നാൽ ഇവിടെ പ്രോകാരിയോട്ടിക് ഏകകോശ ജീവികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോകാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്തവ.

ഉദാഹരണം ബാക്ടീരിയ. പ്രോട്ടിസ്റ്റ എന്നാൽ യൂക്കാരിയോട്ടിക് ഏകകോശ ജീവികൾ ഉൾപ്പെടുത്തുന്നതാണ്. യൂക്കാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഉള്ളവ, ഉദാഹരണം അമീബ, പാരമീസ്യം തുടങ്ങിയവ. അടുത്ത ശ്രേണിയായ ഫംഗൈ സ്വയം ആഹാരം നിർമ്മിക്കാത്ത എന്നാൽ കോശഭിത്തിയുള്ള ജീവികൾ, ഉദാഹരണം മഷ്റൂംസ്, ഈസ്റ്റ് എന്നിവ. അടുത്തത് പ്ലാന്റെ, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബഹുകോശ സസ്യങ്ങൾ. അടുത്തത് അനിമാലിയ, സ്വയം ആഹാരം നിർമ്മിക്കാത്ത ചലനശേഷിയുള്ള ബഹുകോശ ജന്തുക്കൾ. ആദ്യത്തെ നാല് ചാപ്റ്ററുകളിൽ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ ചാപ്റ്റർ 5 ആയ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവിടെ മോർഫോളജി എന്നാൽ ജീവികളുടെ രൂപത്തെയും ഘടനയെയും അവയുടെ പ്രത്യേക ഘടനാ സവിശേഷതകളെയും കുറിച്ചുള്ള പഠനത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ചാപ്റ്റർ 6ലുള്ളത്. ആൻജിയോസ്പേംസ് ആകെയുള്ള സെല്ലിൻ്റെ ഘടന, അകമേയുള്ള സെല്ലിൻ്റെ ഘടന, ടിഷ്യൂസ്, ടിഷ്യു സിസ്റ്റംസ് എന്നിവയെക്കുറിച്ചും എങ്ങനെ റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇവയൊക്കെ ഓരോ ഫംഗ്ഷൻസായ ഫോട്ടോസിന്തസിസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റീപ്രൊഡക്ഷൻ എന്നിവ നടത്തുന്നു എന്നതിനെക്കുറിച്ചും ഉള്ളതാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 7ൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇവിടെ വിവിധ തരത്തിലുള്ള ടിഷ്യൂസ്, അവയുടെ ഫംഗ്ഷൻസ് എന്നിവയെക്കുറിച്ചുള്ളതാണ്. അടുത്ത യൂണിറ്റിലെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ സെൽസിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ, സെൽ ഈസ് ദി ഫണ്ടമെന്റൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ ഘടനാപരവും പ്രവർത്തനപരവുമായ ജൈവിക യൂണിറ്റാണ് കോശം. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ ഏകകോശികൾ അഥവാ യൂണിസെല്ലുലാർ എന്ന് പറയുന്നു. എക്സാമ്പിൾ ബാക്ടീരിയ. നിരവധി കോശങ്ങൾ ഉള്ളവയെ ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഹ്യൂമൻ ബീങ്സ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന തരത്തിൽ കോശത്തിന്റെ ഘടന, ധർമ്മം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മേഖലയാണ് കോശജീവശാസ്ത്രം, അതായത് സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽസ്. ബാക്ടീരിയ പോലെയുള്ള ഒറ്റ സെൽ ജീവികൾ അവയുടെ എല്ലാ ഫംഗ്ഷൻസും അതിലൂടെ മാത്രം നടത്തുന്നു. ഇവയെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ടിഷ്യൂ എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെ ഹിസ്റ്റോളജി എന്നും. നാല് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് ഉള്ളത്. അത് എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് ന്യൂറൽ. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽ വിഭാഗത്തിൽ വരുന്നവയാണ് സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശങ്ങൾ, പിന്നെ ലിംഫോസൈറ്റ്സ് അഥവാ ടി സെൽസ്, കോൺ സെൽസ് അതായത് ഫോട്ടോ റിസപ്റ്റോർ സെൽസ്, പിന്നെ വരുന്നത് നെർവ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്. പിന്നെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിക്കുന്ന രീതിയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ മുഖേനയുള്ളത്. സെല്ലുലാർ ലെവൽ, അടുത്ത ലെവലായ ടിഷ്യു ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ എന്നിവ. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഫംഗ്ഷൻസിനും പ്രത്യേകം പ്രത്യേകം ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഉദാഹരണം ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നിവ. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഫിസിയോളജി എന്ന ചാപ്റ്ററിൽ പഠിക്കാം. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വിവിധ തരം സെല്ലുകൾ സഹായിക്കുന്നു. നെർവ് സെൽസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ബ്രെയിനിലോട്ടും തിരിച്ചും എത്തിക്കുന്നു. മസിൽ സെൽസ് അഥവാ പേശികോശങ്ങൾ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. RBC അഥവാ എറിത്രോസൈറ്റ്സ് അഥവാ ഓക്സിജൻ കാരിയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. WBC അഥവാ ല്യൂക്കോസൈറ്റ്സ് ഫൈറ്റിംഗ് എഗൻസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെതിരായി പോരാടുന്നു. പിന്നെ ബോൺ സെൽസ് എന്നാൽ അസ്ഥികോശങ്ങൾ ബോൺ ഫോർമേഷൻ, അതായത് അവയെ ബോണിനെ ബലപ്പെടുത്താനും അസ്ഥികളിലെ ധാതുക്കളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുപോലെയാണ് ഗ്ലാൻഡുലാർ സെൽസ് എന്നാൽ എൻസൈംസ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം, പിന്നെ വിവിധ പ്രവർത്തനങ്ങളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി സെൽ സ്ട്രക്ചറിനെക്കുറിച്ച് പറയുമ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിനെ സംരക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. സെൽ മെംബ്രെയിൻ സെൽസിനുള്ളിലെ ജെൽ പോലെയുള്ള പദാർത്ഥത്തെ സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്നു. അതിലാണ് വിവിധ കോശാംഗങ്ങൾ അല്ലെങ്കിൽ ഓർഗനൽസ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഓർഗനൽസിനും പ്രത്യേകം പ്രത്യേകം ഫംഗ്ഷൻസ് ഉണ്ട്. എനർജി പ്രൊഡക്ഷൻ,

0: പ്രോസസ്സിലെ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് ഇവിടെ വച്ചാണ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പൈറുവിക് ആസിഡായി മാറുന്നതിനൊപ്പം ATP മോളിക്യൂൾസ് ഇവിടെ രൂപപ്പെടുന്നു. അതുപോലെ അയോൺസ്, പ്രോട്ടീൻസ് എന്നിങ്ങനെ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദ്രവ്യഭാഗമാണ് സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസായ റൈബോസോംസ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോംസ്, സെൻട്രിയോൾസ്, സെൻട്രോസോം എന്നിവയും കൂടാതെ പ്ലാസ്റ്റിഡ്സ്, വാക്യൂൾസ് എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. സെല്ലിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിരവധി ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ പോർസ് ഉണ്ടായിരിക്കും. അതുവഴി ന്യൂക്ലിയസും സൈറ്റോപ്ലാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ന്യൂക്ലിയസിനുള്ളിലെ ജെല്ല് പോലെയുള്ള പദാർത്ഥത്തെ ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോംസ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് DNA വിഭജനം, RNA നിർമ്മാണം അഥവാ DNA റെപ്ലിക്കേഷൻ, RNA സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ന്യൂക്ലിയോപ്ലാസത്തിനുള്ളിൽ ക്രോമസോമുകൾ ക്രോമാറ്റിൻ നെറ്റ്വർക്കായി കാണപ്പെടുന്നു. സെൽ ഡിവിഷൻ നടക്കുന്നതിന് തൊട്ടുമുമ്പ് അവ ക്രോമസോംസായി മാറുന്നു. ടോട്ടലി 46 ക്രോമസോംസാണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്. അതായത് 23 പെയേഴ്സായിട്ട്. അവയെ ഡിപ്ലോയിഡ് എന്നും ഹാപ്ലോയിഡ് എന്നും ക്രോമസോംസിനെ നമുക്ക് തരംതിരിക്കാം. മനുഷ്യ ശരീരത്തിൽ എല്ലാ സെൽസും ഡിപ്ലോയിഡാണ്, എക്സെപ്റ്റ് ഗാമീറ്റ് സെൽസ്. ഗാമീറ്റ് സെൽസായ സ്പേം സെൽസ് ആൻഡ് എഗ് സെൽസിന് മാത്രം ഹാപ്ലോയിഡ്, അതായത് രണ്ട് ക്രോമസോം പെയറിനെ ഡിപ്ലോയിഡ് എന്നും സിംഗിൾ ക്രോമസോമിനെ ഹാപ്ലോയിഡ് എന്നും പറയുന്നു. ഇനി ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ക്രെബ്സ് സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടവയാണ്. ചാപ്റ്റർ 14 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതുപോലെ ചാപ്റ്റർ 13 ക്ലോറോപ്ലാസ്റ്റ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, അതായത് ഫോട്ടോ കെമിക്കൽ ഫേസ്, ബയോസിന്തറ്റിക് ഫേസ്, കാൽവിൻ സൈക്കിൾ, ക്രെബ്സ് സൈക്കിൾ, TCA സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. മാക്രോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സും മൈക്രോമോളിക്യൂൾസായ അമിനോ ആസിഡ്സ്, നൈട്രോജീനസ് ബേസസ്, ഫാറ്റി ആസിഡ്സ്, ഷുഗേഴ്സ് എന്നിവയെക്കുറിച്ചും എൻസൈംസ്, കോഫാക്ടേഴ്സ് ഇവയെക്കുറിച്ചും ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കേണ്ടതാണ്. ഈ പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ ശാസ്ത്രീയമായ പല മാർഗങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി സൈക്ലിക് റെപ്രസെൻറ്റേഷനായ ക്രബ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇവയൊക്കെ എക്രോണിംസ് എന്ന മെത്തേഡ്, അതായത് ലാർജ് വേർഡ്സിനെ സിംപ്ലിഫയിങ്, അത് ആദ്യത്തെ അക്ഷരം എടുക്കുന്ന രീതി, ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് വേർഡ്. ഉദാഹരണത്തിന് ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നത് ഇതേ രീതിയിൽ തന്നെയാവണം വരേണ്ടത് എന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ അക്ഷരമായ അതിനെ KPC of GS എന്ന് മനപാഠമാക്കാം. അതുപോലെ വേറൊരു വിധം ക്രിയേറ്റിംഗ് വിഷ്വൽ അസോസിയേഷൻ, അതായത് മനസ്സുകൊണ്ട് ഒരു സ്ക്രീനിൽ എന്ന പോലെ ഭാവനയിൽ കാണുക. സൈക്ലിക് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് റെഗുലർ പ്രാക്ടീസ്. ഫ്രണ്ട്സ്, സിബ്ലിങ്സ് ഇവരോടൊക്കെ പഠിച്ചതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പോഷകപ്രദമായ ആഹാരവും വ്യായാമവും ഉറപ്പാക്കുക. പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ലെവലിലേക്കുള്ള നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഈ പരിപാടിയിലൂടെ കിട്ടാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി. അവലോകനം ചെയ്തത് അധ്യാപിക രഞ്ജിനി BS.

0: തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ. നിയമവും നീതിയും അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
1: അക്കാലത്ത് ആ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ തെറ്റുകാരായ ജീവനക്കാർ ഹെഡ് പട്ടാളം കിട്ടുപിള്ളയും കോൺസ്റ്റബിൾ കൺകൊത്തി മാത്തുവുമായിരുന്നു. ഹെഡിന് ഇക്കൊല്ലം തന്നെ രണ്ടു പ്രാവശ്യം പിഴയും ഒരു താക്കീതും കിട്ടിക്കഴിഞ്ഞു. ഒരു സമാധാനത്തിന് എഴുതി വന്നിട്ടുമുണ്ട്. കൺകൊത്തി സസ്പെൻഷൻ കഴിഞ്ഞു വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ഒരു സ്റ്റെപ്പ് പ്രൊഡ്യൂസിന് എഴുതിയിട്ടുമുണ്ട്. കൺകൊത്തി മാത്തു എന്ന് പറഞ്ഞാൽ അയാൾ ഇരുന്നിടത്തെല്ലാം ഒരു വകവയ്പുണ്ട്. നല്ല നടപടി നിശ്ചയമാണ്, ചുണയുമുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇത്ര ഒരു ചരിത്രമുണ്ടായിട്ടും തൊപ്പി പോകാതിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പുതിയ ഇൻസ്പെക്ടർ വന്നതിനു ശേഷം അത്ര നല്ല കാലമല്ല. ഹെഡിനെ ഒന്നിനും കൊള്ളുകയില്ലെന്നും കൺകൊത്തി വിഷമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അങ്ങനെ കാലം കഴിഞ്ഞു. ഒരു ദിവസം അഞ്ചൽ വന്നപ്പോൾ ഇൻസ്പെക്ടർ ഹെഡിനെ വിളിച്ചു. ഹെഡിനെ കുറിച്ച് ഒരു പരാതി ഹർജി DSP ഓഫീസിൽ നിന്നും വന്നിരിക്കുന്നു. കുറച്ചുനാൾ മുമ്പ് ധനാഢ്യനായ ഒരു കച്ചവടക്കാരന്റെ വീട്ടിൽ നിന്നും 400 രൂപ മോഷണം പോയി. ക്രൈം 14-ാം നമ്പറായി പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടത്തിയത് പട്ടാളം കിട്ടുപിള്ള ഹെഡാണ്. ഇന്നുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അന്വേഷണം നടത്തിയ ആളിന്റെ കുറ്റകരമായ അനാസ്ഥയോ കൈക്കൂലിയോ ആയിരിക്കണം അതിന് കാരണം. പ്രതിയെ പിടികിട്ടിയിട്ടുണ്ടെന്നും അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ പ്രതിയുമായി യോജിച്ച് മോഷണം മുതൽ അപഹരിച്ചിട്ടുണ്ടെന്നും മറ്റും ഹർജിക്കാരന് ഉത്തമ വിശ്വാസമുണ്ട്. ഹർജി വായിച്ചു കഴിഞ്ഞ് ഹെഡ് കിട്ടുപിള്ള ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഈ ഹർജി കള്ളമാണ്. ഇൻസ്പെക്ടർ സഗൗരവം ഉത്തരവായി, പൊള്ളിക്ക ഇല്ലെങ്കിൽ രാജിവെച്ച് പോകണം ഹേ. അല്പനേരം കഴിഞ്ഞ് ഹെഡ് പറഞ്ഞു, ഞാൻ വേണ്ട പോലെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് കേസ് ഡയറി നോക്കിയാൽ അറിയാം. കേസ് ഡയറി? അത് എഴുതിയുണ്ടാക്കാൻ മാത്തു കൂട്ടുണ്ടായിരുന്നല്ലോ. ഇൻസ്പെക്ടർ ഒരു രജിസ്റ്റർ എടുത്ത് നിവർത്തിക്കൊണ്ട് ചോദിച്ചു, ഇക്കൊല്ലം നിങ്ങൾ എത്ര കേസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്? ഹെഡ് നിന്ന് ഓർത്തു. ഇൻസ്പെക്ടർ രജിസ്റ്ററിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, 8 കേസുണ്ട്. അതിലേഴും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഞാൻ അന്വേഷണം നടത്തുന്നുണ്ട്. സൂക്ഷിച്ചു കൊള്ളണം. ഈ ഹർജിക്കാരൻ DSPയുടെ സ്വന്തം ആളാണ്. ഒരാഴ്ചക്കകം കേസ് തെളിഞ്ഞില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പോകാം. ഹെഡ് പോയി. ഇൻസ്പെക്ടർ മാത്തുവിനെ വിളിച്ച് ഒരു മൊഴി വാങ്ങി. അയാളെക്കുറിച്ചും ഒരു പരാതിയുണ്ട്. ഒരു ഹർജി സംഗതിയിൽ എതിർ ഹർജിക്കാരനോട് ചേർന്ന് പണം വാങ്ങിച്ചു. ആ മൊഴി കൊടുക്കൽ മാത്തുവിന് ഒരു ശ്രമമായിരുന്നില്ല. അതൊരു വലിയ കാര്യമായി അയാൾക്ക് തോന്നിയതുമില്ല. അന്നത്തെ ഡ്യൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. കിട്ടുപിള്ള ചിന്താകുലനായി അധോമുഖനായി നടന്നു പോവുകയാണ്. മാത്തുവും ആലോചിക്കുന്നുണ്ട്. മൊഴി കൊടുത്തതും പരാതിയും ഒന്നുമല്ല അയാളുടെ ചിന്താവിഷയം. കയ്യിലൊരു കാശില്ല, അതാണ് മുമ്പിലത്തെ വലിയ പ്രശ്നം. കിട്ടുപിള്ള വിളിച്ചു, മാത്തുവേ. എന്താ അങ്ങുന്നേ? അല്പനേരം കഴിഞ്ഞ് ഹെഡ് ചോദിച്ചു, എന്താടാ കൂവേ വഴി? എന്തിനാ അങ്ങുന്നേ? ആകെ കുഴപ്പമായല്ലോ ആ കേസിന്. അത് മുഴുവൻ തെറ്റിച്ചത് താനാ. അവനെ പിടികിട്ടിയതല്ലയോ? ഇപ്പോൾ ആ ചക്രം കയ്യിലുണ്ടോ? അതുമില്ല. വിഷമമായല്ലോ. ഏത് കേസാ അങ്ങുന്നേ? ക്രൈം 14. ഈ അങ്ങുന്നിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെയുണ്ടോ ഒരു ചിണുങ്ങല്? ഇങ്ങനെ പേടിച്ചാൽ ഒളിക്കുന്നത് എവിടാ? പരാതിയും സമാധാനവും എല്ലാം പോലീസിൽ ചേർന്നാൽ ഉള്ളതാ. അതല്ലടാ, അയാൾ DSPയുടെ സ്വന്തം ആളാ. DSPയും അയാളുമെല്ലാം തൊലയാൻ പറയണം അങ്ങുന്നേ. എന്തു ചെയ്യും അവര്? ആ കേസ് അങ്ങ് UDയിൽ ചേർക്കണം. കേസിന്റെ ഡയറി നോക്കട്ടെ അവന്മാര്? അത് മാത്തുവാ എഴുതിയത്. ഹെഡിനൊരു ജാള്യത വന്നു. അത് മായ്ച്ചു കളയാനായി അയാൾ പറഞ്ഞു, അല്ല അതത്രേയുള്ളൂ, എന്നെ പിടിക്കാനൊന്നുമില്ല. എങ്കിലും ഇൻസ്പെക്ടർ. മാത്തുവിന് ചിരി വന്നു. അയാൾ പറഞ്ഞു, ഇതിലും കോലകൊമ്പന്മാരെ എത്ര ഇൻസ്പെക്ടർമാരെ മാത്തു കണ്ടിരിക്കുന്നു. അതൊന്നും കൺകൊത്തിയോട് വേണ്ട, അത് കളയണം അങ്ങത്തെ. അതല്ല ഇപ്പൊ മാത്തുവിന്. 11:00 മുഖത്ത് വെള്ളം ഒഴിച്ചില്ല. എന്താ വഴി? എന്റെ കയ്യിൽ 1 രൂപയുണ്ട് മാത്തു. വയറ്റിൽ ഒരു കമ്പിതം അങ്ങത്തെ. എനിക്കുമുണ്ട് മാത്തു. അപ്പോഴേക്കും അവർ ചാരായക്കടയുടെ വാതിൽക്കലെത്തി. എന്താ അങ്ങുന്നേ എന്ന് മാത്തു പറഞ്ഞു. രണ്ടുപേരും കൂടി അകത്തേക്ക് കടന്നു. 2 ഡ്രാം വീതം. അതുകൊണ്ട് എന്താകാനാണ്? ഈ 2 ഡ്രാം വീണ്ടും വാങ്ങി. പണത്തിൻ്റെ

കാര്യം കിട്ടുപിള്ള ഓർമ്മിപ്പിച്ചു. മാത്തു പറഞ്ഞു, അതൊക്കെ ഉണ്ടാകും അങ്ങുത്തെ, ഉണ്ടാകാതെ എവിടെ പോകാനാ. വീണ്ടും ഓരോ ഡ്രാം കൂടി. അങ്ങനെ അവർക്ക് ഉശിർപ്പുണ്ടായി. ഹെഡിന് 14-ാം നമ്പർ കേസ് തികട്ടി വന്നു. അതിനും മാത്തുവിന് സമാധാനമുണ്ട്. ഇന്ന് ആ കേസ് നമുക്ക് തെളിയിക്കാം അങ്ങുന്നേ, അങ്ങൊന്ന് വിഷമിക്കണ്ട. അല്ല, അത് തെളിഞ്ഞതല്ലയോ മാത്തു, ഇനിയും എങ്ങനെയാ അത് തെളിയിക്കുന്നേ? നമുക്ക് അവനെ തന്നെ വീണ്ടും പിടിക്കാം. അത് ശരിയാണോ മാത്തു? അവൻ ആ സംഖ്യ മുഴുവനും കുറച്ചു കൂടുതലും നമുക്ക് തന്നതല്ലയോ? അങ്ങു നീ തൊപ്പി ഉടുപ്പും തിരിച്ചു കൊടുത്തേച്ച് സന്യസിക്കണം അങ്ങുന്നേ. കിട്ടുപിള്ള നിശബ്ദനായി. ആ ഇളിപ്യത പോകാനായി ഓരോ ഡ്രാം കൂടി കൊണ്ടുവരാൻ കിട്ടുപിള്ള പറഞ്ഞു. ചാരായ കടക്കാരൻ ഒന്നു മടിച്ചു. പറ്റിയത് കണക്ക് തീർത്തു കൊടുത്തിട്ട് പിന്നെ കൊടുക്കാമെന്ന് കടക്കാരൻ പറഞ്ഞു. അവിടുന്ന് പോകാൻ നേരത്ത് കണക്ക് തീർക്കാമെന്നായി മാത്തു. അങ്ങനെ അവർ തമ്മിൽ പേശിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കയറി വന്നു. അയാൾ നന്നെ ക്ഷീണിച്ചവനാണ്. ഒരു നീല ബനിയനും മുഷിഞ്ഞ ഒരു മുണ്ടും ധരിച്ചിട്ടുണ്ട്. ഹെഡും മാത്തുവും അവനെ സൂക്ഷിച്ചു നോക്കി. മോശം എന്ന അഭിപ്രായം കൊണ്ട് ഹെഡിന്റെ മുഖം ചുളിഞ്ഞു. മാത്തു പറഞ്ഞു, വരട്ടങ്ങുന്നേ, ചള്ളിലേ ചാറുള്ളൂ. അയാൾ സ്ക്രീനിന്റെ അപ്പുറത്തേക്ക് പോയി. ചാരായക്കടക്കാരൻ അയാളെ ഉപചരിക്കാനും പോയി. കുടി കഴിഞ്ഞ് അയാൾ മേശക്കടുത്ത് വന്ന് കണക്ക് ചോദിച്ചു. 2 രൂപ 7 ചക്രമായി. അയാൾ മുണ്ടിന്റെ തുമ്പഴിച്ച് ഒരു പൊതിയെടുത്ത് നിവർത്തി. മാത്തു എഴുന്നേറ്റ് കഴുകനെ പോലെ എത്തി നോക്കി. ആ പൊതിയിൽ 10 രൂപ നോട്ടുകൾ അടുക്കി മടക്കി വച്ചിട്ടുണ്ട്. 100 രൂപ നോട്ടുമുണ്ട്. അയാൾ ഒരു 10 രൂപ നോട്ടെടുത്ത് ചാരായ കടക്കാരന്റെ നേർക്ക് നീട്ടി. മാത്തു സാവധാനത്തിൽ എഴുന്നേറ്റ് അടുത്തു ചെന്നു. കടക്കാരൻ ബാക്കി എണ്ണി മേശപ്പുറത്ത് വച്ചു. അതെണ്ണിയെടുത്തപ്പോൾ മാത്തു അയാളുടെ കൈക്ക് പിടിച്ചു. മാത്തു ചോദിച്ചു, താൻ എവിടത്തുകാരൻ? മാത്തുവിന്റെ ഭാവം മാറി. അയാളുടെ ചുവന്ന കണ്ണുകൾ ഉരുണ്ടു. മീശ വിറച്ചു. അയാൾ അധികാരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. മാത്തുവിന്റെ പിടിക്കുള്ളിൽ അയാളുടെ കൈത്തണ്ട ഞെരിയുന്നു. അയാൾ വേദന കൊണ്ട് വാ പൊളിച്ചു. എന്നെ എന്തിനാ പിടിക്കുന്നേ? പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് മാത്തു ചോദിച്ചു. അത് പിന്നെ പറയാം, നീ എവിടത്തുകാരൻ? എറണാകുളം. എന്തിനിവിടെ വന്നു? ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ അയാൾ ഒന്ന് കുഴഞ്ഞു. മാത്തു തുടർന്നു, പറയടാ, എന്തിനു വന്നു? ചുമ്മാതെ. മാത്തുവിന് ചിരി വന്നു. ചുമ്മാതെ, ചുമ്മാതെ അല്ലേ? മാത്തു അവനെ ഹെഡിന്റെ മുന്നിലേക്ക് ആനയിച്ചു. അദ്ദേഹം ഇരുന്ന് മീശ പിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിന്റെ പേരെന്ത്? അവുതാന്ന്. ഈ പണം എവിടുന്ന്? ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തതാ. ഹെഡൊന്ന് തലകുലുക്കി. അങ്ങനെ പറയടാ, എന്ന് മോട്ടിച്ചു? അല്ല, മോട്ടിച്ചതല്ല, എനിക്ക് പാസ്ബുക്കുണ്ട്. മാത്തു കൈ ചുരുട്ടി ഓങ്ങി. അവുത അയാളുടെ കഥ പറയാൻ തുടങ്ങി. അയാൾ എറണാകുളത്ത് ഒരു റിക്ഷക്കാരനാണ്. അന്നന്ന് കിട്ടുന്നതിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി അയാൾ ബാങ്കിൽ നിക്ഷേപിക്കും. പാസ്ബുക്കിൽ ഇനിയും കുറച്ച് പണം കൂടിയുണ്ട്. ആ പാസ്ബുക്ക് എറണാകുളത്ത് ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓഫീസിന്റെ തിണ്ണയിലാണ് അയാൾ 4 കൊല്ലങ്ങളായി കിടക്കുന്നത്. ഈ പണവും കൊണ്ട് തിരിച്ചത് അയാൾക്കൊരു കല്യാണം കഴിക്കണം. അതിന് പെണ്ണ് തേടി ഇറങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം ആര് വിശ്വസിക്കും? എറണാകുളത്ത് ആ വക്കീലിനോടും ബാങ്ക് മാനേജറോടും ചോദിച്ചാൽ സത്യമറിയാം. ആ ബദ്ധപ്പാട് ആർക്ക് കഴിയും? കിട്ടുപിള്ള കടലാസും പേനയും എടുത്തു. മാത്തു വാചകം പറഞ്ഞുകൊടുത്തു. അവതയ്ക്ക് ബോധ്യമായി അവനെ ഒരു കേസിൽ ഉൾപ്പെടുത്തുകയാണെന്ന്. ചാരായത്തിന്റെ വീര്യം സിരകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ അയാൾ പറഞ്ഞു തുടങ്ങി. എനിക്ക് ആ വക്കീലേമാനും ബാങ്ക് മാനേജരും സാക്ഷിയുണ്ട്. പിന്നെ എങ്ങനാ ഞാൻ കള്ളനാകുന്നേ? മാത്തു പെട്ടെന്ന് വാചകം പറഞ്ഞു കൊടുക്കൽ നിർത്തി. ഹെഡിനും ഒരു യുക്തി തോന്നി. അദ്ദേഹം പതുക്കെ മാത്തുവിനോട് ചോദിച്ചു, മാത്തു, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ക്രൈം 14-ലേക്ക് നമുക്ക് ഇതാക്കിയാൽ എന്താ? മാത്തുവും ആലോചിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഓഹോ, അതൊരു ബുദ്ധിയാണ്. ഞാൻ വിചാരിച്ചത് അതല്ല. അവന് തെളിവുള്ള സ്ഥിതിക്ക് പകുതിയും കൊടുത്ത് വൈകിട്ട് വിട്ടയക്കാമെന്നാ. ഇനി അങ്ങൊന്ന് പറഞ്ഞ പോലെ ആകട്ടെ, ക്രൈം 14 തെളിയട്ടെ. കിട്ടുപിള്ള ഹെഡിനും അയാളുടെ ബുദ്ധിയെക്കുറിച്ച് അഭിമാനിക്കുവാൻ ഒരവസരം കിട്ടി. ഹെഡ് പറഞ്ഞു, മാത്തുവും ഞാനും ചേർന്നാൽ ഏത് കേസാ തെളിയാത്തേ? മാത്തു ചിന്തിക്കുന്നത് വേറെയാണ്. ആ പാസ്ബുക്കും വക്കീലും ഒക്കെ സാക്ഷിയായി വന്നാലോ? സാരമില്ല, അതിനും വഴി മാത്തു കണ്ടു. അയാൾ പറഞ്ഞു, അങ്ങത്തെ, ഇത് 200 ഉണ്ട്. ക്രൈം 14-ലെ സംഖ്യ 400 അല്ലയോ? അതെ.
ഈ 200-ൽ 100 നീക്കി.

0: ബാക്കി ക്രൈം 14 മുതലാക്കാം. 400-ൽ 100 നീക്കി ബാക്കി അവൻ ചെലവ് ചെയ്തെന്ന് തെളിവും കൊണ്ടുവരാം. എന്താ? മാത്തുവിന്റെ ബുദ്ധിസാമർഥ്യത്തെ കിട്ടുപിള്ള വാഴ്ത്തി. ഈ രണ്ട് ഡ്രാം കൂടി കൊണ്ടുവരാൻ കിട്ടുപിള്ള ആജ്ഞാപിച്ചു. 2 ഡ്രാം അവുതയ്ക്കും. അങ്ങനെ അവുത തെളിയാതെ കിടന്ന ക്രൈം 14 പ്രതിയുമായി. ലോക്കപ്പിൽ അവുതയും മാത്തുവും തമ്മിൽ സംസാരമാണ്. രണ്ടുപേരും കർത്താവിൽ വിശ്വസിക്കുന്നവരല്ലേ. മാത്തു ഏറ്റുപറഞ്ഞു, 7 ദിവസത്തിൽ കൂടുതൽ ശിക്ഷ വരികയില്ല. ഈ കേസ് തർക്കിക്കുകയാണെങ്കിൽ അത് വലിയ ചെലവാണ്. സാക്ഷികളെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവരണം. അതൊരു കൊച്ചുകാര്യമല്ല. വക്കീലിനെ വയ്ക്കണം. എല്ലാറ്റിനും പണം വേണം. ബാങ്കിൽ മിച്ചം കിടക്കുന്നതും പോകും. അതുതന്നെയാണോ? പോലീസുകാർക്ക് എന്നെന്നും വിരോധവുമാകും. അങ്ങനെയാണ് നടപ്പ്. എറണാകുളത്താണെന്ന് കാണണ്ട. മാത്തു ഇതിനും പുറമെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ രൂപ മുഴുവനും മാത്തു അവന് തിരിച്ചു കൊടുക്കാം. മാത്തു വിശുദ്ധ കന്യകയെ ചൊല്ലി സത്യം ചെയ്തു. ലോക്കപ്പിൽ അവുതയ്ക്ക് മറ്റു പുള്ളികളെക്കാൾ ചില ചില്ലറ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബീഡിയും മുറുക്കാനും കിട്ടും. വല്ലപ്പോഴും ചായയും ഉണ്ട്. ആ മുറിയിൽ കൂടെയുള്ള പുള്ളികൾ കേസ് തർക്കിക്കാൻ അവുതയെ ഉത്സാഹിപ്പിച്ചു. പക്ഷെ എങ്ങനെ തർക്കിക്കും? അവന് ബന്ധപ്പെട്ടവരായി ആരും തന്നെ ലോകത്തിലില്ല. എറണാകുളത്തെ ആ അഡ്വക്കേറ്റും ബാങ്ക് മാനേജരും വിവരമറിഞ്ഞാൽ സഹായിച്ചേക്കും. പക്ഷേ എങ്ങനെ അവരെ അറിയിക്കാനൊക്കും? ഇനി ഇൻസ്പെക്ടറുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ സത്യസ്ഥിതി അദ്ദേഹത്തെ ധരിപ്പിക്കണമെന്ന് അവുത ഉറച്ചു. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വെച്ചിരിക്കുന്ന അന്ന് മാത്തു അവുതയെ കണ്ടു. 10 മണിക്ക് മാത്തു തന്നെ അവുതയെ ഇൻസ്പെക്ടറുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ഇൻസ്പെക്ടർ ചോദിച്ചു, താൻ കുറ്റം സമ്മതിക്കയല്ലേ? അദ്ദേഹം മാത്തുവിനോടായി ചോദിച്ചു, എല്ലാം പറഞ്ഞു കൊടുത്തോ? ഉത്തരവ്. എന്നാൽ കോടതിയിലേക്ക് കൊണ്ടുപോകൂ. കോടതിയിലേക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങളെയും അവുത ഉറ്റുനോക്കി. ആ റിക്ഷക്കാരന് ഒരു മുഖവും പരിചയമായിരുന്നില്ല. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ ബാങ്ക് മാനേജരെയും വക്കീലിനെയും കണ്ടുമുട്ടാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിൽ 20 കൊല്ലത്തെ റിക്ഷാവലി ജോലിക്കിടയിൽ ഈ പട്ടണക്കാരിൽ ആരെയെങ്കിലും വലിച്ചിട്ടുണ്ടോ എന്നവൻ ഓർത്തു. ഇല്ല. അങ്ങനെ അവൻ കോടതിയിലെത്തി. അവന്റെ കേസ് വിളിച്ചു. ഒരു സാക്ഷിക്കൂട്ടിൽ കയറി. ഏതോ ഒരു പുസ്തകമെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിക്കാമെന്ന് അയാൾ പറഞ്ഞു. അവുത അയാളെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അയാളുടെ വീടിന്റെ പരിസരങ്ങളിൽ വെച്ച് 6 മാസം മുമ്പ് അവുതയെ അയാൾ കണ്ടുപോലും. 4 കൊല്ലമായി അവുത എറണാകുളം നഗരത്തിന്റെ അതിർത്തി വിട്ടു പോന്നിട്ട്. ന്യായാധിപൻ അയാൾ പറയുന്നത് എഴുതിയെടുക്കുന്നു. പിന്നൊരാൾ കൂട്ടിൽ കയറി അയാളും സത്യം ചെയ്തു. അയാൾ ഒരു കച്ചവടക്കാരനാണ്. 100 രൂപ നോട്ട് അവുത അയാളുടെ കടയിൽ കൊണ്ടുചെന്ന് ചില്ലറ മേടിച്ചത്രേ. അന്ന് ആദ്യമായാണ് അവുത അയാളെയും കാണുന്നത്. പിന്നെ മറ്റൊരാൾ ആദ്യം വിസ്തരിച്ച ആളിന്റെ വീട്ടിൽ നിന്നും അവുത ഇറങ്ങി വരുന്നത് കണ്ടുപോലും. 4-ാമതൊരു സ്ത്രീ. അവൾ പറയുന്നു, ഈ കൂട്ടിൽ നിൽക്കുന്ന പ്രതി എന്റെ ഭർത്താവാണ്. 6 മാസമായി എന്റെ ഭർത്താവായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ഒരു ദിവസം ഭർത്താവ് 400 രൂപ കൊണ്ടുവന്നു. ഇങ്ങനെ പോകുന്നു അവളുടെ മൊഴി. അവുത നടുങ്ങിപ്പോയി. ന്യായാധിപൻ അവനോട് ചോദിച്ചു, വാദിഭാഗം വിസ്താരം കേട്ടല്ലോ, പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ? പ്രതിക്കൂട്ടിനടുത്ത് നിന്ന് മാത്തു കണ്ണുരുട്ടുന്നു. അവുത മിണ്ടിയില്ല. ന്യായാധിപൻ ഏതോ ഒരു കടലാസ് എടുത്ത് വായിച്ചു. അത് കുറ്റപത്രമായിരുന്നു. ഈ കുറ്റം പ്രതി ചെയ്തിട്ടുണ്ടോ? അവുത അതിനും ഉത്തരം പറഞ്ഞില്ല. വിസ്തരിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ന്യായാധിപനോട് പറഞ്ഞു. ന്യായാധിപൻ കുറെ എന്തോ എഴുതി. തല ഉയർത്തി അദ്ദേഹം പറഞ്ഞു, പ്രതിയെ 6 മാസം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. അങ്ങനെ നിയമവും നീതിയും നടന്നു.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ നിയമവും നീതിയും, അവതരിപ്പിച്ചത് ഐശ്വര്യ.

ആകാശവാണി ഇപ്പോൾ സംഗീത സാധകം പഠിപ്പിക്കുന്നത് എ സരസ്വതി, പഠിക്കുന്നത് ലതാകൃഷ്ണ, ആനന്ദരൂപ ഹരേ കൃഷ്ണ പന്തുവരാൾ.

0: രാഗം മിശ്ര ചാപ്പത്താളം കുട്ടിക്കുഞ്ഞി തങ്കച്ചി കൃതി.
1: നമസ്കാരം.
2: നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കീർത്തനം കുട്ടിക്കുഞ്ഞി തങ്കച്ചി രചിച്ച പന്തുവരാളി രാഗത്തിൽ ആനന്ദരൂപ ഹരേ കൃഷ്ണ എന്ന കീർത്തനമാണ്. 51-ാമത്തെ മേളകർത്ത രാഗമാണ് പന്തുവരാളി. അതിൽ ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം എന്നിവയാണ് വരുന്നത്. താളം മിശ്ര ചാപ്പാണ്. പല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ആനന്ദ രൂപ ഹരേ കൃഷ്ണ, ആനന്ദ രൂപ ഹരേ,
1: ആനന്ദ രൂപ ഹരേ
2: കൃഷ്ണ,
1: കൃഷ്ണ
2: മമ
1: മമ
2: ദേഹി കല്യാണം,
1: ദേഹി
2: കല്യാണ ദയാംബുനിധേ, ദയാംബുനിധേ,
1: ദയാംബുനിധേ
2: മമ ദേഹി കല്യാണ ദയാംബുനിധേ. ആനന്ദ രൂപ ഹരേ ഒന്ന് വായിക്കൂ. ആനന്ദ രൂപ ഹരേ കൃഷ്ണ,
1: കൃഷ്ണ
2: മമ
1: മമ ദേഹി കല്യാണ
2: ദയാംബുനിധേ. പല്ലവിയുടെ ആദ്യത്തെ സംഗതി പാടാം. ഇതിൽ കുട്ടിക്കുഞ്ഞി തങ്കച്ചി കൃഷ്ണനെ സ്തുതിക്കുകയും ഭക്തന്മാർക്ക് വേണ്ടി എന്നും അരുളി ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കീർത്തനമാണ്. മലയെങ്കിൽ കൃഷ്ണനെ കുറിച്ചാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. പല്ലവി അരയിടം

ദയാമ്പുനിധി രണ്ട് സംഗതിയും മനസ്സിലായോ വ്യത്യാസം? ദയാമ്പുനിധി ഒന്നാം സംഗതി, രണ്ടാമത്തെ ദയാമ്പുനിധി, അതേ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ആദ്യം തൊട്ട്

0: അനുപല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ഊനം ഊനം ഊനം വിനാഭക്ത
1: വിനാഭക്ത
0: ഊനം വിനാഭക്ത ലോകർക്കുള്ള
1: ലോകർക്കുള്ള
0: ലോകർക്കുള്ള സന്താപം
1: സന്താപം
0: ഊനം വിനാഭക്ത ലോകർക്കുള്ള സന്താപം. ഒന്ന് വായിക്കൂ. ഊനം
1: ഊനം
0: വിനാഭക്ത
1: ലോകർക്കുള്ള സന്താപം
0: സന്താപം ഹാനി ചെയ്ത് ഹാനി ചെയ്ത് അഭീഷ്ടങ്ങൾ എന്ന് വരും. ഹാനി ചെയ്ത് അഭീഷ്ടങ്ങൾ. അപ്പോൾ ഹാനി ചെയ്ത് അഭീഷ്ടങ്ങൾ വായിക്കൂ. ഹാനി ചെയ്ത് അഭീഷ്ടങ്ങൾ സന്താപം ഇല്ലാതാക്കുമെന്നർത്ഥം. സന്താപം ഹാനി ചെയ്ത് അഭീഷ്ടങ്ങൾ അരുളിമലയിൻ കീഴ്. ആദ്യമേ പറഞ്ഞല്ലോ മലയിൻ കീഴ് കൃഷ്ണന്റെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അരുളി മലയിൻ കീഴ്
1: മലയൻ കീഴ്
0: മലയിൻ കീഴ് അധിവസിക്കും പരമാനന്ദ രൂപഹരൻ. അധിവസിക്കും എന്ന് വായിക്കൂ. ഹാനി ചെയ്ത് അഭീഷ്ടങ്ങൾ അരുളി മലയിൻ കീഴ് അധിവസിക്കും പരമാനന്ദ. എഴുതിയെടുത്തോ.
1: ഹാനി ചെയ്ത് അഭീഷ്ടങ്ങൾ
0: അരുളി മലയിൻ കീഴ്
1: അധിവസിക്കും പരമാനന്ദ
0: പരമാനന്ദ രൂപഹരൻ എന്ന് വരും.

0: വ്യത്യാസം മനസ്സിലായോ?
1: ഊനം വേദ
0: ഒന്നാമത്തത്, രണ്ടാമത്തെ.

വ്യത്യാസം മനസ്സിലായോ? ഒന്നര പാട്. ലോകർക്കുള്ള സന്താപം, അത് മൂന്നാം

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശ്ശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി മിൻമിനി പാടിയ ഗാനം. വരികൾ ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്രഗാനങ്ങൾ.
1: ആകാശവാണി തൃശൂർ, സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ വിജയൻ.
2: ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ജീവിതത്തെ കരഗതമായ ഒരു അവസരമായി കാണേണ്ടതാണ്. അത് പാഴാക്കിക്കളയാനുള്ളതല്ല. ജീവിതം ഒരു അവസരമാണെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം. ജീവിതമെന്നാൽ ആ ലക്ഷ്യബോധത്തിലേക്കുള്ള പുരോഗതിയായിരിക്കണം. സാധാരണ ഒരു മനുഷ്യൻ്റെ

0: പ്രകൃതി അതൃപ്തിയുടേതാണ്. അതൃപ്തി ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമങ്ങൾക്ക് ഉത്തേജനശക്തിയാവേണ്ടതാണ്. ഒരു മഹനീയാദർശത്തിൻ്റെ പിൻബലമുള്ള ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നതിനുള്ള ഇച്ഛാശക്തിക്ക് മൂർച്ച കൂട്ടുന്നതാവണം ജീവിതം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ പടവുകളും ദിശാബോധത്തോടെ ഓരോ ചുവടും അർത്ഥപൂർണമായി ആലോചിച്ച് ലക്ഷ്യബോധത്തിലേക്ക് എത്തേണ്ടതാണ്. ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ അവയിലേക്ക് നയിക്കുന്ന മാർഗത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതാണ്. ഓരോ പ്രവൃത്തിയുടെയും വിജയം നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമാണ്, അല്ലാതെ വെറും ഭാഗ്യം കൊണ്ട് മാത്രമല്ല. ഓരോ പ്രവൃത്തി മാർഗത്തിലും അപ്രതീക്ഷിത വിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടാവും. പക്ഷേ അവയൊന്നും നമ്മെ തളർത്താതെ മുന്നോട്ടു പോകുവാനുള്ള ഇച്ഛാശക്തി നമുക്ക് വേണം. വിവേകാനന്ദ സ്വാമികൾ ഉദ്ഘോഷിച്ച പോലെ ഇരുമ്പ് കൊണ്ടുള്ള മാംസപേശികളും ഉരുക്കിൻ്റെ ശക്തിയുള്ള നാടികളുമാണ് നമുക്കാവശ്യം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാനുബോധ്യത, ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്ന സ്വാമികളുടെ ഗർജനം ലോകത്തെയാകെ പിടിച്ചുകുലുക്കി. എല്ലാ അർത്ഥത്തിലും അവനവൻ്റെ ശക്തിയെ തിരിച്ചറിയുക, ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവൃത്തിയിലേർപ്പെടുക. ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈശ്വരൻ സഹായിക്കുക പരിശ്രമശാലികളെയാണ്. വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസവും ബലവും ദൗർബല്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇച്ഛാശക്തിയുള്ളവനാണ് ജീവിതത്തിൽ വിജയിക്കുക. മനുഷ്യൻ കാലക്രമേണ ബാഹ്യപ്രകൃതിയെ കീഴടക്കി കഴിഞ്ഞു. പക്ഷേ ജീവൻ്റെ ഉദ്ഭവം ഇന്നും അവനൊരു കീറാമുട്ടിയായി കിടക്കുന്നു. തീർച്ചയായും അവൻ അതിൻ്റെ രഹസ്യം ഏതു നിമിഷവും കണ്ടുപിടിക്കും. പക്ഷേ മനുഷ്യൻ അവൻ്റെ തന്നെ പ്രകൃതിയെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. അവൻ്റെ തന്നെ ആത്മബലത്തെ തിരിച്ചറിയുകയും അതിൻ്റെ അനന്തമായ സാധ്യതകളെ പ്രകടമാക്കുകയും ചെയ്യുക എന്നത് ഒരു വെല്ലുവിളിയാണ്. തൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അവനവൻ തന്നെയാണ് ഉത്തരവാദിയും യജമാനനും. അവനവൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഗുണകരമായ സേവനങ്ങളും സഹായങ്ങളും ഉതകും വിധത്തിലുള്ള പ്രവൃത്തികളിലേർപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ അവനവൻ്റെ ഉള്ളിലെ അനന്തമായ ആത്മീയ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവനവനു വേണ്ടിയും മറ്റുള്ളവർക്കു വേണ്ടിയും പ്രവർത്തിക്കണം. ഇവിടെയാണ് രാമകൃഷ്ണ മിഷന്റെ മുദ്രാവാക്യമായ ആത്മനോ മോക്ഷാർത്ഥം ജഗത്ഹിതായജയുടെ പ്രസക്തി. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിൽ പറയുന്ന പോലെ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അപരനു സുഖത്തിനായി വരേണം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ വിജയൻ.